ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 24, കൊല്ലവർഷം 1201, മേടമാസം 31 തീയതി, 2026 മെയ് 14 വ്യാഴാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പ്രകാശൻ മാസ്റ്റർ.
2: എല്ലാവർക്കും നമസ്കാരം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണെൻ മാത്മാവിൽ ആയിരം സൗരമണ്ഡലം.

0: നിത്യനിർമ്മല പൗർണമി. ഇത് അക്കിത്തത്തിൻ്റെ വരികളാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന സമാഹാരത്തിലുള്ളതാണ്. നമ്മുടെ ചുറ്റും പ്രയാസമനുഭവിക്കുന്നവരുണ്ട്. നാം ആരും അവരെ കാണുന്നില്ല. യുദ്ധം, മഹാമാരികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, അരുങ്കൊലകൾ എന്നീ ദുരന്തങ്ങളിൽ പലായനം ചെയ്യുന്നവർ, നരകയാതന അനുഭവിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ എല്ലാം നമ്മുടെ ചുറ്റും കൂടിക്കൂടി വരുന്നു. 17 കോടി മനുഷ്യർ രാജ്യമില്ലാത്തവരായി മാറി. ഏറ്റവും ഒടുവിൽ ഉക്രൈനും ശ്രീലങ്കയും നമ്മുടെ മുന്നിലുണ്ട്. അവിടെയെല്ലാം നിരപരാധികളായ കുഞ്ഞുങ്ങളും സ്ത്രീകളും നരകയാതന അനുഭവിക്കുകയാണ്. എന്തിനാണിതൊക്കെ? ആർക്കുവേണ്ടിയാണിതൊക്കെ? മനുഷ്യഹൃദയത്തിൽ പൊള്ളുന്ന ചോദ്യങ്ങളായി വായുവിൽ ഇന്നും അത് പ്രതിധ്വനിക്കുകയാണ്. അപ്പോഴാണ് അക്കിത്തത്തിൻ്റെ ഈ 4 വരി നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത്. മനുഷ്യവംശം ആരംഭിക്കുന്നത് ആഫ്രിക്കയിൽ വെച്ചാണല്ലോ. അവിടെ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും മനുഷ്യൻ പരക്കുകയായിരുന്നു. ഭക്ഷണം തേടിയുള്ള മഹായാത്ര. ഗോത്രമായിട്ടാണ് ആ യാത്ര ആരംഭിച്ചത്. 72,000 വർഷം മുമ്പാണ് ആ യാത്ര ആരംഭിക്കുന്നത്. തുടർന്ന് കൃഷി ആരംഭിച്ചപ്പോൾ മനുഷ്യൻ സ്ഥിരതാമസം തുടങ്ങി. ഭാഷയും രൂപപ്പെട്ടു. 10,000 വർഷമേ ആയിട്ടുള്ളൂ കൃഷി ആരംഭിച്ചിട്ട്. എഴുത്താരംഭിച്ചിട്ട് 5,000 വർഷമേ ആയിട്ടുള്ളൂ. ഈ കാലത്തും എല്ലാ കാലത്തും മനുഷ്യൻ്റെ മനസ്സിൽ മൃഗവാസനയുണ്ടായിരുന്നു. കൂടെയുള്ളവരെ ഇല്ലാതാക്കാനും കീഴ്പ്പെടുത്താനും അന്നും ഇന്നും ഒരുപോലെ മനുഷ്യൻ ശ്രമിക്കുകയായിരുന്നു. പുരോഗതി എന്ന് നാം പറയുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ആരംഭിച്ചിട്ട് 400-500 വർഷമേ ആയിട്ടുള്ളൂ. 4-ാം വ്യവസായ വിപ്ലവകാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആവിയന്ത്രം കണ്ടുപിടിച്ചതാണ് 1-ാം വ്യവസായ വിപ്ലവത്തിൻ്റെ തുടക്കം. വൈദ്യുതി കണ്ടുപിടിച്ചതാണ് 2-ാം വ്യവസായ വിപ്ലവം. ഇൻഫർമേഷൻ ടെക്നോളജിയാണ് 3-ാം വ്യവസായ വിപ്ലവം. 4-ാം വ്യവസായ വിപ്ലവത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് കടന്നു വരുന്നത്. നാം ഈ കാലത്താണ് ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മൃഗീയതയിൽ മാറ്റം വന്നില്ല എന്നതാണ് നമ്മെ അലോസരപ്പെടുത്തുന്ന കാര്യം. ലോകം മുഴുവൻ ഇത്തരത്തിൽ അസ്വസ്ഥതകളോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ഒരു പരിഗണനയോ സ്ഥാനമോ ഉള്ള ജീവികളല്ല. എന്നാൽ നാം എല്ലാ ജീവികളിലും മേധാവിത്വം നടത്തുന്നു, പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നു, അരുങ്കൊലകൾ നടത്തുന്നു. ഇവിടെയാണ് ഒരു കണ്ണീർ കണത്തിൻ്റെയും ഒരു ചെറു പുഞ്ചിരിയുടെയും പ്രസക്തി. നാം വെല്ലുവിളിച്ച് പുളച്ച് നടക്കുകയാണ്. എന്തിനു വേണ്ടി എന്നതിന് ആർക്കും ഒരു ഉത്തരമില്ല. ഗോത്രാവസ്ഥയിൽ നിന്ന് എന്ത് മാറ്റമാണ് മനുഷ്യന് വന്നിട്ടുള്ളത്? ഇതിനെ പുരോഗതി എന്ന് വിളിക്കാമോ? ശാന്തിയും സമാധാനവുമില്ലാത്ത ഭൗതിക പുരോഗതി ആർക്കു വേണ്ടിയാണ്? നാം ഒന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളെ നമുക്ക് ചുറ്റുമുള്ളൂ. അതായിരിക്കട്ടെ ഇനിയുള്ള കാലത്തെ നമ്മുടെ എല്ലാവരുടെയും കടമ എന്നോർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി. പ്രകാശൻ മാസ്റ്റർ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമവിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇല്ലെന്ന് ഡോക്ടർ MK മുനീർ. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ കോഴിക്കോട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 നടക്കുന്ന സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ശനിയാഴ്ചയോടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 3 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കൾ, ഈ നിലയത്തിൽ ഇന്ന് രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ വൈലോപ്പിള്ളി ശ്രീധരൻ മേനോന്റെ പുതിയ കാഴ്ചപ്പാട് എന്ന കവിത, ആലാപനം സി പ്രീജിത്ത്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, വെള്ളിത്തിരയിലെ ലോകസ്പന്ദനങ്ങൾ, പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം 11th അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രത്യേക പരിപാടി, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ്

0: സേവന വാർത്തകൾ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? തുറന്ന് ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. കൂടാതെ തൊഴിൽ വാർത്തകൾ 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ നാടക ഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 ചലച്ചിത്ര ഗാനങ്ങൾ, 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹലോ ആകാശവാണി. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 അനിൽകുമാറും സംഘവും അവതരിപ്പിച്ച മയിൽപേലി തൂക്കം. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ KC രാജീവനുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. 1 അഖില കേരള റേഡിയോ നാടകോത്സവം പുനഃപ്രക്ഷേപണം. തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം. 2:15 തുടർനാടകം. 2:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 നന്ദുണിപ്പാട്ട് KK ശേഖരനും സംഘവും അവതരിപ്പിച്ചത്, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:50 കിസാൻ വാണിയിൽ കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രോഡക്ട്സിന്റെ വിശേഷങ്ങളുമായി KV രമ്യ പങ്കെടുക്കുന്നു. തുടർന്ന് മൈക്രോ ഗ്രീൻസിനെ കുറിച്ച് ചർച്ച കേൾക്കാം. ആർദ്ര സുരേഷ്, അനുഗ്രഹ CT, അമർത്യരാജ് എന്നിവർ പങ്കെടുക്കുന്നു. 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്കൊരു വഴികാട്ടി. ലാറ്ററൽ എൻട്രിയിലൂടെ BTECലേക്ക്. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ P ബിനേഷ് മോഹൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: This is Akashvani. The news read by Subhadra Ramachandran. A 2-day meeting of BRICS foreign ministers will begin today in New Delhi. The meeting will be chaired by External Affairs Minister S. Jayshankar. BRICS foreign ministers and heads of delegation from member and partner countries will participate in the meeting. They will also call on Prime Minister Narendra Modi. Prime Minister Narendra Modi will visit Abu Dhabi tomorrow as a first stop of a 5-nation tour that will take him through the UAE, the Netherlands, Sweden, Norway and Italy between Friday and 20th of this month. Secretary West in the Ministry of External Affairs, C.B. George, informed that on the first leg of his 5-nation visit, Mr. Modi will meet UAE President Sheikh Mohammed bin Zayed Al Nahyan. He said the two leaders will exchange views on bilateral issues, in particular energy cooperation, as well as regional and international issues of mutual interest. The Assam government will introduce the Uniform Civil Code UCC bill in the State Assembly on the 26th of this month. Chief Minister Hemanta Biswa Sarma made the announcement while addressing the media after chairing the first cabinet meeting of his second term as Chief Minister. Mr. Sarma said a special session of the Assam Assembly will be held from the 21st to 26th of May, during which the newly elected MLAs will take oath. With this move, Assam is set to become the third state after Uttarakhand and Gujarat to table a uniform civil code bill. West Bengal government has lifted all restrictions on the interstate movement of potato, onions, fruits, vegetables, oil seeds, food grains and other essential products. The restrictions had been imposed by the erstwhile TMC government. On the other hand, in a significant development, the government of West Bengal decided to hand over the cases related to the teachers' recruitment, municipal recruitment and cooperative services recruitment scams to the CBI. The West Bengal government has also terminated the services of all persons who were re-employed by the TMC government after their superannuation. government has given 1 year extension to the director of Central Bureau of Investigation, Praveen Sood. According to an official order issued by the Department of Personnel and Training, the Appointments Committee of the Cabinet gave its nod for the extension of Mr. Sood as director of Investigation. I beg your pardon.

0: കവിതയ്ക്കു ഞങ്ങൾ കുമഷിപ്പാത്രം.
1: ചന്തമായി സംസ്കാരങ്ങൾ കൈമാറ്റാൻ ചിരദാസ്യ ചങ്ങലയുടക്കുവാൻ

രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന വിജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ CR, നിർവഹണ സഹായം ഷിബു M, ജോസ് മച്ചാട്ട്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി C, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമ്മൽ, ഇ സജിത, വിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. ആകാശവാണി കണ്ണൂർ ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് അർച്ചനയിൽ ചിത്രപാടിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തിരുവാർപ്പിലമ്പല നടയിൽ ചെന്നാൽ തന്നെ ഒരുവിധം ദുഃഖങ്ങൾ അകലും എന്നാരംഭിക്കുന്നു.

0: ചിത്രപാടിയ ഗാനങ്ങളാണ് ഇന്ന് അർച്ചനയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിമിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 11-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നാളെ സമാപിക്കും. കതിരൂർ ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ജിജി പി നമ്പ്യാരുടെ ചിത്രപ്രദർശനം ഡ്രീംസ് ആൻഡ് ഡ്രോപ്സ് ഓഫ് കളേഴ്സ് നാളെ സമാപിക്കും. നടുവിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2026-27 അധ്യയന വർഷം 8-ാം ക്ലാസ് പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 94-00-00-64-93 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കണ്ണൂർ ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഐടിഐ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സ്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ബിടെക് കോഴ്സ് കഴിഞ്ഞവർക്ക് 4 മാസവും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 6 മാസവുമാണ് കോഴ്സ് ദൈർഘ്യം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 95-62-68-01-68. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസും കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 16-ന് രാവിലെ 10 മണി മുതൽ കാസർഗോഡ് എസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മിനി ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ്. സ്പോട്ട് രജിസ്ട്രേഷൻ സൌകര്യവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 92-07-15-57-00. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8-ാം ക്ലാസ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കല്യാശ്ശേരി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി കേന്ദ്രത്തിൽ ഈ വർഷത്തെ പ്രിലിംസ് കം മെയിൻസ്

0: സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ബിരുദധാരികൾക്കും അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 82 81 09 88 75. കാഞ്ഞങ്ങാട് നഗരസഭ പടന്നക്കാട് നമ്പ്യാർക്കൽ റോഡ് കോൺക്രീറ്റിംഗ് പ്രവൃത്തിയുടെ ഭാഗമായി ജൂൺ 10 വരെ അടച്ചിടുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി അറിയിക്കുന്നു. വഖഫ് ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫുകളുടെ മുഴുവൻ വസ്തുവിവരങ്ങളും കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സെൻട്രൽ പോർട്ടൽ umeed.minorityaffairs.gov.in എന്ന പോർട്ടലിൽ ചേർക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17 ആണ്. അപ്ലോഡ് ചെയ്ത വസ്തുക്കളുടെ വിവരം രേഖകളുടെ പകർപ്പ് സഹിതം വഖഫ് ബോർഡ് ഓഫീസിൽ സമർപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് കാസർഗോഡ് എക്സ്റ്റൻഷൻ കൌണ്ടർ ഓഫീസർ ഇൻചാർജ് അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924747. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൌത്ത് സ്റ്റേഷനുകൾക്കിടയിലെ തലശ്ശേരി കണ്ണൂർ ലെവൽ ക്രോസ് ഈ മാസം 17 രാത്രി 11 മണി വരെ അടച്ചിടും. കണ്ണൂർ ഗവൺമെന്റ് ITIയും IMCയും സംയുക്തമായി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് വിത്ത് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് AI കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 83 01 09 87 05. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ശല്യതന്ത്ര വിഭാഗത്തിൽ PG ഗവേഷണ പഠനത്തിന്റെ ഭാഗമായി പൈലോനിഡൽ സൈനസിന് ഗവേഷണ അടിസ്ഥാനത്തിൽ സൌജന്യ ചികിത്സ നൽകുന്നു. 15-നും 50-നും ഇടയിൽ പ്രായമുള്ള രോഗികൾക്ക് OP നമ്പർ 9 തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 95 39 47 85 75. MBA പ്രവേശന പരീക്ഷയായ CAMAT 2ാം ഘട്ട പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ പരീക്ഷാ പരിശീലനം പുന്നപ്ര IMTയിൽ ഈ മാസം 20 മുതൽ നടക്കും. ബിരുദധാരികൾക്കും അവസാന ബിരുദവർഷ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 04-77-226-6602. ധർമ്മത്തടുക്ക കന്യാല ബെള്ളൂർ ബേരിപദവ റോഡിൽ ബെള്ളൂർ പാലത്തിന് സമീപത്ത് റീറ്റെയിനിംഗ് വാൾ ചെയ്യുന്നതിനാൽ ഇന്നു മുതൽ June 30 വരെ റോഡ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ബായാർ പദവ് ബെള്ളൂർ ഭാഗത്തേക്ക് പോകുവാൻ സുരമ്പള പെരോടി കള്ളഗതെ വഴി പോകേണ്ടതാണെന്ന് കാസർഗോഡ് റോഡ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാനന്തവാടി ക്യാമ്പസിൽ ട്രൈബൽ ആൻഡ് റൂറൽ സ്റ്റഡീസ് MA പ്രോഗ്രാമിലേക്ക് അപേക്ഷണിച്ചു. 45% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അപേക്ഷിക്കാനുള്ള അവസാന അടിസ്ഥാന യോഗ്യത. നിലവിൽ ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.admission.kannooruniversity.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ചിറക്കൽ പുഴാതിയിടത്തിൽ കരിഞ്ചാമുണ്ടി ക്ഷേത്രത്തിൽ കെട്ടിക്കലശം നാളെ രാവിലെ 11 മണിക്ക്. കുഴിലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഇടവമാസ സംക്രമ പൂജയ്ക്കായി ഇന്ന് നട തുറക്കും. ചേലേരി ആശാരിച്ചാൽ തായ്പരവദേവത ക്ഷേത്രത്തിൽ സംക്രമ പൂജ ഇന്ന് വൈകിട്ട് 6 മണിക്ക്. കുന്നത്തൂർപാടി താഴെ മടപ്പുരയിൽ ഇന്ന് സംക്രമ വെള്ളാട്ടം. ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടും കളിയാട്ട മഹോത്സവവും ഇന്നു മുതൽ ഈ മാസം 25 വരെ. അഴീക്കോട് മയിലാടത്തടം ഇളങ്കരുമകൻ ക്ഷേത്രം ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 17 വരെ. പെരളശ്ശേരി നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഇന്ന് സമാപിക്കും. മട്ടന്നൂർ കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനചാർത്തും 17 വരെ. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ സംക്രമ പൂജ ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ. പടിയൂർ പൊടിക്കളം ഭഗവതി ക്ഷേത്രത്തിൽ ഇടവ സംക്രമ പൂജ ഇന്ന് നടക്കും. താഴെ ചൊവ്വ പൊന്മുടിയൻ തറവാട് ദേവസ്ഥാനത്ത് നാളെ നാഗപൂജ, നൂറുംപാലും എന്നിവ. അലവിൽ കളത്തിൽക്കാവിൽ സംക്രമ പൂജയുടെ ഭാഗമായി ഇന്ന് ഗുളികൻ കലശം, ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടാവും. താണ കണ്ണൂക്കര മാണിക്ക കുറുമ്പ പയ്യമ്പള്ളി ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് 6:30 സംക്രമ വെള്ളാട്ടം. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും

0: ും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
5: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ 6:32 കണ്ണൂരിലെത്തേണ്ട 1:63:45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 36 മിനിറ്റ് വൈകിയോടുന്നു. 8:37 എത്തേണ്ട 1:63:11 ശ്രീഗംഗാനഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 1:31 വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
9: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
11: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
12: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
11: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
13: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഓരോ സ്വപ്നത്തിനും ഒരു

0: തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:40. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
3: ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 5 മാസത്തിനുള്ളിൽ മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലെ 2-ാമത്തെ കൂടിക്കാഴ്ചയാണിത്.
2: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അധ്യക്ഷനാകും. അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇന്ന് യോഗം ചർച്ച ചെയ്തേക്കും. 2-ാം ദിവസം ബ്രിക്സ് അറ്റ് 20 പ്രതിരോധശേഷി നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്ന വിഷയത്തിലും ആഗോള ഭരണത്തിന്റെയും ബഹുമുഖ സംവിധാനത്തിന്റെയും പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര ബന്ധ സഹകരണ മന്ത്രി റൊണാൾഡ് ലെമോളയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യമേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
4: ഡീപ്ടെക് നവീകരണം ത്വരിതപ്പെടുത്തുന്നതിനും വ്യവസായ മേഖലയിൽ ഗവൺമെന്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അസാധാരണ സമീപനമാണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ക്വാണ്ടം സാങ്കേതികവിദ്യ, ഊർജ്ജം, ബഹിരാകാശം, ജീവശാസ്ത്രം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെയാണ്

മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം രണ്ട് കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ഉച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗില്ലെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12-ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും കേസ് CBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ട സീറ്റുകൾ 12-ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26-ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി രണ്ടാംവട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3-ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ സമർപ്പിച്ച വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേര്യാച്ചുരം വഴി പോകണം.
ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജ

0: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
0: ട്രെയിൻ സമയം രാവിലെ 6:32 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 1:63:45. ലോകമാനതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 44 മിനിറ്റ് വൈകിയാണ് ഓടുന്നത്. ഈ ട്രെയിൻ 7:17 കണ്ണൂരിലെത്തിച്ചേരും. 8:37 എത്തേണ്ട 1:63:11 ശ്രീഗംഗാനഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 1:14 വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ FM ഡയറി ആരംഭിക്കുന്നു.
5: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
9: വെള്ളിത്തിരയിലെ ലോകസ്പന്ദനങ്ങൾ. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം 11th അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, പ്രത്യേക പരിപാടി.
10: This is the graveyard of soldiers who died in Papua New Guinea during World War II. 3,824 Commonwealth soldiers are buried there. 250 in the British Army are believed to be from India.
11: Now, one name is Mim Liu. Okay, I'm going to say I call it Papa Puka. Papa Puka.
12: Oh, okay.
11: 100 million Plamani Golo war. Supply died on sick. Supply died on war.
9: സിനിമയുടെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ പയ്യന്നൂർ ഒരുങ്ങിയ പകലുകളും ഇരവുകളും ഇന്ന് അതിന്റെ 3rd ദിനത്തിലേക്ക് കടക്കുകയാണ്.

0: Ngo pulagisla, mal policeman balukatin.
1: Sabos doctor pining sambla something in us thread. By me pulakatin.
2: इंडिजिनस लोगों की जो कंट्रीब्यूशन रही है वॉर में उसका जिक्र कहाँ है हिस्ट्री में?
3: दुनिया में कौन सा हिस्ट्री में आदिवासियों को दंग से रिकग्नाइज किया है? कभी भी नहीं.
4: ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള മനുഷ്യഗന്ധിയായ കഥകൾ പയ്യന്നൂരിന്റെ മണ്ണിൽ സംവദിക്കുമ്പോൾ ആ കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും നേർസാക്ഷ്യമാവുകയാണ് ഈ നിമിഷം.
5: അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ലോക സിനിമയുടെ പരിച്ഛേദങ്ങളെ, ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സിനിമകൾ, കേരളത്തിൽ നിന്നുള്ള സിനിമകൾ, സ്വതന്ത്ര സംവിധായകരുടെ സ്വതന്ത്ര സിനിമകൾ, ഇൻഡി ഫിലിംസ് എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ഞങ്ങൾ കൊണ്ടുവരികയും കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും തിയേറ്ററുകൾ കിട്ടാതെ പോകുന്ന സിനിമകളാണ് പലതും.
4: ആർ നന്ദലാൽ.
5: ഭാഷയുടെ ഒരു പരിമിതി ഇല്ലാതെ സിനിമ ആസ്വാദനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഓപ്പൺ ഫ്രെയിമിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. ഇന്ന് പ്രധാനമായിട്ട് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള എ പോയറ്റ് എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ കഴിഞ്ഞ രണ്ട് ഫെസ്റ്റിവലുകളിലും ഇന്ത്യൻ ചലച്ചിത്രമേളയും തിരുവനന്തപുരം മേളയിലും പ്രേക്ഷകരെ ആകർഷിച്ച സിനിമയാണ് പോയറ്റ്. ഞങ്ങൾ ഡോക്യുമെന്ററികൾക്ക് ഇതിൽ പ്രത്യേക ഇടം കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യൻ ഡോക്യുമെന്ററിയിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഡോക്യുമെന്ററി ചലച്ചിത്രകാരനായിട്ടുള്ള രാജേഷ് ജെയിംസിന്റെ സ്ലേവ്സ് ഓഫ് ദ എംപയർ എന്നൊരു സിനിമ അദ്ദേഹത്തിന്റെ പുതിയ സിനിമകളിലൊന്നാണ്. ഒരുപാട് മേളകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള സിനിമയാണ്. ധോബി തൊഴിലാളികളെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. രാജേഷ് ജെയിംസ് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഡോക്യുമെന്ററിയിൽ വളരെ ശ്രദ്ധേയമായ സിനിമ നിർമ്മിച്ചുകൊണ്ടും അതിനെ സൈദ്ധാന്തിക തലത്തിൽ വിശകലനം ചെയ്യുന്ന തരത്തിലായാലും അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ നിപിൻ നാരായണൻ സംവിധാനം ചെയ്തിട്ടുള്ള കാത്തിരിപ്പാണ് ഇന്ന് കാണിക്കുന്ന മറ്റൊരു സിനിമ. അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ്. വൈകിട്ട് 5:15 ഞങ്ങൾ ഇന്ന് കാണിക്കുന്നത് ഡാഗ് ജോആൻ ഹൊഗാർഡ് എന്ന് പറയുന്ന ഒരു നോർവീജിയൻ സംവിധായകന്റെ ഡ്രീംസ് എന്ന് പറയുന്ന സിനിമയാണ്. അദ്ദേഹത്തിന്റെ തന്നെ സെക്സ് ഡ്രീംസ് ലവ് എന്ന് പറയുന്ന ഒരു സീരീസിലെ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് കാണിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് കൗമാരക്കാരായ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒരുമിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയാണിത്. അത്രയേറെ അവരെ സ്വാധീനിക്കാവുന്ന തരത്തിൽ അവരുടെ ജീവിതത്തെ ആഗോളതലത്തിൽ തന്നെ പഠിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഡ്രീംസിനെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ ഇന്ന് അവസാന സ്ക്രീനിങ്ങിൽ വിക്കറ്റ് ലിറ്റിൽ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ജെസ്സി ബക്ലി അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ജെസ്സി ബക്ലിയാണ് ഈ സിനിമയുടെ കണ്ടംപററി മാസ്റ്റർ, സമകാലിക പ്രതിഭ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഇക്കഴിഞ്ഞ ഓസ്കാർ അവാർഡിൽ ഏറ്റവും മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ നടിയാണ് ജെസ്സി ബക്ലി. അദ്ദേഹത്തിന്റെ രണ്ട് സിനിമകൾ, ഒന്ന് നമ്മൾ ഇന്നലെ കാണിച്ചു വിമൻ ടോക്കിംഗ് എന്ന് പറയുന്നത്, അടുത്തത് ഈ വിക്കറ്റ് ലിറ്റിൽ ലെറ്റേഴ്സ് എന്ന് പറയുന്ന സിനിമ ഇന്ന് കാണിക്കും. നാളെ ബ്യൂഗോണിയ എന്ന് പറയുന്ന യോർഗോസ് ലാന്തിമോസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള സംവിധായകന്റെ, പൂർ തിങ്സ് പോലെയുള്ള സിനിമകളൊക്കെ എടുത്തിട്ടുള്ള സംവിധായകന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ബ്യൂഗോണിയ കാണിക്കുന്നു. അതിനുശേഷം ഇന്ത്യൻ സിനിമയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള രാം റെഡ്ഡി സംവിധാനം ചെയ്തിട്ടുള്ള ജുഗുനുമ എന്ന് പറയുന്ന സിനിമ, പലസ്തീൻ 36 എന്ന് പറയുന്ന ആൻ മേരി ജാസറിന്റെ സിനിമ, അതുപോലെ ഇന്ന് വൈകിട്ട് 6 നമ്മൾ സിറാത്ത് എന്ന് പറയുന്ന സിനിമ കാണിക്കുന്നു. സിറാത്ത് എല്ലാ ഫെസ്റ്റിവലുകളിലും ഒരുപാട് ആളുകളെ ആകർഷിച്ചിട്ടുള്ള ഈ ഫെസ്റ്റിവലിലെ തന്നെ അവസാന സിനിമയായി നമ്മൾ കാണിക്കുന്നത് ഡി ജെ അഹമ്മദ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നാളെ രാത്രി 8:15 അതിന്റെ പ്രദർശനം. അത് മാസിഡോണിയയിൽ നിന്നുള്ള സിനിമയാണ്. എല്ലാ പ്രദർശനങ്ങളും രാവിലെ 9 ആരംഭിക്കാവും. അടുത്ത സിനിമ 11:45. മൂന്നാമത്തെ പ്രദർശനം ഉച്ചയ്ക്ക് 2 അടുത്ത പ്രദർശനം ഇന്നത്തെ 5:30 നാളത്തത് 6 അവസാന പ്രദർശനവും ഇന്നത്തെ 7:30 നാളത്തത് 8:30. ഇന്നിപ്പോ രാജേഷ് ജെയിംസുമായിട്ടുള്ള ഒരു മുഖാമുഖം നടക്കും. അതുപോലെ ഇന്ന് AI സിനിമയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ഓപ്പൺ ഫോറം വൈകിട്ട് 4 നടക്കും. അതിൽ ശ്രദ്ധേയരായിട്ടുള്ള യുവ ചലച്ചിത്ര നിരൂപകരും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. നാളെ ഇതിന്റെ സമാപന സമ്മേളനം ശേഷമാണ് അവസാന 2 പ്രദർശനങ്ങൾ നടക്കുക. കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, കാസർഗോഡ് ജില്ലയിൽ നിന്നും, മംഗലാപുരത്ത് നിന്നും, എറണാകുളത്ത് നിന്നും വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരികയും ഇവിടെ താമസിച്ച് സിനിമ കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് കൂടി കാണുമ്പോഴാണ് ഇതിന്റെ സംഘാടകർ എന്ന നിലയിൽ നമ്മുടെ സന്തോഷം പലപ്പോഴും ഇരട്ടിക്കുന്നത്.
4: 4 20 ചിത്രങ്ങൾ, ഓരോ സിനിമയും ഓരോ രാജ്യത്തിന്റെ ഓരോ വംശത്തിന്റെ പോരാട്ടങ്ങളുടെ കഥയാണ് പറയുന്നത്. ഈ മേളയുടെ ചാലകശക്തിയായ സംഘാടകർക്ക് പറയാനുള്ളത് ഇതാണ്.
6: ഈ 21 എല്ലാ മാസങ്ങളിലും ഓപ്പൺ ഫ്രെയിം ചെറുതും വലുതുമായിട്ടുള്ള ചലച്ചിത്ര മേളകൾ സംഘടിപ്പിക്കാറുണ്ട്.
4: ഓപ്പൺ ഫ്രെയിം സെക്രട്ടറി പി പ്രേമചന്ദ്രൻ.
6: ഇതിൽ ഞങ്ങൾ ഈ ഗോവയിലും തിരുവനന്തപുരത്തും അതുപോലെ ലോകത്തിലെ വിവിധങ്ങളായുള്ള മേളകളിൽ അതിലേറ്റവും പ്രധാന പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സിനിമകൾ പ്രത്യേകമായി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. അതോടൊപ്പം അത് മലയാള

0: സിനിമ കാണുന്നത് മുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോ കഥാപാത്രങ്ങളുടെയും സംഭാഷണങ്ങൾ അവരുടെ വികാരങ്ങൾ പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ മേളയുടെ ഏറ്റവും വലിയ ഊർജ്ജമാണ്. 1300 പേർക്കാണ് ഞങ്ങൾക്ക് ഡെലിഗേറ്റ് ആയിട്ട് ഇവരെ പ്രവേശിപ്പിക്കാൻ വേണ്ടി കഴിയുക. ഇവിടെ ഞങ്ങൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, എല്ലാവരും ഒരു കൂട്ടായ്മയായി ഇവിടെ നിൽക്കുന്നു, വിവിധങ്ങളായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം പേഴ്സണാലിറ്റികൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നു. ആനന്ദ് പടവർദ്ധനെ പോലെയുള്ള ആളുകൾ വരുന്നു, കെ യു മോഹനെ പോലുള്ള ക്യാമറമാൻ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചലച്ചിത്രകാരന്മാർ, ഇക്കുറി രാകേഷ് ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്ററി ഫിലിം മേക്കറാണ് മേള ഉദ്ഘാടനം ചെയ്തത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നീളുന്ന 5 സിനിമകൾ, അതിനിടയിൽ ചർച്ചകൾ, ഈ ചലച്ചിത്ര പ്രതിഭകളെത്തുന്നു, അവരുമായിട്ടുള്ള സംവാദങ്ങൾ, മുഖാമുഖങ്ങൾ, ഇതൊക്കെ പയ്യന്നൂർ നടക്കുന്നു. അത് യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും അപൂർവമായി നടക്കുന്നൊരു മേളയാണ്. ആ മേളക്ക് മുഴുവൻ ആളുകളും എത്തിച്ചേരേണ്ടതെന്ന് മാത്രമല്ല, ഇത് വലിയ തരത്തിലുള്ള പിന്തുണകൾ ഈ മേളക്ക് ലഭിക്കേണ്ടതുണ്ട്. ഞങ്ങൾ നാട്ടിലിറങ്ങി പിരിച്ചിട്ടാണ് ഈ മേള നടത്തുന്നത്.
1: തിരശ്ശീലയിലെ വെളിച്ചം അണഞ്ഞാലും പ്രേക്ഷകരുടെ കണ്ണുകളിൽ ആ ദൃശ്യങ്ങൾ ബാക്കിയാവുന്നു. ആഫ്രിക്കൻ ഗോത്രജീവിതവും ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളും ഏഷ്യൻ ഗ്രാമങ്ങളുടെ നൈർമല്യവും പയ്യന്നൂരിലെ സാധാരണക്കാരായ സിനിമാ പ്രേമികളെ എങ്ങനെ സ്വാധീനിച്ചു? മേളയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ.
2: ലോക സിനിമയിലേക്കുള്ള വാതിലുകൾ തുറന്നിടുന്ന ഒരു സർഗാത്മക വ്യാപാരമാണ് ഓപ്പൺ ഫ്രെയിമിന്റെ 4 ദിവസത്തെ ചലച്ചിത്രോത്സവം.
1: എഴുത്തുകാരനും കവിയുമായ മാധവൻ പുറച്ചേരി.
2: ലോകത്തിലെ കാഴ്ചകള്, അതിന്റെ രാഷ്ട്രീയമായ വായനകളും ദൃശ്യ വിന്യാസത്തോടുകൂടി അവതരിപ്പിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. സിനിമ സാക്ഷരതയിൽ മലയാളി ഏറെ മുന്നോട്ട് പോയത് നമ്മുടെ ചലച്ചിത്ര സൊസൈറ്റികളുടെ വലിയ വ്യാപനത്തോടുകൂടിയാണ്. ഓപ്പൺ ഫ്രെയിം മലയാളം സബ്ടൈറ്റിലോടുകൂടി ഈ ലോക സിനിമയെ നമ്മുടെ മുന്നിലെത്തിക്കുമ്പോൾ സ്വാഭാവികമായും എന്താണ് ലോകത്ത് നടക്കുന്നത് എന്ന് വളരെ കൃത്യമായി, അതിന്റെ ഒരുപക്ഷെ പരിസ്ഥിതി രംഗത്താവട്ടെ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ എല്ലാ ചലനങ്ങളും സിനിമയിലൂടെ നാം കാണുന്നുണ്ട്. കാരണം സിനിമ ഒരു സകല കലയാണ്, എല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാ അർത്ഥത്തിലും അത് ഒരു ലോകത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കാട്ടിത്തരികയോ ചെയ്യുന്നുണ്ട്. ജാഫർ പന്നാഗി എന്ന് പറയുന്നത് മലയാളിയെ പോലെ നമുക്ക് ഏറ്റവും ചിരപരിചയനാവുന്നത് ആ സാക്ഷരതയുടെ പ്രത്യേകത കൊണ്ടാണ്. ഗോവയിലും തിരുവനന്തപുരത്തും പോയി സിനിമ കാണുന്നതിനേക്കാൾ ഏറെ ഒരു പക്ഷേ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നല്ല സിനിമകൾ കാണാൻ പറ്റുന്നെന്ന് മാത്രമല്ല, ആ സിനിമയെക്കുറിച്ചുള്ള വലിയ തോതിലുള്ള സംവാദങ്ങൾ ഈ മേളയെ വ്യത്യസ്തമാക്കുന്നുണ്ട്. തുറന്ന ചർച്ചകൾ, അതോടൊപ്പം സിനിമ സംവിധായകരുൾപ്പെടെ ഈ മേളയിൽ വരുന്നുണ്ട്. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിമിന്റെ ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കുകയും അവിടെ വരുന്ന കാണികളുടെ സിനിമാ പ്രേക്ഷകരുടെ അഭിപ്രായം വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സിനിമയ്ക്കും സിനിമയുടെ കാഴ്ചക്കും വളരെ ഫലപ്രദമാണ് എന്ന് കരുതുന്നു. ഭാഷയ്ക്കൊക്കെ അതീതമായ ഒരു തരത്തിൽ ഈ കാഴ്ചകൾ നമ്മോട് സംസാരിക്കുന്നു.
3: ഗോവ ഫെസ്റ്റിവല്, അതുപോലെ തിരുവനന്തപുരത്ത് നടക്കുന്ന മേളകള്, അതിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് ഒരു അസുലഭ സന്ദർഭമാണ് പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഒരുക്കി നൽകുന്നത്.
1: രാധാകൃഷ്ണൻ അടുത്തില.
3: മെയിൻ തിയേറ്ററിൽ കാണിക്കാൻ പറ്റാത്ത ചില പുതിയ പ്രതിഭകളുണ്ട്, അവർക്ക് അവസരം കൂടി ഓപ്പൺ ഫ്രെയിം നൽകുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓപ്പൺ ഫ്രെയിമിന്റെ ഈ സംരംഭത്തിൽ എത്തുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മള് ചില നോവലുകളൊക്കെ വായിക്കുമ്പോൾ, അതായത് വിദേശ പാശ്ചാത്യ സാഹിത്യങ്ങൾ, അതൊക്കെ വായിക്കുന്നൊരു അനുഭവമാണ് അത്തരം രാജ്യങ്ങളിലെ വിവിധ സിനിമകൾ നൽകുന്നതിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ആ രാജ്യങ്ങളിൽ സന്ദർശിച്ചില്ലെങ്കിലും അവരുടേതായിട്ടുള്ള ഒരുപാട് ജീവിത രീതികൾ പരിചയപ്പെടാൻ കൂടി ഈ സിനിമകളിലൂടെ നമുക്ക് സാധിക്കുന്നു.
4: എല്ലാ വർഷങ്ങളിലുമുള്ള ഈ പരിപാടിയിലെല്ലാം പങ്കെടുക്കാറുണ്ട്.
1: അധ്യാപകനായ വത്സരാജൻ കട്ടച്ചേരി.
4: ഇവിടെയുള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വളരെ നന്നായിട്ട് സിനിമ ആസ്വദിച്ച് കാണാൻ പറ്റുന്നൊരു സംരംഭമാണിത്. കാരണം മലയാളം സബ് ടൈറ്റിലോട് കൂടിയിട്ട് വളരെ നന്നായിട്ട് സിനിമ ആസ്വദിക്കാൻ പറ്റിയ ഒരു സംരംഭമാണ്. അതുപോലെ തന്നെ ഈ ചലച്ചിത്രോത്സവത്തിന്റെ ആദ്യ ദിവസം വെർമീലിയോ എന്ന് പറയുന്ന സിനിമയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ഇറ്റാലിയൻ ആൽപ്സ് പർവ്വത നിരകളിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കുടുംബകഥയിലൂടെയാണ് ഈ സിനിമ കൃത്യമായ യുദ്ധ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. വളരെ നന്നായിട്ട് ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ ഡോക്ടർ ബിജുവിന്റെ പാപ്പാബുക്ക എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി സാധിച്ചു. അത് പ്രധാനമായിട്ടും പാപ്പുവ ന്യൂഗിനി എന്ന് പറയുന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിനൊപ്പം സേവനം ചെയ്യാൻ പാപ്പുവ ന്യൂഗിനിയിലെത്തി മരണമടഞ്ഞ അനേക ഇന്ത്യക്കാരുടെയും യുദ്ധത്തിൽ അകാല ചരമം വരിച്ച പാപ്പുവ ന്യൂഗിനിയിലെ തദ്ദേശീയരുടെയും അറിയപ്പെടാത്ത കഥകളാണ് പാപ്പാബുക്ക പറയുന്നത്. അതുപോലെ തന്നെ ഷെറി ഗോവിന്ദിന്റെ സമസ്ത ലോക എന്ന് പറയുന്ന സിനിമയാണ് നടന്നത്. അത് ടി പത്മനാഭന്റെ കഥയെ ആസ്പദമാക്കിയിട്ട് ഉള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമ നമ്മുടെ നാട്ടുകാരൊക്കെ ആ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേപോലെയുള്ള ഒരുപാട് നല്ല സിനിമകളുണ്ട്.
1: അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുത്ത പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർ പയ്യന്നൂരിന്റെ സിനിമാ സംസ്കാരത്തെ നോക്കിക്കാണുന്നത് ഏറെ ആദരവോടെയാണ്. സിനിമയെ ആഴത്തിൽ സ്നേഹിക്കുന്ന, ഗൌരവമായി കാണുന്ന ഒരു വലിയ പ്രേക്ഷക സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ ഓപ്പൺ ഫ്രെയിം വിജയിച്ചിരിക്കുന്നു എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു.
5: ഇത്തരം സമാന്തര ഫെസ്റ്റിവലുകൾ ഓരോ നാട്ടുമ്പുറങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അത് ഒരു വലിയ വിപ്ലവം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
1: ചലച്ചിത്ര താരം ഇർഷാദ്.
5: കാരണം നാട്ടുമ്പുറത്തുള്ള ആളിപ്പോ IFFK പോലുള്ള അല്ലെങ്കിൽ ഗോവ ഫിലിം ഫെസ്റ്റിവലുകൾ പോലുള്ള ഇവിടുന്ന് നമുക്ക് സാധാരണക്കാരായ ആളുകൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. നാട്ടുമ്പുറത്തുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലോകത്തിലുള്ള വളരെ വലിയ സിനിമകളും മൂല്യമുള്ള സിനിമകൾ കാണാനുള്ള അവസരങ്ങളാണ് ഇത്തരം ഫിലിം ഫെസ്റ്റിവലുകൾ നടത്താവുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത് വരും കാലങ്ങളിലും വളരെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. എല്ലാ നാട്ടുമ്പുറങ്ങളിലും ഇത്തരം ഫെസ്റ്റിവലുകൾ ഉണ്ടാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരുപാട് സിനിമകൾ ഇതിലുള്ളത് ഞാൻ കണ്ടതാണ്. ഇറ്റ് വാസ് എ ജസ്റ്റ് ആക്സിഡന്റ് എന്ന് പറയുന്ന പനായുടെ സിനിമ, അതുപോലെ തന്നെ സിറാത്ത് എന്ന് പറയുന്ന സിനിമ, ഇതൊക്കെ നമ്മളെ IFFK എന്നൊക്കെ കണ്ടിട്ടുള്ള സിനിമകളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്തരം സിനിമകളൊക്കെ നാട്ടുമ്പുറത്തുള്ള ആളുകൾ കാണണം. വളരെ മനോഹരമായ ഒരുപാട് മലയാളം ഭാഷയിലുള്ള മറ്റു ഭാഷകളിലുള്ള എല്ലാ സിനിമകളും ഇവിടെ കളിക്കുന്നുണ്ട്. അത് നല്ലതാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവരൊക്കെ അത്തരം സിനിമകൾ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു മൂല്യം കണ്ടെത്തിയിട്ടാണ് ഇത്തരം സിനിമകൾ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണലി ഒരാളുടെ അഭിപ്രായം മാത്രമല്ല, അത് വിവിധ അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ അത്തരം സിനിമകൾ സംഭവിക്കേണ്ടതും ആളുകൾ കാണേണ്ടതും ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഫെസ്റ്റിവലുകൾ ഉണ്ടാകുന്നത്.
1: സംവിധായകൻ ഡോക്ടർ ബിജു.
6: ഓപ്പൺ ഫ്രെയിം കേരളത്തിലെ ചലച്ചിത്ര മേഖലകളിൽ വലിയൊരു സിഗ്നേച്ചർ ഉണ്ടാക്കിയുള്ളതിൽ പ്രധാനമായിട്ട് ഒരു കാരണം ഓപ്പൺ ഫ്രെയിമാണ്. മലയാളം സബ്ടൈറ്റിലോടുകൂടി സിനിമകൾ, അന്താരാഷ്ട്ര സിനിമകൾ കേരളത്തിൽ കാണിച്ചു തുടങ്ങി. അപ്പോൾ അതൊരു വളരെ വിപ്ലവകരമായ ഒരു സംഗതിയായിരുന്നു. അതിനുശേഷമാണ് മറ്റ് ചലച്ചിത്ര മേളകളൊക്കെ മലയാളം സബ്ടൈറ്റിലോടുകൂടി ആരംഭിക്കുന്നത്. മാത്രമല്ല ഒരു വളരെ കൾച്ചറുള്ള ഒരു ഓഡിയൻസിനെ സൃഷ്ടിച്ചെടുക്കാനായിട്ടും ഓപ്പൺ ഫ്രെയിമിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഓപ്പൺ ഫ്രെയിം ഇന്ന് കേരളത്തിലെ ഏറെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രസക്തമായ, ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഫിലിം ഡയറക്ടേഴ്സൊക്കെ എപ്പോഴും വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാണികൾ അല്ലെങ്കിൽ വളരെ ചലച്ചിത്ര സാക്ഷരതയുള്ള കാണികളുടെ മുമ്പിൽ സിനിമ കാണിക്കുക എന്നുള്ള രീതിയിൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് ഈ ഓപ്പൺ ഫ്രെയിമിന്റെ ചലച്ചിത്ര മേള. ശരിക്കും ചലച്ചിത്ര മേളകളിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഏതാണ്ട് ഒരേ പാക്കേജുകളാണ് പലപ്പോഴും കാണിക്കുക. പക്ഷേ അതിൽ തന്നെ ആ തെരഞ്ഞെടുക്കപ്പെടുന്ന സിനിമകളുടെ ഇപ്പോൾ ആ പാക്കേജിനുള്ളിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സിനിമകളുടെ ഒരു പൊളിറ്റിക്കൽ സ്വഭാവം എന്ന് പറയുന്നതൊക്കെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം, സാമൂഹ്യ പ്രസക്തിയുള്ള സ്വഭാവം. അപ്പോൾ അത്തരം സിനിമകൾ കൂടുതലായി നോക്കി ക്യൂറേറ്റ് ചെയ്യാൻ എപ്പോഴും ഓപ്പൺ ഫ്രെയിം ശ്രമിക്കാറുണ്ട്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകരിഞ്ഞിരുന്ന സിനിമകളാണ് ഇവിടെ കാണിക്കുന്നത്. പപ്പ ബുക്കയാണ് പ്രദർശിപ്പിക്കുന്നത്. അത് പപ്പ ന്യൂഗിനിയ ഇന്ത്യ കോ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. പൂർണ്ണമായും പപ്പ ന്യൂഗിനിയിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അതൊരു അവിടുത്തെ ഒരു രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണത്. അതൊരു ഇന്റർനാഷണൽ കോ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മലയാളത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മളൊരു മലയാളി ഫിലിം മേക്കറിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ഒരു പുതിയ തരത്തിലുള്ള ഒരു സിനിമയാണത്. ഇന്ത്യയിൽ നിന്നൊരു രണ്ട് ആക്ടേഴ്സ് ഉണ്ടാകുന്നു. പ്രകാശ് ബാരി എന്ന് പറഞ്ഞൊരു നടനം, ബംഗാളിൽ നിന്നുള്ള ഋതാബാരി ചക്രവർത്തി എന്ന് പറഞ്ഞ നടിയുമാണ് അതിനകത്തുള്ളത്. ബാക്കിയുള്ളതൊക്കെ പപ്പ ന്യൂഗിനിയിൽ നിന്നുള്ള ആക്ടേഴ്സാണ്.
7: തുടക്കം തൊട്ട് ഓപ്പൺ ഫ്രെയിമിന്റെ പ്രേക്ഷക എന്ന നിലയിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട്.
1: ചലച്ചിത്ര താരവും എഴുത്തുകാരിയുമായ CP ശുഭ.
7: ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഓപ്പൺ ഫ്രെയിം എന്നതൊരു സത്യമാണ്. നമ്മളിലേക്ക് നോക്കാനും ലോക സിനിമകള് കാണാനും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ഉന്നത ചിന്തയുടെ ഒക്കെ വാതില് തുറക്കാൻ വായന പോലെ തന്നെ നല്ല സിനിമകൾക്ക് സാധിക്കുന്നു മനസ്സിലായത് ഓപ്പൺ ഫ്രെയിമിന്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ്. സ്ത്രീപക്ഷവും മനുഷ്യപക്ഷവുമായിട്ടുള്ള നല്ല സിനിമകള് മലയാള സബ്ടൈറ്റിലോടുകൂടെ കാണാൻ സാധിക്കുന്നു എന്നത് ഓപ്പൺ ഫ്രെയിമിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. മറ്റ് ഫിലിം ഫെസ്റ്റുകളിൽ നിന്ന് പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിമിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വ്യത്യസ്തമാകുന്നത് ഈ മലയാള സബ്ടൈറ്റിൽ തന്നെയാണ്. ഈ ലാഭം നോക്കാതെ ഒന്നും മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാനുള്ള വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഓപ്പൺ ഫ്രെയിമിന്റെ സംഘാടകർക്ക് ഒരുപാട് സ്നേഹം.
8: സ്ലേവ്സ് ഓഫ് ദി എംപയർ എന്ന സിനിമയുടെ ഡയറക്ടറാണ്.
1: സംവിധായകൻ രാജേഷ് ജെയിംസ്.
8: ഇത് ഏകദേശം 1 മണിക്കൂറുള്ള ഒരു സിനിമയാണ്. ഫോർട്ട് കൊച്ചിയിലെ വെളി എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാരുടെ സമയത്ത് അലക്ക് ജോലിക്കായിട്ട് വന്നിട്ടുള്ള തൊഴിലാളികളെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. ഇത് നിരവധി ഫെസ്റ്റിവൽസിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. കൂടാതെ ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് കിട്ടിയ സിനിമയും കൂടിയാണ്. കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റില് പ്രത്യേകിച്ച് ഓപ്പൺ ഫ്രെയിം ഫിലിം ഫെസ്റ്റിവലിലേക്ക് സ്ലേവ്സ് ഓഫ് ദി എംപയർ എന്ന് പറയുന്ന സിനിമ സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം ഫിലിം സൊസൈറ്റികളിൽ തന്നെ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, എല്ലാ വർഷവും നടത്തുന്ന ഫിലിം ഫെസ്റ്റിവലിലേക്ക് സ്ലേവ്സ് ഓഫ് ദി എംപയർ പോലുള്ള സിനിമകൾ സെലക്ട് ചെയ്തതിന് ആദ്യമേ ഞാൻ സംഘാടകരോട് നന്ദി പറയുന്നു. ഞാനിത് പറയാനുള്ള ഒരു കാരണം, കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റില് നമുക്ക് ഡോക്യുമെന്ററികൾ സാധാരണ കാണികളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺവെൻഷനൽ ചിന്താരീതികൾ എന്ന് പറയുന്നത് അത് ഫിക്ഷൻ സിനിമയാണ്, അത് ഫോറിൻ സിനിമയാണ് എന്നുള്ളതാണ്. പക്ഷേ IFFK പോലുള്ള ഫെസ്റ്റിവൽസിൽ ധാരാളം മലയാളം സിനിമകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിന് സമാന്തരമായിട്ട് തന്നെ നടത്തുന്ന IDSFK നമ്മുടെ പല മലയാളം ഡോക്യുമെന്ററികളും വലിയ രീതിയിൽ മുന്നേറാറുണ്ട്. പക്ഷെ അത് കാണികളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ഫിലിം സൊസൈറ്റി ചെയ്ത ഈ ഒരു ഡിസിഷൻ, ദാറ്റ് ഇസ് ടു ഇൻക്ലൂഡ് ഫിലിം ഉണ്ട്, ഒപ്പം തന്നെ രാംദാസിന്റെ സത്യപുല്ലും ഈ വർഷം ഓപ്പൺ ഫ്രെയിമിലുണ്ട്. അപ്പൊ അത് വലിയൊരു ചേഞ്ച് ആണ്. ആ ചേഞ്ചിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. കാണികൾ ഞങ്ങളുടെ സിനിമ വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ആവേശത്തോടുകൂടെ സ്വീകരിക്കുമെന്ന് കരുതുന്നു.
9: ഓപ്പൺ ഫ്രെയിം പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 11th അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്ന കാത്തിരിപ്പ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്വം സംവിധായകനാണ് ഞാൻ.
1: സംവിധായകൻ നിബിൻ നാരായണൻ.
9: കോട്ടയം KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുമിച്ച് പഠിച്ച കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ചെയ്ത സിനിമയാണ് കാത്തിരിപ്പ്. ഒരു ഫീച്ചർ ലെങ്ത് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെയും അതിനായുള്ള അധ്വാനത്തിന്റെയും പുറത്തുണ്ടായിട്ടുള്ള സിനിമയാണ് കാത്തിരിപ്പ്. ഇതൊരു ഇൻഡിപെൻഡന്റ് സിനിമയാണ്. രാത്രിയിൽ ഒരു വീടിനകത്ത് രണ്ട് കഥാപാത്രങ്ങൾക്കിടയിൽ നടക്കുന്ന സംഭാഷണത്തിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ 30th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഫിലിം സൊസൈറ്റികളും അവയുടെ പ്രവർത്തനവും സ്വതന്ത്ര സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ച് എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനും അത് ചർച്ച ചെയ്യപ്പെടുന്നതിനും പിന്നെ സിനിമാ പ്രവർത്തകരുമായുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനും ഇത്തരം വേദികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത്തരം ഉദ്യമമാണ് 11 പയ്യന്നൂരിലെ ഓപ്പൺ ഫ്രെയിം നിർവഹിച്ചു വരുന്നത്. സ്വന്തം നാട്ടിൽ ഓപ്പൺ ഫ്രെയിമിന്റെ ചലച്ചിത്രോത്സവത്തിൽ എന്റെ സിനിമയും പ്രദർശിപ്പിക്കപ്പെടുന്നതിന്റെ ആനന്ദവും അഭിമാനവും ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയും സിനിമകൾ ചെയ്യാനുള്ള ഊർജമായി ഞാൻ ഇത്തരം വേദികളെ കാണുന്നു.
1: May 15 ഈ ദൃശ്യ വസന്തത്തിന് പയ്യന്നൂരിൽ തിരശീല വീഴും. എന്നാൽ ഇവിടെ നിന്ന് സ്വീകരിച്ച ആഗോള കാഴ്ചപ്പാടുകൾ ഓരോ ആസ്വാദകന്റെയും ഉള്ളിൽ ഒരു കെടാത്ത ദീപമായി അവശേഷിക്കും. സിനിമ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നു എന്ന വലിയ സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ സി സീമ. ജാലകം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
10: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
10: ദിവസവും രാവിലെ 7 മുതൽ രാത്രി 8 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത ഡിഫാം അല്ലെങ്കിൽ ബിഫാം, കൂടാതെ കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 21 രാവിലെ 10 മണി ഫോൺ നമ്പർ 0498523615 പൈവളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ജിയോളജി, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ സീനിയർ അധ്യാപകരുടെയും

0: ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബോട്ടണി എന്നീ വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെയും ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 28 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447-95-59-01. ബേത്തൂർപാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST സീനിയർ ഇംഗ്ലീഷ്, മലയാളം, HSST ജൂനിയർ ഹിന്ദി, ഹിസ്റ്ററി എന്നീ തസ്തികകളിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9446-58-82-26 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോമേഴ്സ്, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഹിന്ദി, അറബി, കന്നഡ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-37-40.
0: ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:50. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലെബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മോദിയും UAE പ്രസിഡന്റുമായുള്ള 2 നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എച്ചിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇതു സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 സിബിഐ അറസ്റ്റ് ചെയ്തു. മൂന്നുപേരെ ജയ്പൂരിൽ നിന്നും മറ്റു രണ്ടുപേരെ ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26 ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി രണ്ടാംവട്ടം അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24 ശേഷവും സിബിഐയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക മുനിസിപ്പൽ കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ CBIക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാർ അടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
5: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
2: CBSE 12th class പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86 ആൺകുട്ടികളേത് 82.13 തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ, നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 കിലോഗ്രാം സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലെബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി കണ്ണൂർ.
6: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
7: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
6: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം.
7: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
7: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
10: 7000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
9: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
10: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
9: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
10: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
10: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

1967 റിലീസായ പാതിരാപ്പാട്ട് എന്ന സിനിമയിൽ എസ് ജാനകി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. വരികൾ പി ഭാസ്കരന്റേത്. കന്നഡ ചലച്ചിത്ര രംഗത്തെ പ്രമുഖ സംഗീത സംവിധായകരിൽ ഒരാളായ വിജയഭാസ്കർ സംഗീതം നൽകിയ ഒരേ ഒരു മലയാള ചിത്രമാണ് പാതിരാപ്പാട്ട്. മതിലുകൾ, വിധേയൻ, കഥാപുരുഷൻ എന്നീ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രങ്ങളിൽ പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുമുണ്ട് ഇദ്ദേഹം.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യ പര്യവേഷണ ദൌത്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആദിത്യ L1 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യ പര്യവേഷണ ദൌത്യം. 2023 സെപ്റ്റംബറിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. സൂര്യന്റെ കൊറോണ, സൌരജ്വാലകൾ, സൂര്യകാന്തിക പ്രതിഭാസങ്ങൾ, ഭൂമിയുടെ അന്തരീക്ഷത്തിലെ സൌരവാതങ്ങളുടെ സ്വാധീനം എന്നിവയാണ് ആദിത്യ L1 നിരീക്ഷണ വിധേയമാക്കുന്നത്. ഭൂമിയിൽ നിന്നും തടസ്സങ്ങളില്ലാതെ തുടർച്ചയായി സൂര്യനെ നിരീക്ഷിക്കാൻ കഴിയുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ദൌത്യം കൂടിയാണ് ആദിത്യ L1.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ഫ്ലൈ ഹൈ. പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധനായ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു.
4: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ NEET ഈ വർഷം റദ്ദാക്കിയിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോറും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിദ്യാർത്ഥികളെ പരീക്ഷിക്കുന്നത് എന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ NEET നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് NEET 2026 May 3 നടന്നത്. ഏതാണ്ട് 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. MBBS, BDS, അതുപോലെ കേരളത്തിൽ അഗ്രികൾച്ചർ, വെറ്ററിനറി സയൻസ്, ഫിഷറീസ്, എൻവയോൺമെന്റൽ സയൻസ് തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ NEET സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ വർഷത്തെ NEET പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്? രാജസ്ഥാനിൽ വെച്ച് ഓൺലൈനായി നടത്തിയ മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ കേരളത്തിലെ കോച്ചിംഗ് കേന്ദ്രങ്ങളിലുള്ളവർക്ക് ലഭിച്ചു എന്നും അതിലേതാണ്ട് 140 ചോദ്യങ്ങൾ NEET പരീക്ഷയുടെ യഥാർത്ഥ ചോദ്യങ്ങളുമായി സാമ്യമുള്ളവയാണെന്നുമുള്ള കണ്ടെത്തലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പരീക്ഷ റദ്ദാക്കാൻ പ്രേരിപ്പിച്ചത്. 140 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് 4 മാർക്ക് വീതം, ഏതാണ്ട് 560 മാർക്ക് വരെ വരും. മൊത്തം NEET പരീക്ഷയിൽ

0: 180 ചോദ്യങ്ങളാണുള്ളത്. ഒരു ചോദ്യത്തിന് 4 മാർക്ക് വീതം 720 മാർക്ക്. പഠിക്കാത്ത രാജസ്ഥാൻ്റെ ഏജൻസികൾ വഴി ചോദ്യം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച സ്കോർ നേടാൻ ഇത് സഹായിക്കും. മാത്രമല്ല നന്നായി പഠിച്ച വിദ്യാർത്ഥികളുടെ സ്കോറിലും റാങ്കിലും വലിയ വ്യത്യാസം വരും. ഇത് അന്വേഷിച്ചാണ് പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷ റദ്ദാക്കിയത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പരീക്ഷയുടെ വിശ്വാസ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോച്ചിംഗ് കേന്ദ്രങ്ങൾ നടത്തുന്നവരും രക്ഷിതാക്കളും ഇതിൻ്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ വിശ്വാസ്യത കുറയാൻ കാരണം. എന്ന് വെച്ച് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. പരീക്ഷ വീണ്ടും നടക്കും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റിൽ മാറ്റം വന്നേക്കാം. പരീക്ഷ വീണ്ടും നടക്കുമ്പോൾ നന്നായി പഠിച്ച വിദ്യാർത്ഥികൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. നീറ്റ് പരീക്ഷയുടെ ഒരു ഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 25 മുതൽ 30% വിദ്യാർത്ഥികളും നീറ്റ് പരീക്ഷ റിപ്പീറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളാണ്. തുടർച്ചയായ അവരുടെ പഠിത്തം മികച്ച സ്കോറിലെത്താൻ അവരെ സഹായിക്കുകയും ചെയ്യും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം വിദ്യാർത്ഥികൾ തയ്യാറെടുക്കേണ്ടത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് എഴുതാവുന്ന തരത്തിലുള്ള, പ്രത്യേകിച്ച് യാതൊരു അഴിമതിയും തട്ടിപ്പും ഇല്ലാത്ത മികച്ച ചോദ്യപേപ്പർ നിങ്ങൾക്ക് ലഭിക്കും. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നന്നായി പഠിക്കുക, നല്ല രീതിയിൽ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് മികച്ച റാങ്കോടുകൂടി നീറ്റ് പരീക്ഷയിൽ മുന്നേറാമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നലെ ഒരു രക്ഷിതാവ് എന്നെ കണ്ണൂരിൽ നിന്ന് വിളിച്ചിരുന്നു. അവരുടെ മകൾ കർണാടകയിലെ ഒരു കോളേജിൽ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി കോഴ്സിന് ചേർന്ന് 2 വർഷമായി കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ എല്ലായ്പ്പോഴും വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം അതാണ്, കോഴ്സ് എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്? കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ്. അതിനാലാണ് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങളുടെ താല്പര്യത്തിനും അഭിരുചിക്കും അനുസരിച്ച് തിരഞ്ഞെടുക്കേണ്ടത്. ഇത് തിരഞ്ഞെടുക്കാത്ത കൊണ്ടാണ് കോഴ്സ് പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നത്. റേഡിയോ ഇമേജിംഗ് മികച്ച പാരാമെഡിക്കൽ പ്രോഗ്രാമാണ്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ റേഡിയോളജി കോഴ്സിന് വലിയ സാധ്യതയുണ്ട്. റേഡിയോ ഇമേജിംഗ് ടെക്നോളജി പഠിച്ചവർക്ക് റേഡിയോളജി ലബോറട്ടറികളിലും റേഡിയോളജി പ്രാക്ടീസ് ചെയ്യുന്ന ആശുപത്രികളിലും മികച്ച തൊഴിൽ ലഭിക്കും. ഇത് മനസ്സിലാക്കാതെ കോഴ്സ് പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഇനി ഏതാണ് താല്പര്യമുള്ള കോഴ്സ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞ ഉത്തരം ഇതാണ്, എനിക്ക് മൈക്രോബയോളജിക്ക് പഠിക്കണം. റേഡിയോ ഇമേജിംഗ് ടെക്നോളജിയും മൈക്രോബയോളജിയിലും നല്ലവണ്ണം പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ഫിസിയോതെറാപ്പി മികച്ച ഒരു പ്രോഗ്രാമാണ്, ഫിസിയോതെറാപ്പിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാം. അടുത്ത കാലത്തായി ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഡോക്ടർ എന്നുള്ള പേര് വെക്കാനുള്ള അവസരങ്ങളുമുണ്ട്. അതിനാൽ ഫിസിയോതെറാപ്പി കഴിഞ്ഞവർക്ക് സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിലും ഫിസിയോതെറാപ്പിസ്റ്റ് ലൈസൻസിങ് പരീക്ഷ പാസ്സായി ഫിസിയോതെറാപ്പിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാം. ഈ 2 അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തണം. അല്ലാതെ സാധ്യതയില്ലാത്ത കോഴ്സിന് ചേർന്ന് പാതി വഴിയിൽ കോഴ്സ് ഉപേക്ഷിക്കുന്ന രീതി വിദ്യാർത്ഥികൾ ഉപേക്ഷിക്കണം. അതിന് രക്ഷിതാക്കൾ കൂട്ടുനിൽക്കരുത്.
1: ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിയാൻ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും താല്പര്യപ്പെടാറുണ്ട്. ഓസ്ട്രേലിയയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ജനസാന്ദ്രത കുറഞ്ഞ ഒരു രാജ്യം, തൊഴിൽ സാധ്യത വളരെ ഏറെയുള്ള രാജ്യം, ഇതൊക്കെ ഓസ്ട്രേലിയയുടെ മേന്മകളാണ്. ഏത് മേഖലയിൽ പഠിക്കുന്നവർക്കും ഓസ്ട്രേലിയയ്ക്ക് ഉപരിപഠനത്തിന് അവസരങ്ങളുണ്ട്. അത് ഹോട്ടൽ മാനേജ്മെന്റ് ആകട്ടെ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ഫുഡ് ടെക്നോളജി, ആർക്കിടെക്ചർ തുടങ്ങി പല മേഖലകളിലും ഓസ്ട്രേലിയയിൽ സാധ്യതകളുണ്ട്. ഓസ്ട്രേലിയയിലെ ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് അറിയാൻ വിദ്യാർത്ഥികൾ താല്പര്യപ്പെടുമ്പോൾ അവർക്ക് ആദ്യം അറിയേണ്ടത് ഓസ്ട്രേലിയയിലെ മികച്ച സർവകലാശാല ഏത് എന്നതാണ്. ഓസ്ട്രേലിയയിൽ ലോക നിലവാരത്തിലുള്ള നിരവധി സർവകലാശാലകളുണ്ട്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിംഗ്, അതായത് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ്, QS റാങ്കിംഗ് എന്നിവയിലൊക്കെ ലോകത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സർവകലാശാലകൾ ഓസ്ട്രേലിയയിലുണ്ട്. ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സർവകലാശാലയാണ് ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, UWA എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ പെർത്തിലാണുള്ളത്, ലോക നിലവാരത്തിലുള്ള സർവകലാശാല. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ 149 സ്ഥാനം, QS റാങ്കിങ്ങിൽ 129 സ്ഥാനം. ഇതൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പ്രത്യേകതകളാണ്. നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി മലയാളി വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നുണ്ട്. മികച്ച ഭൗതിക സൗകര്യം, അക്കാദമിക് നിലവാരം, ഗവേഷണ സൗകര്യം, മികച്ച പ്ലേസ്മെന്റ്, ഇതൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പ്രത്യേകതയാണ്. ഇതിനപ്പുറം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കാർഷിക ഗവേഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓസ്ട്രേലിയയിൽ ഉപരിപഠനം നടത്താൻ എന്തൊക്കെ കോഴ്സുകൾ അവിടെയുണ്ട്? യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഗ്രാജുവേറ്റ് പ്രോഗ്രാം, മാസ്റ്റേഴ്സ്, ഡോക്ടറൽ പ്രോഗ്രാം, പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാം ഇവയൊക്കെ ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ്

0: ബന്ധപ്പെട്ട് അവർക്ക് ഉപരിപഠനം നടത്താം. അതുകൂടാതെ ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അവസാന വർഷത്തിൽ തന്നെ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് തയ്യാറെടുത്ത് നമ്മളീ പറയുന്ന മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും ബിരുദാനന്തര പ്രോഗ്രാമിനും ഓസ്ട്രേലിയയിൽ പഠിക്കാം. സയൻസ് പഠിക്കുന്നവർക്ക് MS പഠിക്കാം, ഹ്യൂമാനിറ്റി, സോഷ്യൽ സയൻസ്, ലിബറൽ ആർട്സ് പഠിക്കുന്നവർക്ക് MA പഠിക്കാം, മാനേജ്മെന്റ് പഠനം പൂർത്തിയാക്കുന്നവർക്ക് MBA പ്രോഗ്രാമിന് ചേരാം. ഇതിനൊക്കെ അവസരങ്ങളുണ്ട്. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ഓസ്ട്രേലിയയിലേക്ക് പഠിക്കുമ്പോൾ നിരവധി പ്രവേശന പരീക്ഷാ കടമ്പകളുണ്ട്. ആദ്യത്തേത് ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷയായ IELTS ആണ്, ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. അത് കുറഞ്ഞത് 9 ബാൻഡിൽ ഒരു 7 ബാൻഡെങ്കിലും നേടിയിരിക്കണം. രണ്ടാമത്തേത് പ്ലസ് ടു നിലവാരം വിലയിരുത്തുന്ന സ്കോളർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, SAT എന്നൊരു പരീക്ഷ. SAT പരീക്ഷയും പൂർത്തിയാക്കണം. ഇത് രണ്ടും പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്ലസ് ടു ബോർഡ് എക്സാമിന് മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ തന്നെ അക്കാഡമിക് മെറിറ്റ്, അതുപോലെ തന്നെ സമ്മർ വർക്ക് എക്സ്പീരിയൻസ്, പ്രവേശന പരീക്ഷാ സ്കോറുകൾ, ഉദാഹരണമായി IELTS, SAT എന്നിവയിലുള്ള സ്കോറുകൾ, ഇതൊക്കെ നല്ല രീതിയിൽ വിലയിരുത്തും. ഇത് വിലയിരുത്തിയാണ് അഡ്മിഷൻ തരുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട കാര്യം, സയൻസ് വിദ്യാർത്ഥികൾക്കും ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും SAT പരീക്ഷ പ്രത്യേകമാണ്, വിഷയങ്ങൾ പ്രത്യേകമാണ്. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ് നടത്തണം. കുറഞ്ഞത് 6 മാസത്തെ തയ്യാറെടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ SAT IELTS നല്ല രീതിയിൽ മികച്ച സ്കോറോടുകൂടി പൂർത്തിയാക്കി പുറത്തിറങ്ങാം. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം, എനിക്ക് എന്ത് പഠിക്കണം. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ് പഠിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് പഠിക്കണം, പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചാൽ സ്കോളർഷിപ്പ് ലഭിക്കുമോ, അല്ല ആഴ്ചയിൽ 3-4 മണിക്കൂർ സർവകലാശാലയിൽ തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാവുന്ന പാർട്ട് ടൈം തൊഴിൽ ചെയ്യാൻ പറ്റുമോ, അല്ല അസിസ്റ്റൻഷിപ്പ് പ്രോഗ്രാമിന് സാധ്യതയുണ്ടോ, ഇതൊക്കെ വിലയിരുത്തിയാകണം അപേക്ഷിക്കേണ്ടത്. പഠനത്തോടൊപ്പം അവിടുത്തെ സീനിയർ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തണം. വ്യവസായ സ്ഥാപനങ്ങളുമായും തൊഴിൽദാതാക്കളുമായും നെറ്റ്വർക്കിംഗ് ചെയ്യണം. ഇതിലൂടെ മികച്ച തൊഴിൽ സാധ്യത കണ്ടെത്താനും ശ്രമിക്കണം. ഇതിലൂടെ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഓസ്ട്രേലിയയിൽ നിന്നും വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ അഡ്മിഷൻ ലഭിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അവിടുത്തെ പഠന സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മികച്ച തൊഴിൽ ലഭ്യത, മികവും സ്കില്ലും വാർത്തെടുക്കാൻ ശ്രമിക്കണം. ഇതിലൂടെ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കൂ.
1: കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ പങ്കെടുക്കുന്ന ഈ പരമ്പര തുടരും.
2: തൊഴിൽ വാർത്തകൾ. കേന്ദ്ര സായുധ പോലീസ് സേനാ വിഭാഗമായ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾമാരെ തെരഞ്ഞെടുക്കുന്നു. 9195 ഒഴിവുണ്ട്. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ പയനീർ വിംഗുകളിലാണ് അവസരം. വിവിധ ട്രേഡുകളിലായാണ് ഒഴിവ്. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ വിംഗിലേക്ക് വനിതകൾക്കും അപേക്ഷിക്കാം. 10ാം ക്ലാസ് വിജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കൂടാതെ ബന്ധപ്പെട്ട ട്രേഡുകളിലുള്ള യോഗ്യതയും. 21,700 മുതൽ 69,100 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ വിംഗിലെ ഒഴിവുകൾ സംസ്ഥാനം തിരിച്ചാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇതിൽ അപേക്ഷിക്കുന്നവർ അതത് സംസ്ഥാനത്തെ താമസക്കാരായിരിക്കണം. കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 21 മുതൽ 27 വയസ്സുവരെയും മറ്റ് തസ്തികകളിലേക്കെല്ലാം 18 മുതൽ 23 വയസ്സുവരെയുമാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. 100 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് www.rect.crpf.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 19. സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള കറൻസി നോട്ട് പ്രസ് വിവിധ വിഭാഗങ്ങളിലായി വെൽഫെയർ ഓഫീസർ, സേഫ്റ്റി ഓഫീസർ, സൂപ്പർവൈസർ, സെക്രട്ടേറിയൽ അസിസ്റ്റന്റ്, ആർട്ടിസ്റ്റ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ്, ജൂനിയർ ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 534

0: ഒഴിവുണ്ട്. മധ്യപ്രദേശിലെ ബാങ്ക് നോട്ട് പ്രസ്, ഹൈദരാബാദിലെ സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ്, മഹാരാഷ്ട്രയിലെ ഇന്ത്യ സെക്യൂരിറ്റി പ്രസ്, കറൻസി നോട്ട് പ്രസ് എന്നിവിടങ്ങളിലേക്കാണ് നിയമനം. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.cnpnasik.spmcil.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 19. ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ 11,127 ഒഴിവ്. അടിസ്ഥാന ശമ്പളം 19,900 രൂപയാണ്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് May 15 മുതൽ അപേക്ഷിക്കാം. 18 മുതൽ 30 വയസ്സുവരെയാണ് പ്രായപരിധി. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ വെബ്സൈറ്റിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരം RRB വെബ്സൈറ്റ് വിലാസമായ www.rrbtiruvananthapuram.gov.in സന്ദർശിക്കുക.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
3: 7,000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
2: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
3: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആകാശവാണി കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:37 കണ്ണൂരിലെത്തേണ്ട 1:63:11 ശ്രീഗംഗാനഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 1:04 വൈകിയോടുന്നു. ഉച്ചയ്ക്ക് 1:17 2:21:50 പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് 44 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
8: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
10: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
9: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം.
10: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
9: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
10: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
11: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
12: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
13: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
15: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
14: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തളാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി.

0: UN. Two-day meeting of BRICS foreign ministers to begin in New Delhi today. Assam government to introduce Uniform Civil Code Bill in State Assembly on 26th of this month. India bans export of sugar until September this year to cool domestic prices. West Bengal government lifts all restrictions on interstate movement of potato, onion, fruits, vegetables, food grain and other essential commodities. Heavy rain and dust storm leaves 60 people dead across Uttar Pradesh. Praveen Sood gets 1 year extension as CBI director. And Virat Kohli slams record 9th IPL century as Royal Challengers Bengaluru beat Kolkata Knight Riders by 6 wickets in Raipur. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a great day.
1: ആകാശവാണി കണ്ണൂർ. സമയം 8:30. സംഗീതമാധുരി. പ്രിയ ശ്രോതാക്കളെ, സംഗീതമാധുരിയിൽ ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ടി കെ പുഷ്പവല്ലി പാടിയ ഗാനം, നാടകം ഇതെന്തൊരു ദുനിയാവ്. ഗാനം എഴുതിയത് നടുക്കണ്ടി, സംഗീതം പകർന്നത് MS ബാബുരാജ്.

അടുത്തഗാനം ഡോക്ടർ എന്ന നാടകത്തിന് വേണ്ടി ജി ദേവരാജൻ ഈണം പകർന്ന് പാടിയതാണ്. ഗാനമെഴുതിയത് ONV.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: നാടകഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി സിവോ ആന്റോയും രേണുകയും ചേർന്ന് പാടിയത് നാടകം ഭാരമുള്ള കുരിശുകൾ. ഗാനരചന ചേറായി ജി, സംഗീതം ജോബൻ ജോർജ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: അടുത്ത ഗാനം ചെമ്മീൻ എന്ന നാടകത്തിൽ പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയത്.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടകാനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: നാടകഗാനങ്ങളിൽ അടുത്തതായി കടൽപ്പാലം എന്ന നാടകത്തിനു വേണ്ടി അനിത പാടിയത്.

നാടകഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം. ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഖ്ചി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. CBI ഡയറക്ടർ പ്രവീൺ സൂദിന്റെ സേവന കാലാവധി കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടി. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. KSRTC ബസുകൾക്ക് ഇത് ബാധകമല്ല. UDF അനുകൂല ഇടത് വിരുദ്ധ പ്രവണതകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതായി INL സംസ്ഥാന നേതൃയോഗം.

ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം വിലയിരുത്തി. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ബാലസഭാ ക്യാമ്പിന് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തുടക്കമായി. കളിക്കൂട്ടം ക്യാമ്പ് മുനിസിപ്പൽ ഹാളിൽ നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യ ഗാനം എം ജി ശ്രീകുമാർ പാടിയതാണ്. ചിത്രം എൻ്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി. ഈ ഗാനം എഴുതിയത് ONV കുറുപ്പ്, സംഗീതം കണ്ണൂർ രാജൻ.

യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം, ചിത്രം ചന്ദ്രകാന്തം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ.

ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി കാന്തവലയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഏറ്റുമാനൂർ ശ്രീകുമാറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: കാന്തവലയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. രചന ഏറ്റുമാനൂർ സോമദാസൻ, സംഗീതം ശ്യാം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. നാളെ രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

ഗാനാമൃതത്തിൽ അടുത്തതായി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം അടുത്തടുത്ത്. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ.

0: പോലീസ്.
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
6: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
8: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
9: സൗന്ദര്യപ്പിണക്കം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. പൂച്ചൽ ഖാദറിന്റെ വരികൾ, രാജസേനന്റെ സംഗീതം.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ചിത്രപാടിയത് ചിത്രം അന്ന, ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ക്യാപ്റ്റൻ. ബി കെ ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
4: പത്മരാഗം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, MK അർജുനന്റെ സംഗീതം.

ഹാപ്പി ബി ഹാപ്പി എന്ന ചിത്രത്തിൽ ദേവാനന്ദ് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഗാനരചന ജോയ് താമലം, സംഗീതം യുവൻ ശങ്കർ രാജ. ഒരു ഗാനം കൂടി കേൾക്കാം, അരുത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. യൂസഫലിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം.

ഈ ഗാനത്തോടെ ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വിശാഖപട്ടണത്തെ കിഴക്കൻ നാവിക കമാൻഡിൽ സന്ദർശനം നടത്തി. തന്ത്രപരമായി പ്രധാനപ്പെട്ട നാവിക കമാൻഡിൽ നടത്തിയ പ്രവർത്തന പരിശീലന ഭരണപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങിയ സംഘം വനമേഖലയിലകപ്പെട്ടു. വനം വകുപ്പ് തെരച്ചിൽ ശക്തമാക്കി. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ കെ വി വിനീഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ കെ പി നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ ടി വി സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എ ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജസീക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. പത്തനംതിട്ട ഓമല്ലൂർ പൈവള്ളി ഭാഗത്ത് 4 കടിച്ചു പരിക്കേൽപ്പിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് തെരുവ് നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കി. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെള്ളരുത്താമ്പറ്റ കോളനിയിലെ എം ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. ഈ ദ്രാവകത്തിലെ പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിന് വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാൻതമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ TBയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. TBയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷെ ഈ പല മരുന്നുകളും അമീബയ്ക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറെ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും, കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ, മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസം.

0: കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാരീതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടിയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും, നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റ് ഒക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും, നമുക്ക് ഏറ്റവും പ്രിവെന്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ AC യുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. ഇപ്പൊ മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക, തലച്ചോറിൽ കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവും. കുറച്ചുകൂടി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല, അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും

0: ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള നാല് മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും അത് ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്ക് നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ ഒരു എക്സ്ട്രാ മരുന്നും അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പൊ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മേഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത്, മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അത് ഒഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകാം. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലെ, രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹരിചരൺ, അമൃത് രാമനാഥ് എന്നിവർ പാടിയത്, ചിത്രം 3BHK.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ബ്ലഡി ബെഗർ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. നാളെ രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

അഖില കേരള റേഡിയോ നാടകോത്സവം അഞ്ചാം ദിവസമായ ഇന്ന് രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന വിജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം അഞ്ചാം ദിവസം. ഇന്ന് രാത്രി 7:35 റേഡിയോ ഗൈഡ് പരിപാടിയിൽ ലാറ്ററൽ എൻട്രിയിലൂടെ ബിടെക്കിലേക്ക്. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി ബിനേഷ് മോഹൻ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 7:35 റേഡിയോ ഗൈഡ് പരിപാടി. 6:50 കിസാൻ വാണിയിൽ കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രോഡക്ട്സിന്റെ വിശേഷങ്ങളുമായി കെ വി രമ്യ പങ്കെടുക്കുന്നു. കൂടാതെ മൈക്രോ ഗ്രീൻസിനെ കുറിച്ചുള്ള ചർച്ച കേൾക്കാം. ആർദ്ര സുരേഷ്, അനുഗ്രഹ സി ടി, അമർത്യ രാജ് എന്നിവർ പങ്കെടുക്കുന്നു. ഇന്ന് രാത്രി ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. തമിഴ് ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. അടുത്ത ഗാനം ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന ചിത്രത്തിൽ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

ആകാശവാണി കണ്ണൂർ എഫ് എം പ്രധാന വാർത്തകൾ. ദേശീയ ദുരന്ത നിവാരണ സേന 20 വർഷത്തിനുള്ളിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ് കളർ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. കൃഷി, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ശുദ്ധോർജ്ജം മുതൽ ഉൽപ്പാദന സാങ്കേതിക പങ്കാളിത്തം വരെ ഇന്ത്യ ആഫ്രിക്ക സഹകരണത്തിന്റെ അടുത്ത ഘട്ടം കെട്ടിപ്പടുക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് ഡയലോഗ് ആൻഡ് എക്സിബിഷനും ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിക്കും മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, റിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാരയുടെ കയറ്റുമതി 2026 സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ കേന്ദ്ര ഗവൺമെന്റ് ഉടനടി പ്രാബല്യത്തോടെ നിരോധിച്ചു. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക കോട്ട വഴി കയറ്റുമതിക്ക് നിരോധനം ബാധകമല്ല. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് സിബിഐ അന്വേഷണം ഊർജിതമാക്കി. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട് മംഗിലാൽ ബിവാൽ, ദിനേശ് ബിവാൽ, യഷ് യാദവ്, വികാസ് എന്നീ 4 പ്രതികളെ സിബിഐ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിന് പ്രതികളെ ഡൽഹിയിലേക്ക് മാറ്റി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി ഇപ്പോൾ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ വേണുഗോപാൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. നമ്മൾ പ്രധാന വിഷയത്തോട് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, മൃഗസംരക്ഷണ മേഖലയിൽ നമ്മളൊരു സംരംഭകത്വ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചാൽ ഇതിനെക്കുറിച്ച് സാറിന് പറയാനെന്തോ, അതിൻ്റെ സാധ്യതകൾ എത്രയുണ്ട്, സ്കോപ്പ് എത്രയുണ്ട്?
2: തീർച്ചയായിട്ടും അനന്തമായ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. ഇപ്പം അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാലായാലും മുട്ടയായാലും മാംസമായാലും ഇതെല്ലാം തന്നെ കേരളത്തിൽ വളരെയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ പാലിൻ്റെ ഉൽപ്പാദനം, മുട്ട ഉൽപ്പാദനം, മാംസോൽപാദനം, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ സംവിധാനങ്ങൾ, അതായത് സാധ്യതകൾ എന്ന് പറയുകയാണെങ്കിൽ, പാല്, മുട്ട, മാംസം ഇത് ഉൽപ്പാദിപ്പിക്കുക, അത് സംസ്കരിക്കുക, അത് വിപണനം ചെയ്യുക, ബ്രാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുക, ഇതെല്ലാം തന്നെ സംരംഭക സാധ്യതകളാണ്. ഇതിലെല്ലാം തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് കടന്നു വരാനുള്ള നിരവധി സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പശു വളർത്തുന്നു, അപ്പം ആ ഒരു കർഷകന് പാലുൽപ്പാദിപ്പിക്കുന്നു, അതൊരു സംരംഭമാണ്. ഇനി മറ്റൊരാൾ ഈ ദേഹത്തിൽ നിന്നും പാലെടുത്ത് ആ പാലിൽ നിന്നും പനീറുണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നു, അതൊരു സംരംഭമാണ്. ഈ കർഷകന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ലിന് പകരം സൈലേജ് ഉപയോഗിക്കുന്നെങ്കിൽ ആ സൈലേജ് വേറൊരു കർഷകന് ഉൽപ്പാദിപ്പിക്കാം. അദ്ദേഹം ഇപ്പം ചോളം കൃഷി ചെയ്തിട്ട് ആ ചോളം സൈലേജ് ആക്കാനുള്ള സാങ്കേതിക വിദ്യ നേടിയെടുക്കുകയാണെങ്കിൽ സൈലേജ് ഉണ്ടാക്കി അദ്ദേഹത്തിന് ഈ കർഷകന് നൽകാം. അപ്പം പല രീതിയിൽ ഇതിനകത്ത് അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ, ചെറിയ ചെറുകിട യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്.
1: നമ്മൾ ഈ ആൻസിലറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മാതിരി തന്നെ ഒരാളുണ്ടെങ്കിൽ എന്റെ കൂടെ തന്നെ
2: കൂടെ ചേർന്ന്
1: നിരവധി
2: പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ മാത്രമല്ല, ഈ പാലിൽ നിന്നും ബൈ പ്രോഡക്റ്റിലേക്ക് പോകുന്നു, അത് ബ്രാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാല് സംസ്കരിക്കുന്നു, മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറച്ചിക്കോഴികളെ വളർത്തുന്ന ഒരു കർഷകനുണ്ടാവാം, ആ ഇറച്ചിക്കോഴികളെ എടുത്ത് സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന, സെയില് ചെയ്യുന്ന അത്തരത്തിലുള്ള യൂണിറ്റുകളുണ്ടാവും, പൗൾട്രി പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ടാവാം. ഇതെല്ലാം തന്നെ സംരംഭങ്ങളാണ്. അങ്ങനെ ഉള്ള സംരംഭങ്ങൾ കേരളത്തിൽ പല പ്രദേശത്തും പല സാധ്യതകളായിരിക്കും. അതിനുള്ള പരിമിതികളും സാധ്യതകളും കണ്ടെത്തി അതിന് അതിലൂടെ കടന്നു വരിക എന്നുള്ളതാണ്. തീർച്ചയായും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളത് നോക്കുക, അതിനുള്ള ലൈസൻസുകളും ബാക്കിയെല്ലാം കൈക്കലാക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരിക, അതാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്.
1: അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയവും അത് തന്നെയാണ്. അപ്പം സർ, ഒരു ഇൻഡസ്ട്രി ചെറിയ തോതിൽ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്തായാലും ഒരു ബിൽഡിംഗ് വേണമായിരിക്കുമല്ലോ, പോൾട്രി ആവട്ടെ അല്ലെങ്കിൽ ഡെയറി ആവട്ടെ, ഗോട്രി ആവട്ടെ. അപ്പം അതിനുവേണ്ടിയുള്ള ചട്ടങ്ങൾ എന്തൊക്കെയാണ്?
2: ഇപ്പം കേരളത്തിൽ ഈ 2024 ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വന്നത്. അപ്പം ഈ പഞ്ചായത്ത് രാജ് ഫാം ലൈസൻസ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് അകത്ത് ഏതൊക്കെ തരത്തിലുള്ള കെട്ടിടങ്ങൾക്കാണ് ലൈസൻസ് വേണ്ടതെന്ന് നിർവചിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, 10-ൽ കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10 പശുക്കളിൽ കൂടുതൽ വളർത്തുന്ന സംരംഭമാണെങ്കിൽ, ആടിൻ്റെ കാര്യത്തിലാണെങ്കിൽ 50 ആടുകളിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ അവയ്ക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. ഇപ്പോൾ കോഴി വളർത്തലാണെന്നുണ്ടെങ്കിൽ 250-500 കൂടുതൽ കോഴികളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. പന്നി വളർത്തുന്ന ഒരു സംരംഭമാണെന്നുണ്ടെങ്കിൽ 5 പന്നിയിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വേണം. അപ്പൊ ഈ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, പഞ്ചായത്തുകളാണ് തീർച്ചയായും. അപ്പൊ പക്ഷേ ഈ ബിൽഡിംഗ് പെർമിറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൊട്ട് നമ്മുടെ ഈ മതിലുമായിട്ടുള്ള, അതായത് കോമ്പൗണ്ട് വാളുമായിട്ടുള്ള മിനിമം സെറ്റ് ബാക്ക് പാലിച്ചിരിക്കണം. അപ്പം അതിൽ കേരളത്തിലെ ഫാമുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 750 സ്ക്വയർ മീറ്ററാണ് ഇപ്പോൾ കേരളത്തിലെ ഏകദേശം എല്ലാ ഫാമുകളും ഈ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് തന്നെ വരും. 750 സ്ക്വയർ മീറ്ററിനകത്ത് വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഒരു കാറ്റഗറിയാണ്, അതിന് പ്രത്യേക ഒരു കാറ്റഗറിയാണ്. 750 മുകളിൽ വരുന്നവർക്ക് വേറൊരു കാറ്റഗറിയാണ്. അപ്പോൾ രണ്ടായിട്ടാണ് കേരളത്തിൽ, അതിപ്പോൾ ഡയറി ആയാലും ഗോട്ട് ഫാം ആണെങ്കിലും പൗൾട്രി ഫാം ആണെങ്കിലും ഈ രണ്ട് ക്ലാസ്സിനകത്ത് വരും. ഈ 750 സ്ക്വയർ മീറ്ററിനകത്ത് വരുന്ന ഒരു ഫാമാണെങ്കിൽ, കെട്ടിടത്തിന്റെ വിസ്തീർണമാണ് നമ്മൾ പറയുന്നത് ആണെങ്കിൽ, അതിന് മുൻഭാഗത്ത് വിടേണ്ട സെറ്റ് ബാക്ക് എന്ന് പറയും. സെറ്റ് ബാക്കാണ് ഈ കോമ്പൗണ്ട് വാളും കെട്ടിടവുമായിട്ടുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മുൻഭാഗത്ത് 3 മീറ്റർ മിനിമം സെറ്റ് ബാക്ക് വിടണം, വശങ്ങളിൽ 2 മീറ്റർ വേണം, പിൻഭാഗത്തും 2 മീറ്റർ വേണം. ഇതാണ് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലോർ സ്പേസ് എത്ര ശതമാനം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 1 ഏക്കർ സ്ഥലം നമ്മൾ ഒരു ഫാമിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയാൽ അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ ആ 1 ഏക്കറും നിറയെ കെട്ടിടം കൊണ്ട് നിറയ്ക്കാൻ പറ്റില്ല. അവിടെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. 75% സ്ഥലം നമ്മൾ കെട്ടിടത്തിനായിട്ട് ഉപയോഗിക്കാം, 25% ഫ്രീ ആയിട്ട് വിടണം. ആ ഒരു ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഈ ഫാമുകൾക്ക് വേണ്ടിയിട്ട് കുറെ ഇളവ് ചെയ്തതാണ്. നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇളവ് വന്നതാണ് ഈ 2024. അപ്പോൾ ഈ 750 മുകളിലുള്ള കെട്ടിടമാണെങ്കിൽ, ഇപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ഫാമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ ഈ പറയുന്ന സെറ്റ് ബാക്കിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ സെറ്റ് ബാക്ക് നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട്. ഇപ്പം 750 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള ഒരു കെട്ടിടമാണ് നമ്മൾ ബിൽഡിംഗ് ആണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ മുൻഭാഗത്ത് 5 മീറ്ററും വശങ്ങളിൽ 3 മീറ്ററും പിൻഭാഗത്ത് 5 മീറ്ററും കോമ്പൗണ്ട് വാളിൽ നിന്ന് നമ്മൾ മിനിമം സെറ്റ് ബാക്ക് നമ്മൾ വിട്ടിരിക്കണം. അവിടെ ഈ പറയുന്ന ഫ്ലോർ സ്പേസ് എന്ന് പറയുന്നത് പരമാവധി നമുക്ക് 70% മാത്രമേ, അതായത് 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ 70 സെന്റിൽ കൂടുതൽ കെട്ടിടം കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ അവിടെ കഴിയില്ല. അപ്പം ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് കൊണ്ട് മാത്രമേ നമുക്കൊരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ കഴിയും.
1: ഇപ്പം സാറ് സൂചിപ്പിച്ച മാതിരി ഈ കെട്ടിടത്തിന്റെ അകത്ത് നമ്മൾ പോൾട്രി ആവാം, ഗോട്രി ആവാം,
2: അത് കോമൺ ആയിട്ടുള്ളതാണ്.
1: പക്ഷെ നമ്മുടെ ഈ 750 സ്ക്വയർ മീറ്ററിന്റെ കുറവാണെങ്കിൽ ആ ഒരു അതിനുവേണ്ടി ഒരു പ്രത്യേക ചട്ടമുണ്ട്, അത് കൂടുതലാണ്.
2: രണ്ട്
1: തരത്തിലെ കെട്ടിടങ്ങൾ.
2: ഇനി ഇതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ വിട്ട് പറയേണ്ടതായിട്ടുള്ളത്, ഇപ്പൊ 10 പശു വരെ നമുക്കൊരു സംരംഭത്തിന് ഈ പറയുന്ന മാനദണ്ഡം ഇല്ലാന്ന് പറഞ്ഞാലും അവിടെ ഒരു ചെറിയ കാര്യം ചേർത്തിട്ടുണ്ട്. അതായത് ഇനി ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും മിനിമം 1.5 മീറ്റർ സെറ്റ് ബാക്ക് പാലിക്കണം.
1: ഓക്കെ.
2: അതായത് ഒരു കാരണവശാലും അടുത്ത വീടിന്റെ അടുത്ത വസ്തുവിന്റെ മതിലോട് ചേർത്ത് നമ്മൾ ഒരു ഫാം നിർമ്മിക്കാൻ പാടില്ല,
1: ഒരു കൗഷഡ് പോലും
2: ഒന്നും ചെയ്യാൻ പാടില്ല. 1.5 മീറ്റർ സെറ്റ് ബാക്ക്, അതായത് ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലാത്ത ഒരു കാറ്റഗറി ആണെങ്കിൽ പോലും, ഇപ്പൊ ഒരാൾ 2 പശുവിനെ വളർത്തുന്നുള്ളൂ, അപ്പൊ അയാൾ ഒരു തൊഴുത്ത് നിർമ്മിക്കുകയാണ്. ഒരു കാരണവശാലും അടുത്ത വീടിന്റെ അടുത്ത കെട്ടിടത്തിന്റെ ഈ മതിലോ അല്ലെങ്കിൽ അതിന്റെ ചോരോ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. കോമ്പൗണ്ട് വാളിൽ നിന്നും 1.5 മീറ്റർ ഗ്യാപ്പ് അവിടെ നിർബന്ധമായിട്ടും പാലിച്ച് വിട്ടിരിക്കണം. അതാണ് ഈ ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും അത്തരൊരു വ്യത്യാസം വളരെ ഈ ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
1: അപ്പൊ ഇത് സർ ബിൽഡിംഗിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സെറ്റ് ബാക്ക് വിടണ്ടേ, എത്ര ഫ്രീ സ്പേസ് വിടണം, പിന്നെ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അതിൽ വല്ലതും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അതില്ല, അത് നമ്മുടെ ആവശ്യമാതിരി
2: ചെയ്യും, പ്രശ്നമില്ല. ഇതിനകത്ത് വേറെ മുൻപ് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു, ആ നിബന്ധനകളെല്ലാം തന്നെ ഒഴിവാക്കി. അത് പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ചെയ്യാനായിട്ടുള്ള ഈസ് ഓഫ് ഡൂയിങ്

0: ബിസിനസ്സിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള പല നിബന്ധനകളും മുൻപുണ്ടായിരുന്ന ചട്ടത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും
1: സെറ്റ്ബാക്കും
0: അതുപോലെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സുമാണ് നോക്കുന്നത്. പിന്നെ ഇതിനകത്ത് അപേക്ഷിക്കുമ്പോൾ ഈ കെട്ടിട നിർമ്മ ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ കൊടുക്കേണ്ടത് ഈ പറയുന്ന സ്ഥലത്തിന്റെ സ്കെച്ച് കൊടുക്കണം, ബിൽഡിംഗിന്റെ പ്ലാൻ കൊടുക്കേണ്ടതായിട്ട് വരും, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, സാധാരണ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചെയ്യുന്ന പ്രമാണം, അതിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ വഴിച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബിൽഡിങ്ങിന് ഒരു പെർമിറ്റ് കിട്ടും. ആ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ.
1: അപ്പൊ ഈ പെർമിറ്റും നമ്മുടെ സാധാരണ നമ്മളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പെർമിറ്റ് ഇതുമായിട്ട് വല്ലതും ഡിഫറൻസ് ഉണ്ടോ? ഇതിന് വല്ലതും ഇളവ് വല്ലതും ഉണ്ടോ ഇതിന് ഫാം ബിൽഡിംഗിന് വേണ്ടി?
0: അങ്ങനെ അല്ല, പ്രത്യേകിച്ച് ഇളവുകളൊന്നും തന്നെ ഇല്ല. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ ഇളവുകൾ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഈ വീടുകൾ നിർമ്മിക്കുന്നതിന് പല ഇതുണ്ട്. പക്ഷെ ഇവിടെ ഈ ബിൽഡിംഗ് റൂൾസ്, ഫാം ബിൽഡിംഗ് റൂൾസിനകത്ത് ഈ പറയുന്ന ഇളവുകളെ ഉള്ളൂ, മറ്റ് ഇളവുകളൊന്നും തന്നെ ഇതിനകത്ത്.
1: സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
0: ഓക്കെ,
1: ഹലോ. ഹലോ
2: ഹലോ, ഇടവായിരുന്നു പ്രദീപ്.
1: പറഞ്ഞോളൂ പ്രദീപ് ജി,
0: പറഞ്ഞോളൂ.
2: ഇവിടെ അടുത്തൊരു ഫാം, ഇന്റഗ്രേറ്റഡ് ഫാം ആണ് തുടങ്ങിയിട്ടുണ്ട്.
0: ആയിക്കോട്ടെ.
2: അത് രണ്ടുമെല്ലാം ആയി, പത്ത് പത്ത് പന്ത്രണ്ട് പശുക്കളുണ്ട്, കുറെ കോഴിയുണ്ട്. അപ്പൊ ഇത് മലിനീകരണം എന്ന് പറഞ്ഞ പരിസരവാസികൾ എതിർക്കുകയാണ്.
1: നിങ്ങളാണോ തുടങ്ങിയിരിക്കുന്ന ഈ ഫാം? നിങ്ങളുടെയാണോ ഫാം?
2: അല്ല, ഇതിനടുത്ത് മറ്റൊരാളാണ്.
1: ഓക്കെ.
2: അപ്പൊ ഇത് തുടർന്ന് പോകാൻ കഴിയും?
0: ഈ അതായത് പത്ത് പശുവിൽ കൂടുതൽ വളർത്തുന്ന ഒരു ഡയറി ഫാം ആണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുത്തിരിക്കണം. അത് പഞ്ചായത്താണ് ലൈസൻസ് കൊടുക്കേണ്ടത്. പത്ത് മുതിർന്ന പശുക്കൾ, അതായത് കറവയുള്ള പത്ത് പശുക്കളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നര വയസ്സ് താഴെയുള്ള മൃഗങ്ങളെ മെച്ചുറായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. അപ്പം 12 പശുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഫാമിന് നിർബന്ധമായിട്ടും ലൈസൻസ് ആവശ്യമാണ്. അപ്പം ഈ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ചട്ടങ്ങളെല്ലാം അവർ പാലിച്ചിട്ടുണ്ടാവും. ഇനി ലൈസൻസ് കിട്ടണമെങ്കിൽ അവിടെ ഒരു ഡയറി ഫാം പ്രവർത്തിക്കുമ്പോൾ അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനം മേൽക്കൂരയുള്ള ഒരു വളക്കുഴി, അതായത് അവിടെ ഉണ്ടാകുന്ന ചാണകവും മറ്റും സംഭരിക്കാനുള്ള മേൽക്കൂരയുള്ള വളക്കുഴി, അതുപോലെ തന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം യൂറിന് സംഭരിക്കാനുള്ള ഒരു സ്ലാറി പിറ്റ്, പിന്നെ ഒരു കമ്പോസ്റ്റ് പിറ്റ്, അതോടൊപ്പം തന്നെ ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് പ്ലാന്റിന്റെ കാര്യത്തിൽ ഇപ്പൊ നിർബന്ധമില്ല. കാരണം ഇപ്പൊ ചാണകം ഉണക്കി വിൽക്കുന്ന സംവിധാനങ്ങളാണ് കൂടുതലും
2: ഇപ്പോഴും.
0: ആ അപ്പം പുതിയ ചട്ടത്തിൽ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് നിർബന്ധമാക്കിയിട്ടില്ല. കാരണം ഈ ചാണകം ഉണക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലൈസൻസ് ലഭിക്കാനുള്ള തടസ്സമൊന്നുമില്ല. അപ്പം ഇത്തരത്തിലുള്ള, അതായത് ഒരു ഫാമിലുണ്ടാവുന്ന ദ്രവ മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും പരിസര മലിനീകരണം ഉണ്ടാകാതെ സംസ്കരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലൈസൻസ് കിട്ടും. അല്ലാതെ വരികയാകുമ്പോഴാണെങ്കിൽ പഞ്ചായത്ത് അതിനകത്ത് ഇടപെട്ട് ഇത്തരം സംവിധാനം ഏർപ്പെടുത്താനായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുമ്പോഴും അദ്ദേഹം അത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരിസരത്ത് പരാതികളും മറ്റും വരും.
1: അപ്പൊ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണും,
0: തീർച്ചയായിട്ടും കാണും.
1: ഓക്കെ പ്രദീപ് ജി, വിളിച്ചതിന് വളരെ നന്ദി. അതിന്
0: സ്വാഭാവികം പറയണം പറയണം. ഇപ്പം തീറ്റപ്പുല്ല് ശരിക്കും പറഞ്ഞാൽ തീറ്റപ്പുല്ല് 45 ദിവസം ആകുമ്പോൾ കട്ട് ചെയ്ത് മാറും. കട്ട് ചെയ്ത് മാറും തന്നെയല്ല, തീറ്റപ്പുല്ല് അതിനിടയ്ക്ക് പാമ്പ് കൃത്യമായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ പാമ്പിന്റെ ശല്യം കുറവാണ്. ഇടകളയിലും കളപറിക്കലും ഒക്കെ തീറ്റപ്പുല്ല് കൃഷിയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഈ പാമ്പുകളൊന്നും അധികം അതിനകത്ത് കയറത്തില്ല. മറ്റ് സ്ഥലങ്ങളെ പോലെ അല്ല, തീറ്റപ്പുല്ലിന് ഈ കളപറിക്കലും ഇടകളയിലും വളവെടിയിലും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പാമ്പിന്റെ ശല്യം കുറയും. അങ്ങനെ ചെയ്യാതെ കാട് കയറി കിടക്കുകയാണെങ്കിലാണ് പാമ്പിന്റെ ശല്യം വരുന്നത്. അപ്പൊ അത് ഇടപെടേണ്ട ഒരു കാര്യം തന്നെ.
1: പുല്ലുവെട്ടി
0: മാറ്റുക, പശു ഉണ്ടെങ്കിൽ എന്തായാലും പുല്ലുവെട്ടി മാറ്റുന്നുണ്ട്. 45 ദിവസം ആകുമ്പോഴത്തേക്ക് പുല്ല് കട്ട് ചെയ്യുന്നു. അതിന് ഈ പറഞ്ഞ രീതിയിലുള്ള കൃഷി രീതി കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ പാമ്പിന്റെ ശല്യം കുറയും. കാട് കയറി കിടക്കുകയാണെങ്കിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാവും, അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെ. കിണറ്റിൽ വെള്ളം അശുദ്ധമാണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പൊതുവെ ഫാമില് പരിസരത്തുള്ളവർ ആവശ്യപ്പെടുന്നവരാണ്. അപ്പൊ വെള്ളം എടുത്ത് പരിശോധിക്കണം. വെള്ളം എടുത്ത് നമ്മുടെ വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങളുണ്ട്. അത് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലുണ്ട്, ആരോഗ്യവകുപ്പിന്റെ കീഴിൽ അവിടെ

0: വെള്ളം പരിശോധിച്ചാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫീക്കൽ കോളിഫോമും ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കയും, അതായത് ഈ രണ്ടിന്റെയും അനുപാതം നോക്കിയിട്ടാണ് ഈ കണ്ടാമിനേഷൻ ഏത് തരത്തിലാണ് വന്നതെന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് വെള്ളത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഈ ഫാമിൽ നിന്ന് വന്ന മൃഗങ്ങളിൽ നിന്ന് മാലിന്യമാണോ അതോ തൊട്ടടുത്തുള്ള നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വന്ന മാലിന്യമാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു സംശയമുണ്ടെങ്കിൽ കുടിവെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഫീക്കൽ കോളിഫോം ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൈ അനുപാതം നോക്കിക്കഴിഞ്ഞാൽ അത് അതിന്റെ അനുപാതത്തിന്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പൊ നാലിന് മുകളിലാണെങ്കിൽ അതിന്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഹ്യൂമൻ സോഴ്സ് ആണ്, അല്ല എങ്കിൽ ആനിമൽ സോഴ്സ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഫാമിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടായത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കിന്റെ ലീക്കേജ് കൊണ്ടുവരാം. അപ്പൊ അത് ഈ രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ വേണം നമ്മൾ ആ ഫാമിന്റെ കാര്യമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ. അതിനുള്ള സംവിധാനം ഇന്ന് നാട്ടിലുണ്ട്.
1: ഓക്കെ, താങ്ക് യു. അപ്പം നല്ല ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഇതിലോട്ടൊക്കെ വരാൻ തന്നെ ഇരിക്കുവാണ്. അപ്പൊ സാർ, നമ്മൾ ബിൽഡിങ്ങിനെ കുറിച്ച് സംസാരിച്ച് ബിൽഡിംഗ് ഫാം ബിൽഡിംഗ് ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അടുത്ത ഘട്ടം വരുന്നത് ലൈസൻസിങ് ആണല്ലോ.
0: തീർച്ചയായിട്ടും ഫാം ലൈസൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം 2012 കേരളത്തിൽ ആദ്യമായിട്ട് ഫാം ലൈസൻസിങ് ചട്ടങ്ങൾ വന്നത്. ആ ചട്ടങ്ങളിനകത്ത് പല വ്യവസ്ഥകളും വളരെ പ്രയാസമുള്ളതായിരുന്നു. നിരവധി കർഷകരുടെ തന്നെ ആവശ്യമായിരുന്നു ഈ പറയുന്ന ചട്ടങ്ങളെ ലഘൂകരിക്കണം. അങ്ങനെ വളരെയധികം കർഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ജനപ്രതിനിധികളുടെ ഒക്കെ ഇടപെടൽ കൊണ്ട് 2024 ഇത് ലഘൂകരിച്ച് ഒരു ലളിതമാക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ 2024 വന്നു. അതിലാണ് ഈ പറഞ്ഞ, അതായത് നേരത്തെ 5 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. ഇപ്പോഴും പുതിയ ചട്ടത്തിൽ അത് 10, അത് മുതിർന്ന മൃഗം, അതായത് ഇപ്പൊ 10 5 പശുക്കുട്ടി ഉണ്ടെങ്കിൽ 10 കൂട്ടുള്ളൂ. അതായത് മുതിർന്ന മൃഗത്തെ മാത്രമേ നമ്മൾ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം 10 മുകളിൽ വളർത്തുന്ന ഒരു സംരംഭം മാത്രം ലൈസൻസ് എടുത്താൽ മതി. ആടിന്റെ കാര്യത്തിൽ നേരത്തെ അത് 20 വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണം, 20 മുകളിൽ ലൈസൻസ് വേണമായിരുന്നു. നിലവിൽ അത് 50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിയുടെ കാര്യത്തിൽ ഇപ്പം നിലവിൽ 500 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. കാടയുടെ കാര്യത്തിൽ 1000 കാടയിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. അപ്പൊ ഇത്തരത്തില് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറെ കൂടെ ഇളവ് ചെയ്തുകൊണ്ടാണ് 2024 ഫാം ലൈസൻസ് ചട്ടങ്ങൾ പുറത്തു വന്നത്. ഇനി അതുകൂടാതെ ഈ ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഫ്ലോർ സ്പേസ് പറയുന്നുണ്ട്. അതായത് 1 എത്ര മൃഗങ്ങളെയും പക്ഷികളെയും വളർത്താൻ കഴിയും, അങ്ങനെ ആ രീതിയിലൊരു ഫ്ലോർ സ്പേസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ നമുക്ക്
1: തിങ്ങിപ്പാർപ്പിക്കാനായിട്ട്
0: പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് 1 സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ 3 പശുക്കളെ നമുക്ക് വളർത്താം, അതോടൊപ്പം തന്നെ 10 വളർത്താൻ മിനിമം 1 സ്ഥലം നീക്കി വെക്കണം, 2 വളർത്താനും 1 സ്ഥലം ആവശ്യമാണ്, 250 കോഴികളെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 1 സ്ഥലം അതിനായിട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ 1000 കാടകളെ വളർത്തണമെങ്കിൽ 1 സ്ഥലം വേണം. ഇങ്ങനെ ഈ ഇതും നേരത്തെ ഉള്ള ചട്ടത്തിൽ നിന്നും ലഘൂകരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
1: ഇത് ശാസ്ത്രീയമായിരിക്കും,
0: ശാസ്ത്രീയമായിട്ട് ഈ ഫ്ലോർ സ്പേസും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും പലപ്പോഴും
1: ലൈസൻസ്
0: ഫാമുകൾക്ക് ലൈസൻസ് കിട്ടുന്നത്. ഇനി ഈ ഫാം ലൈസൻസുമായിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാമുകളെ ലൈസൻസ് നൽകുന്നതിന് വേണ്ടി വിവിധ ക്ലാസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, എണ്ണത്തിന്റെ ആനുപാതികമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 11 to 20 പശുക്കൾ വരെയുള്ള ഒരു ക്ലാസ്, അതാണ് ഡെയറിയുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലുള്ള ഫാമുകളെ 6 ക്ലാസുകളായിട്ട് തരംതിരിച്ചു, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എത്ര മൃഗങ്ങളുണ്ടെന്ന് നോക്കിയിട്ട്. അതുപോലെ ആടിന്റെ കാര്യത്തിലാണെങ്കിൽ 51 to 100 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് ക്ലാസ് എ എന്ന് പറയും, അതിന്റെ ഫീസ് ഇതിനനുപാതികമാണ്. പിന്നെ 2012 ഫീസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, ഫീസിന്റെ കാര്യത്തിൽ വർധന വന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം 11 to 20 വരെ വളർത്തുന്ന ക്ലാസ് എ വിഭാഗത്ത് ക്ലാസ് 1 ഒരു ഡയറി യൂണിറ്റിന് വാർഷിക ഫീസ് 100 12 ഫീസ് 100 ഇപ്പോഴും അത് 100 തന്നെയാണ്, അതായത് ലൈസൻസിന്റെ ഫീസാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് മുൻപ് ഈ ഫാം ലൈസൻസ് 1 നൽകിയിരുന്നത്, ഇപ്പോഴത് 5 ഒരുമിച്ചെടുക്കാം. അപ്പൊ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട്
1: 5 കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മതി.
0: കർഷകന്റെ താല്പര്യം 5 നിർബന്ധമായിട്ട് എടുക്കണമെന്നല്ല, ചിലപ്പോൾ 2 എടുക്കാം, അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ഒരുമിച്ച് 5 ലൈസൻസ് ഫാം ലൈസൻസ് കിട്ടും. പക്ഷേ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 രൂപയാണ് ഇപ്പോൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ഒരു ഫാം ലൈസൻസ് ഇല്ലാത്ത പരാതി പെട്ട് ഉണ്ടായി അതിനെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഫാമിന് വൺ ടൈം ഫൈനായിട്ട് 10,000 രൂപയും ഡെയിലി ഓരോ ദിവസവും 200 രൂപ ക്യുമുലേറ്റീവ് ഫൈനും ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, അതെന്ന് പറയുന്നത് ഈ മലിനീകരണ സംവിധാനം സംസ്കരിക്കാനും.
1: അപ്പൊ സാറ് പറഞ്ഞ അനുസരിച്ച് ഒരു ഫാം തുടങ്ങുമ്പോൾ എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് ഒരു ലൈസൻസ് എടുത്തിരിക്കണം.
0: തീർച്ചയായിട്ടും ഈ എണ്ണം എണ്ണ ഇതിനകത്ത് മുകളിൽ വരുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ലൈസൻസ് ഇല്ലാതെ ഒരു ഫാം നടത്തിക്കൊണ്ടുപോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ.
1: ലൈസൻസും പഞ്ചായത്തുകളാണല്ലോ കൊടുക്കുന്നത്. ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം?
0: ഈ ലൈസൻസ് എടുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലാൻഡിന്റെ ഒരു സ്കെച്ച് വേണം, അവിടുത്തെ ബിൽഡിംഗിന്റെ പ്ലാൻ വേണം, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, പ്രമാണത്തിന്റെ പകർപ്പ്. അതോടൊപ്പം ഇനി പാട്ടത്തിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പാട്ടക്കരാർ, ലീസ് ഡീഡ്, അതിന്റെ കോപ്പി വേണം. അതോടൊപ്പം ഇതിനൊരു അപേക്ഷാ ഫോമുണ്ട്, ഫോം നമ്പർ എ എന്ന് പറയുന്ന ഫോമില്. ഈ ചട്ടത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്, ആ ചട്ടത്തിനകത്ത് പറയുന്ന നിശ്ചിത ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ടും പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് എത്ര ആനിമൽസ് ഉണ്ട്, അവിടെ നമ്മൾ ഏത് ഇനമാണ് ഉദ്ദേശിക്കുന്നത്, ഇനി നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സമ്മിശ്ര കൃഷിയാണോ ഇന്റഗ്രേറ്റഡ് ഫാം ആണോ,
1: അതും ചെയ്യാം,
0: അതും ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചുള്ള ഫീസും അടയ്ക്കണം, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ കാണണം. ഇപ്പം ഒരാള് ഡയറി ഫാമും ഗോട്ട് ഫാമും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറി ഫാമിന് വേണ്ടുന്ന മാലിന്യ സംസ്കരണ സംവിധാനം അവിടെ വേണം, ഗോട്ട് ഫാമിന് വേണ്ടുന്ന സംവിധാനങ്ങൾ അവിടെ വേണം. അപ്പൊ രണ്ടും അതിനകത്ത് കാണിച്ചിരിക്കണം, ഇന്ന ഇന്ന ഇത്രയും ആനിമൽസ് ഉണ്ട്, പൗട്ടറി ഉണ്ടെങ്കിൽ അതുണ്ട്. ഇതെല്ലാത്തിനുമുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വേസ്റ്റ് മാനേജ്മെന്റിന് ചട്ടത്തിൽ വളരെയധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാവരും ബയോഗ്യാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചാണകം ഉണക്കി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട്. സൂര്യപ്രകാശത്തിൽ സോളാർ ഡ്രൈയിങ് ചെയ്യാം, അല്ലെങ്കിൽ യു വി ഷീറ്റ് ഉപയോഗിച്ചുള്ള ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവാട്ടറിംഗ് മെഷീൻ ഉപയോഗിച്ച് ചാണകം ഉണക്കിയെടുക്കാം. അപ്പം ഈ ചാണകം ഉണക്കുന്നത് തന്നെ വിവിധ സംവിധാനങ്ങളുണ്ട്.
1: അപ്പൊ ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഈ മാലിന്യ സംസ്കരണം ഒരു പ്രധാന ഘടകമാണ്.
0: തീർച്ചയായിട്ടും, കാരണം ഈ ചട്ടത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിന് ലൈസൻസ് കിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഈ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും ഫാമിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരു ഫാമിനും ഒരിക്കലും ലൈസൻസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് പഞ്ചായത്തിന് അപേക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഇത്തരത്തിലൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാല് 14 ദിവസത്തിനകത്ത് ഇത് അന്വേഷിച്ചിട്ട് ഇവർക്ക് ഇവർ എലിജിബിൾ ആണോ ഈ ലൈസൻസിനെന്ന് നോക്കും. അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ ആ ലൈസൻസ് കൊടുക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാരണം പറഞ്ഞ് ലൈസൻസ് നിരസിക്കുകയും ഇവർക്ക് ആ സംവിധാനങ്ങൾ കാരണത്തിൽ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യാം, അങ്ങനെയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടെ പലപ്പോഴും പഞ്ചായത്തുകൾ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ
1: മാലിന്യ സംസ്കരണം എല്ലാം ശരിയാണോ ഇല്ല,
0: കാരണം ഈ ചട്ടത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ആവശ്യത്തിനുള്ള മാലിന്യത്തെ സംസ്കരിക്കാനുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നതെന്ന് പലപ്പോഴും പഞ്ചായത്തിന് നോക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഉദാഹരണം, ഇപ്പോൾ ഒരു 10 ബസിന്റെ ഒരു ഡയറി യൂണിറ്റ് ആണ്, അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഒരാൾ ചെയ്തിട്ടുണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഉണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റിനെ പ്രോസസ് ചെയ്യാനുള്ള വലിപ്പമുണ്ടോ, ഇത്ര ക്യൂബിക് മീറ്റർ, അതായത് ഇപ്പൊ 10 ബസ് ഉള്ള ഒരു ഡയറി ഫാം ആണെങ്കിൽ 5 MCUBന്റെ ഒരു പ്ലാന്റ് വേണം. ഈ 5 MCUBന്റെ പ്ലാന്റ് തന്നെയാണോ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായി നടക്കുമോ എന്ന് എക്സ്പെർട്ടൈസ് ചിലപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇല്ല. പ്രത്യേകിച്ച് ഒരു വലിയ ഫാമൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ചെറിയൊരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആവശ്യം വരത്തില്ല. വലിയൊരു ഫാമിലോട്ട് പോകുമ്പോൾ അവിടെ ഈ സ്ലറിയൊക്കെ പ്രോസസ് ചെയ്യുന്നു, അത്തരം സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അഡിക്വേറ്റ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ പലപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്ലിയറൻസ് കൂടി പലപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അതുകൂടെ വാങ്ങിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. പക്ഷെ ലൈസൻസ് അൾട്ടിമേറ്റ് ആയിട്ട് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഫാമിന് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവും ഇല്ല. കാരണം പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്, ഈ പറയുന്ന സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അനിമൽസിനുള്ള സ്പേസും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
1: അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി കർഷകർ അല്ലെങ്കിൽ ഒരു സംരംഭകൻ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ളവർ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും നല്ലതായിരിക്കും.
0: തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മലിനീകരണ നിയന്ത്രണ ബോർഡിന് വേറെ കുറച്ച് അധികം നിയമാവലികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള ദൂരം, ആ ദൂരം അവർ പ്രധാന ഒരു ഫോക്കസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് അടുത്ത ജനവാസമുള്ള പ്രദേശങ്ങളാണല്ലോ, കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി അത്രയധികം ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്നോ ഉള്ള ഡിസ്റ്റൻസ് ആണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. സെറ്റ് ബാക്ക് മാത്രമല്ല,
1: ഇത് ഫാമിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും അതോ മാലിന്യ സംസ്കരണം ചെയ്യുന്ന
0: യൂണിറ്റിന്റെ? ഫാമിന്റെ ഡിസ്റ്റൻസ് ആണ്, തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഉള്ള ഡിസ്റ്റൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് എന്നല്ല അതിന് പറയുന്നത്, ക്ലിയറൻസ് ആണ്. പി സി ബിയുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫീസ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈനാണ്. അപ്പം പി സി ബിയുടെ ഒരു പരിശോധന കാണും, പരിശോധിച്ചതിന് ശേഷമാണ് ഈ പി സി ബിയുടെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അടുത്ത വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ലൈസൻസ് എടുക്കേണ്ട ഒരു ഫാം, ഉദാഹരണത്തിന് ഒരു 20 പശുവുള്ള ഒരു ഫാമാണെങ്കിൽ 10 മീറ്റർ അടുത്ത വീട്ടിൽ നിന്നും ഉള്ള ക്ലിയറൻസ് അവിടെ വേണം. 10 മീറ്റർ ആണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ആട് വളർത്തുന്ന ഒരു യൂണിറ്റ്, 20 മുതൽ 50 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് 25 മീറ്റർ അടുത്ത വീട്ടിൽ നിന്ന് ക്ലിയറൻസ് വേണം. ഈ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ, സോറി, ആടിന്റെ കാര്യത്തിൽ 20 മുതൽ 50 വരെയുള്ള ആടുകൾക്ക് 10 മീറ്റർ മതി. പശുവിന്റെ കാര്യത്തില് 15 മുതൽ 20 പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 10 മീറ്റർ ക്ലിയറൻസ് വേണം. പശുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ, 21 മുതൽ 50 പശുക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 25 മീറ്റർ ആണ് അടുത്ത വീട്ടിൽ നിന്നുള്ള ക്ലിയറൻസ് ഡിസ്റ്റൻസ്. അപ്പൊ അത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ അവിടെ ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് കൂടെ പാലിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് നമ്മളൊരു ഫാം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഡിസ്റ്റൻസ് ഇതെല്ലാം തന്നെ നമ്മൾ
1: നോക്കണം,
0: പാലിക്കേണ്ടതായിട്ട്.
1: ഒരു ഫാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോക്കണം, നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വിടാൻ പറ്റുമോ
0: വേണം. പിന്നെ നമ്മുടെ ഫാം നിർമ്മിച്ചതിന് ശേഷം അപ്പുറത്ത് വന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം ഏതാണോ ആദ്യം വന്നതെന്നുള്ളതാണ് അവിടെ ഒരു വിഷയം. കാരണം ഫാമിന്റെ ഫാമാണ് ആദ്യം നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. മറിച്ച് ഫാം നിർമ്മിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് ദൂരപരിധി നമ്മൾ പാലിക്കണം. അതിപ്പോ പൗൾട്രി യൂണിറ്റ് ആണെങ്കിലും എല്ലാം തന്നെ ഈ പറയുന്ന, ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പിഗ്ഗിന്റെ കാര്യത്തിലാണ്. പന്നി വളർത്തുന്ന മേഖലയിൽ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിഗ് ഫാമുകൾക്കെതിരെ പൊതുവെ ഉണ്ട്. കാരണം അവിടെ മാലിന്യം, പ്രത്യേകിച്ച് ഈ കോഴി അറവ് മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് പന്നികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന സ്ഥലത്ത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട പരിസര മാലിന്യീകരണം നടക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം 5 പന്നിയെ വരെ വളർത്തുന്നതിന് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് യാതൊരു ദൂരപരിധിയും
1: വെച്ചിട്ടില്ല.
0: പക്ഷെ 5, 6 മുതൽ 15 പന്നികളെ വരെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നും കുറഞ്ഞത് 50 മീറ്റർ വേണം. 6 മുതൽ 15 പന്നികളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് അടുത്ത വീട്ടിൽ നിന്നും 50 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇനി 16 മുതൽ 50 പന്നികളെ വരെ വളർത്തുകയാണെങ്കിൽ 75 മീറ്റർ ഡിസ്റ്റൻസ് വേണം. 50 മുകളിലാണെങ്കിൽ 100 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇത് പിഗ് ഫാമുകൾക്ക് ഈ പറയുന്ന ദൂരപരിധി കുറച്ചുകൂടെ കൂടുതലാണ്. മറ്റ് ഡയറി ഫാം ആയാലും അതുപോലെ തന്നെ ഗോട്ട് ഫാം ആയാലും പൗൾട്രി ഫാം ആയാലും ഒക്കെ ഇത്രയ്ക്കുള്ള ഇതല്ല. കാരണം ഈ കോഴി അറവും മാലിന്യവും മറ്റും ഫീഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഈ പറയുന്ന.
1: ഇവിടെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഇതിൽ വെച്ചിട്ട് നമുക്ക് അത് പിഗ് ഫാമാണോ ഡയറി ആണോ ഗോട്രി ആണോ ഇതനുസരിച്ച് അതിന്റെ ഒരു ആ ഡിസ്റ്റൻസ് വാരി ചെയ്യും.
0: പിഗ് ഫാം ആണെങ്കിൽ കുറെ കൂടെ ഇതിനകത്ത് കാര്യങ്ങൾ കർക്കശമാണ്. ഞാൻ പറയാൻ കാര്യം വെച്ചാല് പിഗ് ഫാമിൽ നമ്മൾ പലപ്പോഴും പന്നികൾക്ക് ഫീഡ് ചെയ്യുന്നത് ഈ പറയുന്ന കോഴി അറവ് മാലിന്യങ്ങളാണ്, പൗൾട്രി വേസ്റ്റ് ആണ്,
1: അതും ഒരു മാലിന്യം തന്നെയാണ്.
0: അപ്പൊ അത് സംസ്കരിക്കാനായിട്ട് പ്രത്യേകം തന്നെ ചട്ടങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ അടച്ചു മൂടിയ പാത്രങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ അടഞ്ഞ വണ്ടികളിലോ മാത്രമേ ഈ കോഴി അറവ് മാലിന്യങ്ങൾ ഫാമിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അതുപോലെ ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന പൗൾട്രി വേസ്റ്റ് മാത്രമേ ഫാമിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. കൂടുതൽ ദിവസം അതിവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പാടില്ല. കൊണ്ടുവരുന്ന ഇറക്കുന്ന സ്ഥലം തറ കോൺക്രീറ്റ് ചെയ്തിരിക്കണം. അതിന്റെ ഈ സീപ്പേജ് ഉണ്ടാവരുത്, അത് സീപ്പേജ് കുടിവെള്ളത്തിലും മറ്റും വരരുത്. അവിടെ ഉണ്ടാകുന്ന സീപ്പേജ് ഉണ്ടെങ്കിൽ അത് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ വേണം. പിന്നെ അത് നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കണം. അതായത് കാക്ക ഈ പക്ഷികളൊന്നും വരാൻ പാടില്ല, നായ്ക്കൾ തെരുവ് നായ്ക്കൾ വരാൻ പാടില്ല, ഇങ്ങനെയുള്ള പ്രാണികളും അതുപോലെ തന്നെ ഈച്ച ശല്യം ഇതൊന്നും വരാതിരിക്കാനായിട്ട് ഈ കോഴിയറവ് മാലിന്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്ത് ഫെൻസ് ചെയ്തൊരു പ്രദേശത്തിടണം, തറ കോൺക്രീറ്റ് ചെയ്തിരിക്കണം. അത് 12 മണിക്കൂറിന് അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചേക്കാൻ പാടില്ല, അത് അന്നും തന്നെ ഉപയോഗിച്ചു പോകണം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ
1: നിരവധി ഉപാധികളുണ്ട്
0: ഈ പൗൾട്രി ഫാമുകളില്.

0: ഈ കോഴി അറവ് മാലിന്യം ഉപയോഗിക്കുന്നെങ്കിൽ അവർ പ്രത്യേകിച്ച് പാലിക്കണം. പിന്നെ അത് കുക്ക് ചെയ്തേ കൊടുക്കാൻ പാടുള്ളൂ. പിഗ്ഗിന് ഇത് ഫീഡ് ചെയ്യുമ്പോൾ ഇതിനകത്തു നിന്ന് ഉള്ള അണുബാധയും മറ്റോ ഇതിനൊരു ഒരു ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ എസ് ഒ പി തന്നെ ഈ കോഴി അറവ് മാലിന്യം കൊടുക്കുന്നതിന് ബന്ധപ്പെട്ടുണ്ട്. അതായത് അത് വേവിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. തൂവൽ എന്തായാലും പന്നികൾ കഴിക്കില്ല. അപ്പൊ അതിനെ നമ്മൾ മാറ്റിയതിന് ശേഷം ഇത് കുക്ക് ചെയ്ത് തന്നെ കൊടുക്കണം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉത്തരവുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ബിഗ് ഫാമുകൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും മറ്റും ബിഗ് ഫാമുകൾ നേരിടേണ്ടി വരുന്നു. അപ്പൊ അവര്
1: ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ വേണുഗോപാൽ, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു സംരംഭം ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ പോകുവാണ്, അപ്പം അതിന് എത്ര ഡിസ്റ്റൻസ് വേണം, ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസിന് വേണ്ടി, ഇപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും ഓൺലൈനായിട്ടോ എങ്ങനെയും എല്ലാം അറിവ് കിട്ടാൻ സാധ്യതയുണ്ട്?
0: തീർച്ചയായിട്ടും. ഇതിനകത്ത് ഈ പറഞ്ഞ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ ചട്ടങ്ങളും അവരുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ അപേക്ഷകളും മറ്റും പൂരിപ്പിക്കുന്ന സമയത്ത് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അപേക്ഷ കൊടുക്കുമ്പോൾ അതിന്റെ ഫീസ് നിർണ്ണയിക്കുന്നത് നമ്മുടെ ഈ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മള് ഇപ്പൊ 10 ലക്ഷം രൂപയുടെ സംരംഭമാണെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഫീസാണ് അടയ്ക്കേണ്ടത്. അത് അതിനൊരു കാൽക്കുലേറ്റർ തന്നെ അതിനകത്തുണ്ട്. അപ്പൊ അതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ചട്ടങ്ങളും മറ്റും ഓൺലൈനായിട്ട് ലഭിക്കുകയും ചെയ്യും. മറിച്ച് അത് കൂടാതെ ഈ വകുപ്പുകൾ, വിവിധ വകുപ്പുകൾ, ഇപ്പൊ മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും വെറ്ററി യൂണിവേഴ്സിറ്റി ഒക്കെ തന്നെ ഈ സംരംഭക പരിശീലന പരിപാടികൾ അല്ലെങ്കിൽ ശില്പശാലകളൊക്കെ നടത്തുന്നുണ്ട്, എല്ലാ വർഷവും നടത്തുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പങ്കെടുക്കുന്നവർക്ക് അതിനകത്ത് ഈ താല്പര്യമുള്ളവരെ പ്രത്യേകിച്ച് ക്ഷണിച്ച് കൊണ്ടുവന്ന് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു ഒരു ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം, സ്ഥിരമായിട്ടൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ല, ആ സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന വായ്പകൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ, ഈ നിയമങ്ങൾ, ഏതൊക്കെ ലൈസൻസുകൾ എവിടെ നിന്നെല്ലാം എടുക്കണം, അങ്ങനെ ഒരു ഇത് അറിവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വ്യവസായ വകുപ്പിലൊക്കെ കേസിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഉണ്ട്. അതേപോലുള്ള ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം കൂടെ നമുക്ക് ആവശ്യമാണ്.
1: നല്ലതായിരിക്കും
0: തീർച്ചയായിട്ടും. കാരണം ഒരു സംരംഭകന് അയാൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അനുമതികളും ഒരൊറ്റ വിൻഡോയിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഈ മേഖലയിലൂടെ വരണം.
1: ഡോക്ടർ വേണുഗോപാൽ, ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ, സാർ ആദ്യം ബിൽഡിംഗിനെ കുറിച്ച് പറഞ്ഞു, അതിൽ നമ്മൾ ബിൽഡിംഗിന്റെ ഏരിയയെ അനുസരിച്ചാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞ് ലൈസൻസിന് എണ്ണം അനുസരിച്ചാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിന്റെ ടോട്ടൽ എമൗണ്ട് അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. മൂന്ന് ക്യാപിറ്റൽ
0: മൂന്ന് രീതിയിലാണ് ഫാമുകളുടെ കാര്യത്തിൽ
1: വരുന്നത്. സാർ ഇത് കഴിഞ്ഞാല് നമുക്കിപ്പം ഒരാള് നമ്മുടെ പാലുൽപാദനം ചെയ്യുന്ന, സാർ പറഞ്ഞ മാതിരി ചിലപ്പോൾ അത് പ്രസംസിക്കും അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെന്റ് തരത്തിലായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിന്റെ ആവശ്യം വരുന്നുണ്ട്.
0: തീർച്ചയായിട്ടും. അതായത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ഒരു അനുമതി, പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കള് വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSAയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത്, 12 ലക്ഷം രൂപ വരെ വാർഷിക വിറ്റുവരവ്, ടേൺ ഓവർ ഉള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 12 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവ് വരവ് വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് FSSAയുടെ ലൈസൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ ഒരു ദിവസം കൈകാര്യം, 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പൊ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷന്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പൊ 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പൊ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം തോന്നി, ഇപ്പൊ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം FSSAയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണന ഒന്നുമില്ല,
1: ഡയറക്റ്റായിട്ട് നമ്മൾ ആർക്കും
0: കൊടുക്കുന്നില്ല. ഇവിടെ അതല്ലാതെ പാലിപ്പോ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്നും തൈര് ഉണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു, ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസിംഗ് യൂണിറ്റ്, അപ്പൊ 50 കോഴികളെ വരെ പ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50 കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ് ചെയ്ത് പ്രോസസ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ രണ്ട് മൃഗങ്ങളെ, വലിയ പശുവിനെയോ അല്ലെങ്കിൽ കാളയോ ഒക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാല ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. രണ്ടിൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ, അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും. അതിൽ വെരിഫിക്കേഷൻ എല്ലാവരും നടത്തുന്നുണ്ട്. എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. നമ്മുടെ യൂണിറ്റിൽ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അതും
1: മാൻഡേറ്ററി ആണ്. സാർ സൂചിപ്പിച്ച നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്കേജ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ എഫ് എസ് എസ്ഐയുടെ ഇത് ലൈസൻസ് രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവർ പാക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ ആ സ്ഥിതിയിലും
0: തീർച്ചയായിട്ടും നമ്മളിപ്പം നമ്മളിവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് എഫ് എസ് എസ്ഐയുടെ രജിസ്ട്രേഷൻ അടങ്ങിയ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
1: സാർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ സാർ, നമസ്കാരം. ഉദയകുമാർ അലക്കുന്നവർക്ക് കളിക്കുന്ന
1: ആദ്യമായിട്ട്
2: പരിപാടി തന്നിരിക്കുന്ന സാറിന് എന്റെ 1000 നമസ്കാരം.
0: നമസ്കാരം.
2: പിന്നെ ഒരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. ഒരു ഈ സാർ, നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ പിന്നെ 60% വെച്ചാൽ കിട്ടുമോ? പിന്നെ രണ്ടാമത്
0: എങ്ങനെയാണ്? അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്? ഡയറി ഫാമാണോ, ഗോട്ട് ഫാമാണോ? ആടുവളത്തിലാണ്. അപ്പൊ ആടുവളത്തിൽ സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ഒരു യൂണിറ്റ് ആണ്. ഒരു തുടക്കക്കാരായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ഒരു യൂണിറ്റാണ്. അപ്പൊ അതിനകത്ത് 19 പെണ്ണാടും ഒരു മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 300,000 രൂപ അതിന് മുടക്ക് വരും. അതോടൊപ്പം തന്നെ 300,000 രൂപ അതിന്റെ ആടിന്റെ വിലയും അതിന്റെ കൂട് നിർമ്മാണത്തിനും എല്ലാം കൂടെ ഒരു 300,000 രൂപ നമുക്ക് മുടക്ക് വരും.
2: അതിന്റെ
0: പറയട്ടെ അപ്പൊ അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാടക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പൊ ഏകദേശം 300,000 രൂപ മുതൽ മുടക്കും. ഒരു 30 സെന്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആടുവളത്തൽ. അപ്പൊ ഈ ആടുവളത്തലിന് പ്രത്യേകിച്ച് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകളിൽ വെക്കുന്ന പ്രോജക്റ്റിലൂടെയാണ് ഇപ്പം ലഭിക്കുന്നത്. പഞ്ചായത്തിന്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 100,000 രൂപ സബ്സിഡിയോടുകൂടി 20 യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രോജക്ട് എടുക്കാം.
1: എടുക്കാൻ വേണ്ടി
0: ഞാൻ പറയട്ടെ, പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 500,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല. വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഈ ചെറുകിട ആടുവളത്തിൽ യൂണിറ്റ്, അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും, അത് പഞ്ചായത്തിന് പ്രോജക്ട് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. അപ്പം നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ വായ്പയോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ്, കൂടൊക്കെ ഉണ്ടെങ്കിൽ അതിന്, അതായത് ആവർത്തന ചെലവ്, റെക്കറിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിങ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും, ബാങ്കിന്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 200,000 രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി, അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാകും. അപ്പം KCCയുടെ സഹായം തേടാം. പിന്നെ ഈ അതല്ല ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പം നൽകുന്നുണ്ട്. അതിന്

0: ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലും മുദ്രാ ലോണിൽ നമുക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിനൊരു പ്രോജക്ട് തയ്യാറാക്കി അടുത്ത വെറ്റിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്ട് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
1: ഓക്കെ, സംശയങ്ങൾ സാർ, നമ്മൾ ഈ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക, ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നതെന്ന് വെച്ചാൽ ഈ പാല് പ്രോസസ് ചെയ്യുന്ന ആ പ്രദേശം, അത് ആ അവിടെ, അതായത് പ്രോസസിങ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു പ്രോസസിങ് യൂണിറ്റ് സംവിധാനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പാല് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാക്കിംഗ് മെഷീൻ വെച്ചേക്കുന്ന ആ ഏരിയയും അവിടെയും വളരെ ശുചിത്വത്തോടുകൂടി ചെയ്യണം. അതോടൊപ്പം തന്നെ ഇനി മറ്റു ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ പനീറോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മിൽക്ക് പ്രോസസ്സ് ചെയ്യുന്ന ഏരിയ വളരെ ക്ലീൻ ആയിരിക്കണം. അതോടൊപ്പം ഈ നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. അവിടെ നമ്മൾ ഈ പറയുന്ന ടൈലൊക്കെ ഒട്ടിച്ച് വളരെ ഗൈഡ്ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാൽ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ, പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ വെരിഫിക്കേഷൻ സമയത്ത് ഈ പറയുന്ന പ്രോസസ്സിംഗ് യൂണിറ്റിൽ ആവശ്യമായിട്ടുള്ള ക്ലീൻനെസ് ഉണ്ടോ, അവിടെ ഉണ്ടാകുന്ന മറ്റ് ബൈ പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവിടെ ക്ലീൻ ഈ പറയുന്ന ഡ്രെയിനേജും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടോ, ആ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം
1: യൂട്ടെൻസിൽസെല്ലാം
0: ക്ലീൻ ചെയ്യുന്നുണ്ടോ, അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കും.
1: ആ പ്രോട്ടോകോൾ എന്തുവാണ് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി അതനുസരിച്ച്.
0: അതെ അതെ അതെ, പാലാണ് അങ്ങനെങ്കിൽ അതല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു പൗൾട്രി ഡ്രസ്സിംഗ് യൂണിറ്റ് അവിടെ പാലിക്കേണ്ടുന്ന ക്ലീൻനെസ് അവിടെ ഉണ്ടാവും എന്നുള്ളത്, തുറന്നിപ്പോ റോഡില് തെരുവിന്റെ സൈഡിൽ ഇപ്പം ഇട്ട് ഡ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഈ പറയുന്ന എഫ് എസ് ഐയുടെ രജിസ്ട്രേഷൻ കിട്ടത്തില്ല. അപ്പൊ അവിടെ ഒരു പൗൾട്രി ഡ്രസ്സിംഗ് യൂണിറ്റിൽ പാലിക്കേണ്ടുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്, അതവിടെ പാലിച്ചു കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും.
1: മുട്ട മാത്രം നമ്മൾ വിൽക്കുവാണെങ്കിൽ അവിടെ എഫ് എസ് ഐയുടെ ആവശ്യം
0: വരുന്നില്ല, പ്രോസസിംഗ് നടക്കുന്ന സമയത്ത് മതിയാവും.
1: പ്രോസസിംഗ് അല്ലെങ്കിൽ മിൽക്കിന്റെ
0: പാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്ത് നടത്തും മതിയാവും.
1: സർ, ഇപ്പം നമ്മളിപ്പം നമ്മൾ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിന്റെ യൂണിറ്റ്, 5 പശുവിന്റെ യൂണിറ്റ്, 10 പശുവിന്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽകൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ, പ്രത്യേകിച്ച് ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വ്യക്തിഗത സബ്സിഡികൾ നൽകുന്നത് ക്ഷീരവികസന വകുപ്പാണ്. അത് ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക. ക്ഷീരശ്രീ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ട് അപേക്ഷ സമർപ്പിച്ച് ആ എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. ആ പോർട്ടൽ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പൊ ഈ പുൽകൃഷി ഇപ്പൊ ഒരാളൊരു ഡയറി ഫാം തുടങ്ങി, അതിന് പുൽകൃഷിക്കാണ് സബ്സിഡി വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അതല്ല കറവേന്ദ്രം വാങ്ങാനാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ബയോഗ്യാസ് അങ്ങനെയുള്ള സംവിധാനം, ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങളൊക്കെ അനുസരിച്ചുള്ള പദ്ധതികളുണ്ട്.
1: ആവശ്യം എന്താണ് വെച്ചാൽ
0: അനുസരിച്ചുള്ള. അപ്പം അത് ഏറ്റവും കൂടുതൽ ക്ഷീരവികസന വകുപ്പ് വഴിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നതെന്ന് വെച്ചാൽ ഉൽപ്പാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപ്പാദന മേഖല, അതുപോലെ തന്നെ മുട്ട ഉൽപ്പാദനം, മാംസ ഉൽപ്പാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. അതിലേറ്റവും കൂടുതൽ പദ്ധതി വരുന്നത് ഈ പറയുന്ന ഡയറിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ ആടുവളത്തിൽ നേരത്തെ പറഞ്ഞ ആടുവളത്തിൽ യൂണിറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ മുട്ടക്കോഴി വളത്തില്, ഇറച്ചിക്കോഴി വളത്തിൽ, ഇപ്പോൾ ഇറച്ചിക്കോഴിയുടെ ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് ഏറ്റെടുക്കാവുന്ന പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇറച്ചിക്കോഴി വളത്തിൽ യൂണിറ്റ് 1000 കോഴിയുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിന്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഇത്തരത്തിലുള്ള ബയോഗ്യാസ് യൂണിറ്റ് ബയോഗ്യാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. അപ്പം ഈ പഞ്ചായത്തുകൾക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പം ഓരോ സ്ഥലത്തിന്റെയും പ്രാദേശിക സാധ്യതകൾ നോക്കി, ഇപ്പൊ ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പോൾ അവിടെ പദ്ധതി

0: കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് കാറ്റൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചില പഞ്ചായത്തുകൾ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പൊ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
1: കൊണ്ടുവരാൻ,
0: അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
1: പിന്നെ അടുത്ത് വരുന്ന സാർ സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ലോണൊക്കെയാണ്,
0: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പദ്ധതികളുണ്ടായിരുന്നു, അതിപ്പോഴ് വീണ്ടും അത് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതായത് മറ്റേ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ NLM എന്ന് പറയും, NLMന്റെ ഭാഗമായിട്ട് കേരളത്തില് വലിയ വൻകിട പദ്ധതികൾ, അതായത് ആടുവളർത്തൽ പദ്ധതികൾ, പന്നിവളർത്തൽ, അതുപോലെ തന്നെ കോഴിവളർത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, ദേശീയ കന്നുകാലി മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് ആ പോർട്ടൽ നിർത്തിവെച്ചിരിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്രാ ലോൺ പോലെയുള്ളത് കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതിൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. മുദ്രാ ലോണ് അവൈൽ ചെയ്യുന്ന കർഷകരുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് പലതരത്തിലുള്ള KCC എന്തായാലും വലിയൊരു പ്രയോജനമാണ്. ആവർത്തന ചെലവുകൾ
1: ഇത് മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ടുണ്ടല്ലേ?
0: അതായത് കൂടുതലും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഇപ്പോഴ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പശുവളത്തിൽ ആടുവളത്തിലൊക്കെ വരുന്ന കർഷകന് റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ, ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന KCC ഉപയോഗിക്കുന്നത്. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്, 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും, 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പൊ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിലത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
1: അപ്പൊ അത് നമ്മൾ പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക്
0: വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. ഇത് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത് ഇത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്, കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് മറ്റ് നമ്മുടെ മറ്റ് സോഴ്സിന് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
1: പിന്നെ സാർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ സാധിക്കും?
0: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കാർഷിക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴിൽ നിർമ്മിക്കുന്നു, അപ്പൊ അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ
1: കർഷകൻ
0: ബാധിച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ അസോള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പൊ തീറ്റപ്പുൽ സ്വകാര്യ വ്യക്തിയുടെ തീറ്റപ്പുൽ പുരയിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്, കാരണം വെച്ചാൽ അതിന്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. അപ്പം ഈ സ്ഥലം കൃഷി സ്ഥലം ഒരുക്കുന്നത് ഈ തൊഴിലുറപ്പിലെ തൊഴിലായിട്ട് നമുക്കത്
1: ലേബർ കോസ്റ്റ്
0: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അപ്പൊ അതിന് അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള തൊഴിലുറപ്പിന്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം, ഇപ്പൊ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുൽ കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ അംഗങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപ്പാദനം കൂടുന്നു. അപ്പൊ ഈ രീതിയിൽ ഇപ്പം കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും, അത് പശുവിന്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചാല്
1: ഇതൊരു കർഷകൻ ഇങ്ങനെ ഇത് ഈ ഒരു സ്കീമില് ലാഭം എടുക്കണമെങ്കിൽ ഇത് പഞ്ചായത്തിലെ
0: അതായത് ആ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചാർജ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പോൾ 1 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണം ആവശ്യമുണ്ട്, അപ്പൊ അതിന് ഇദ്ദേഹം അപേക്ഷ കൊടുക്കുക, അപ്പൊ അത് പരിഗണിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇത്ര കൃഷി ചെയ്യുന്നതിന് ഇത്ര തൊഴിൽ ദിനം വരും, അവിടേക്ക് ആ പഞ്ചായത്തിലെ ആ വാർഡിലെ തൊഴിലുറപ്പിലെ ജോബ് കാർഡുള്ളവരെ അങ്ങോട്ട് തൊഴിലിന് വിടുന്നു. അതിനടിസ്ഥാനമായിട്ട് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും, അതായത് നടീൽ വസ്തുക്കളും വളവും മറ്റുമൊക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. തീറ്റപ്പുല്ല് അവർ കൃഷി ചെയ്തിട്ട് പോകുന്നു.
1: നല്ലൊരു
0: അതെ തൊഴിൽ ദിനങ്ങൾ അപ്പം
1: സൃഷ്ടിക്കാൻ സാധിക്കുന്ന പ്രൊഡക്റ്റീവ് യൂസ് ആവുന്നു.
0: അതെ.
1: സാർ, നമ്മളൊരു സാർ സൂചിപ്പിച്ചായിരുന്ന ഒരു ബ്രോഡ്ലി ഒരു 10 പശുവുള്ള ഒരു ചെറിയൊരു ഡെയറി യൂണിറ്റ് ആരെങ്കിലും

0: മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടി വന്നിരുന്നില്ല, ബിൽഡിംഗ് പെർമിറ്റും വേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ വിലയിരിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
1: ആദ്യം സൂചിപ്പിച്ചു
0: ചെയ്ത് തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. കെ സി സി ആയിട്ട് ബന്ധപ്പെട്ടി അയക്ക്
1: റിവോൾവിംഗ്
0: ഫണ്ട്, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് തീറ്റപ്പുൽ കൃഷി, ഇതില് ഈ ഡയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപാദന ചെലവിന്റെ 70%
1: തീറ്റയാണ്.
0: അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നുകിൽ ഇവിടെ ഒരേക്കർ സ്ഥലത്ത് നമ്മൾ തീറ്റപ്പുൽ കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല്ല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആ സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം. അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്.
1: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല പോഷക മൂലകളുള്ളത് കിട്ടുന്നുണ്ട്.
0: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല, അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല്ല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉൽപാദന ചെലവാണ്. ഏകദേശം 1 ലിറ്റർ പാലിന് 55 രൂപ വരെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നു. അപ്പൊ അത് കുറയ്ക്കണമെങ്കിൽ ഫീഡിംഗ് കോസ്റ്റ് കുറയ്ക്കണം. ഫീഡിംഗ് കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പൊ നമുക്കറിയാം വൈക്കോലിന് തന്നെ കിലോയ്ക്ക് 10 രൂപ വരെ വില വരുന്നു. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് തീറ്റപ്പുല്ല് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനം അതുകൂടെ നമ്മൾ കൊണ്ടുവരണം.
1: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ് അതിനുവേണ്ടിയാണ്
0: നമ്മള് നേരത്തെ ഒരു ശ്രോതാവ്
1: ചോദിച്ചു.
0: അപ്പൊ ചെറിയ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിന്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങള് പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബില്ലിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
1: ആവശ്യമില്ല.
0: ഒരു 3 ലക്ഷം രൂപ മുടക്കുമതി, കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുക. നല്ല ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ പേരന്റ് സ്റ്റോക്ക്, നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരന്റ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത ഇൻബ്രീഡിംഗ് വരാതിരിക്കാൻ ആ ഒരു ഇതും കൂടെ നമ്മൾ മനസ്സിൽ
1: കാണുന്നു.
0: ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുക്കണം. അവയ്ക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷനും ഡിവോമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയ്റ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയ്റ്റ് നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പം നല്ല ഇനം ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. അത് ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു
0: അതെ ഇതിന്റെ ആട്ടിൻകുട്ടികളെ ഇപ്പൊ നമുക്കറിയാം. ഇപ്പം ഒരു നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയ്റ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ള ഒരു സംസ്ഥാനമാണ്. ആട്ടിൻകുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. ഒരു അല്പം കെയർ, കാരണം പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താനും. കാരണം ഇതിനെ എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെ ഒന്നും കഴുകേണ്ട കാര്യമില്ല. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യവും ഉള്ളവർക്ക് അത് പറ്റുള്ളൂ. അതാദ്യം കണ്ടെത്തണം.
1: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
0: തീർച്ചയായിട്ടും. അത് ഇത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ, കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും, ഇത് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്ന ഇന്ന പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൊടുത്തായിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിശീലനം, അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. പശു വളർത്തലും ആട് വളർത്തലും ഏത് സംരംഭമാണെങ്കിലും പരിശീലനത്തിന് പോകുമ്പോൾ നമുക്ക് കുറെ കൂടെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.
1: ഞാൻ ഈ കാര്യം തന്നെ സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുമായിരുന്നു. നമ്മുടെ

0: അവരുടെ സമയവും തീരാറായി. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച്, ലൈസൻസിങ് ബിൽഡിങ് രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച്, അപ്പോൾ ഇതെല്ലാം കേട്ട് ഒരു സംരംഭകൻ മുന്നോട്ട് വരാൻ താല്പര്യപ്പെടുന്നു, എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് സാർ ഇപ്പം പറഞ്ഞ ഒരു പരിശീലനം എന്തായാലും വേണം, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൽ വെക്കേണ്ടത്?
1: തീർച്ചയായിട്ടും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഈ പരിശീലനത്തിൽ തന്നെയാണ്. കാരണം അദ്ദേഹം ആദ്യം വേണ്ടുന്നത് ഇപ്പൊ ഒരു സംരംഭം, ഇപ്പൊ ഏത് സംരംഭം ആയിക്കോട്ടെ, ഇപ്പൊ കോഴിവളത്തിൽ, ഇറച്ചി കോഴിവളത്തിൽ ആരംഭിക്കാൻ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പോത്തുക്കുട്ടിയെ വളർത്തി ഇറച്ചിക്ക് വേണ്ടി വിൽക്കുന്നു, നമ്മൾ പറയാത്ത പുതിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ മുരിക്കുട്ടി വളർത്തൽ പദ്ധതിയാണ്, അപ്പം ഡിമാൻഡുള്ള ഒരു സ്കീമാണ്, അല്ലെങ്കിൽ മുട്ടക്കോഴി വളർത്താൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ ഏത് സംരംഭവും ആയിക്കോട്ടെ, ആദ്യം അതുമായി ബന്ധപ്പെട്ട ഒരു പരിശീലന പരിപാടി, വിവിധ പരിശീലന കേന്ദ്രങ്ങൾ, ഇപ്പൊ മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശീലന കേന്ദ്രങ്ങളുണ്ട്, ക്ഷീരവികസന വകുപ്പിന്റെ ഉണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ഉണ്ട്, അവിടെ അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ അധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറെ കോൺടാക്റ്റും അഡ്രസ്സും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. അധ്യാപകരായിട്ട് വരുന്നവരുടെ കോൺടാക്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് യൂണിറ്റുകളൊന്ന് പോയി കാണാൻ ശ്രമിക്കുക, നന്നായിട്ടൊരു ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾ കാണാൻ ശ്രമിക്കുക, അതിൻ്റെ നടത്തുന്നവരുമായിട്ടൊന്ന് സംസാരിക്കുക, അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്കൊരു വിലയിരുത്തൽ സാധിക്കും. നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് ഈ പറയുന്ന ഒരു ഡയറി പൗൾട്രി യൂണിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗോട്ട് യൂണിറ്റോ നടത്തിയാൽ എന്തായിരിക്കും, സമീപത്ത് നടത്തുന്നവരുടെ സാഹചര്യം എന്താണ്, ഇത് നടത്തിയിട്ട് പലരും പൂട്ടിപ്പോയിട്ടുണ്ടാവും, നിർത്തിപ്പോയിട്ടുണ്ടാവും, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്,
0: അത് നമ്മളിങ്ങനെ
1: സ്വാഭാവികമായിട്ടും വിലയിരുത്തൽ വേണം. നമുക്കിത് സാധിക്കും. അപ്പൊ ഓരോ വ്യക്തിക്കും അവരവരുടേതായ സാഹചര്യങ്ങളും സാമ്പത്തിക ചുറ്റുപാടും മറ്റെല്ലാം ഉണ്ട്. ആ എന്റെ സാമ്പത്തിക ചുറ്റുപാടിൽ ഇത്രയും വലിയൊരു സംരംഭം ഏറ്റെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം കിട്ടുമോ, ഇത്തരം കാര്യങ്ങളോട് വിലയിരുത്തിക്കൊണ്ടൊരു തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് അടുത്തൊരു ഘട്ടത്തിലാണ് ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുക, ഇതിനാവശ്യമായ പണം കണ്ടെത്തുക. അപ്പൊ അതിന് നേരത്തെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, സ്ഥലം കണ്ടെത്തുക, അപ്പം സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത ഒരു പാട്ടത്തിനെടുക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ ഒരാൾ നടത്തി നിർത്തിപ്പോയ ഒരു ഫാം ഇപ്പൊ ലീസിനെടുക്കുന്നു, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഡയറി ഫാം ഒക്കെ പലതും നിർത്തിപ്പോയ ഒരു ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്.
0: ബിൽഡിംഗ് ഒക്കെ ഓൾറെഡി
1: എല്ലാം ഉണ്ട്, അതിന് മാസം വാടക കൊടുത്തിട്ട് സ്വന്തമായിട്ട് സ്ഥലമൊന്നും വേണമെന്നില്ല, ലീസിനെടുത്തിട്ട് അവിടെ നടത്തിക്കൊണ്ട് പോകും. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഇവരെ കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
0: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം.
2: തീർച്ചയായിട്ടും
0: ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച്, താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
1: താങ്ക് യു.
3: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. ഇന്നീ പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര, ഒപ്പം അനുപമ ആർ കെ, എം നിസാമുദ്ദീൻ.
4: ആകാശവാണി കണ്ണൂർ.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
6: ഹലോ പ്രിയ ഗീതം.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
10: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
9: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
10: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
11: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
12: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ച ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
11: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.

0: അവ ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
2: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
3: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
4: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
5: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
3: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
7: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. നാളെ രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

10 മണിക്ക് സ്കൂൾ കാര്യാലയത്തിൽ നടക്കും. ഫോൺ നമ്പർ 9446582226. അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഹിന്ദി, അറബിക്, കന്നഡ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 മെയ് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ ഇതാണ്: 9633808765. കണ്ണൂർ സർവകലാശാല കായിക വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേനൽക്കാല ഫുട്ബോൾ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് രാവിലെ 6:30 മുതൽ 8:30 വരെയായിരിക്കും പരിശീലനം. താൽപര്യമുള്ള കായിക താരങ്ങൾ 15 മെയ് രാവിലെ 6:30 ഫുട്ബോൾ കളിക്കുന്നതിനുള്ള കിറ്റ് സഹിതം റിപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0974 2784615. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന മൈഗ്രന്റ് സുരക്ഷാ പദ്ധതിയിൽ താൽക്കാലിക കൌൺസിലറെ നിയമിക്കുന്നു. സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ആന്ത്രപോളജി എന്നിവയിൽ ബിരുദാനന്തര ബിരുദവും കൌൺസിലിംഗ് മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം 21 രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 7025706936. സേവന വാർത്തകൾ കഴിഞ്ഞു.

അല്ലെന്ന ഭാവമെന്നുണ്ടെന്നുറയ്ക്കുകിൽ മല്ലന്റെ ഭാവം കാട്ടുവാതിപ്പോഴേ നീ അല്ലെന്ന ഭാവമെന്നുണ്ടെന്നുറയ്ക്കുകിൽ മല്ലന്റെ ഭാവം

0: നിന്റെ വഴിയൊന്നു നടപ്പാൻ ശക്തി പോരാഞ്ഞു കിടക്കുന്നു നീ.
1: മുടക്കുന്നില്ല ഞാൻ നിന്റെ വഴിയൊന്നു നടപ്പാൻ ശക്തി പോരാഞ്ഞു കിടക്കുന്നു
0: ചടപ്പാൻ വാലിതു പെട്ടെന്ന് എടുക്കുവാൻ ഒട്ടുമേ പറ്റില്ല കേന്ദ്ര.

0: പാട്ടുള്ളൊരു വാക്കുകൾ ഒതുവാൻ താണി അതുമില്ലാതെ
1: മർക്കള കുലത്തിൻ അധീവൻ കേസരിക്കില്ല.

0: ഏട്ടന്റെ കരുത്തിന്റെ പെരുമയ്ക്കു മുന്നിൽ പൊറ്റനാ കുരങ്ങറ്റ ഒന്നും അതില്ലയോ
1: ഏട്ടന്റെ കരുത്തിന്റെ പെരുമയ്ക്കു മുന്നിൽ
0: പൊറ്റനാ കുരങ്ങറ്റ ഒന്നും അതില്ലയോ അനുജാ മൃഗോദര കുന്തി തനുജന കുഞ്ഞിഷ്ടം കാക്കുന്ന നിന്നുടെ രീതികൾ
1: അനുജ മൃഗോദര കുന്തി തനുജന കുഞ്ഞിഷ്ടം കാക്കുന്ന നിന്നുടെ രീതികൾ
0: കുത്സത കാട്ടാതെ പൊറുക്കുന്നു ചേട്ടന ഹനുമാൻ ഞാനിതം മറിയടോ താനുമേദി
1: കുത്സത കാട്ടാതെ പൊറുക്കുന്നു ചേട്ടന ഹനുമാൻ ഞാനിതം

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടത് അനിൽകുമാറും സംഘവും അവതരിപ്പിച്ച മയിൽപീലിത്തൂക്കം, ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. യു ഡി എഫിന്റെ വിജയശില്പി വി ഡി സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ സിബിഐ അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയശില്പി വി ഡി സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. ന്യൂഡൽഹിയിൽ ദിവസങ്ങളോളം നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. അല്പം മുൻപ് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഹൈക്കമാൻഡ് തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചത്. 11 ദിവസത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ പല തലങ്ങളിലെ ചർച്ചകൾക്കും സമവായ നീക്കങ്ങൾക്കും ഒടുവിലാണ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരിൽ നിന്ന് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. ന്യൂഡൽഹിയിൽ രാവിലെ ചേർന്ന അന്തിമ കൂടിയാലോചനകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. AICC മാധ്യമവിഭാഗം മേധാവി ജയറാം രമേശും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നതായി KC

0: വേണുഗോപാൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്ന ഗവൺമെന്റ് കേരളത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വേണുഗോപാൽ പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും ശിരസാവഹിക്കുമെന്ന് മുമ്പ് പലവട്ടം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും AICC പിന്തുണ നൽകുമെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണവിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ആഗോള സമാധാനം, സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് നയതന്ത്ര ചർച്ചകൾ അത്യന്താപേക്ഷിതമാണെന്നും ഭീകരവാദത്തിനെതിരെ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രിമാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. 2025 നവംബർ 10 ചുവപ്പുകോട്ടയ്ക്ക് സമീപം ട്രാഫിക് ജംഗ്ഷനിൽ വൻ സ്ഫോടനമുണ്ടായത്. സംഭവത്തിലെ മുഖ്യ ആസൂത്രകനും പ്രതിയുമായ ഉമറുൽ നബി ചാവേർ സ്ഫോടനത്തിൽ മരിച്ചിരുന്നു. അൽഖയ്ദയുമായി ബന്ധപ്പെട്ട ഖസ്വത്തുൽ ഹിന്ദ് എന്ന ഭീകര സംഘടനാ പ്രവർത്തകനായിരുന്നു ഇയാൾ. ദേശീയ ദുരന്ത നിവാരണ സേന 20 വർഷത്തിനുള്ളിൽ തന്നെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, ഡിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാര കയറ്റുമതിക്ക് സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെയോ കേന്ദ്ര ഗവൺമെന്റ് നിരോധനം ഉടൻ പ്രാബല്യത്തിൽ വരും. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ക്വാട്ട വഴി കയറ്റുമതി നടത്താം. മറ്റ് രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഷിപ്പിംഗുകൾക്കും നിരോധനം ബാധകമല്ല. NEET UG 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് CBI അന്വേഷണം ഊർജ്ജിതമാക്കി. പ്രതികളായ യശ് യാദവ്, വികാസ് എന്നിവർ സിക്കറിലെ കോച്ചിംഗ് സെന്ററിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്നും ഇവിടെ നിന്നാണ് ഗൂഢാലോചന ആരംഭിച്ചതെന്നും കരുതുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. സിക്കറിലെത്തിയ CBI സംഘം കോച്ചിംഗ് സ്ഥാപനങ്ങളെയും ഇടനിലക്കാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും തമിഴ്നാടിന്റെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് പോരാട്ടം തുടരുമെന്ന് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ 1.5 കോടിയിലധികം വോട്ടുകളും 72 സീറ്റുകളും നേടാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് DMK മുന്നണിയിലെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സ്റ്റാലിൻ അവകാശപ്പെട്ടു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രഹസ്യമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിക്കുകയും പ്രസിഡന്റിനെ കാണുകയും ചെയ്തതായി നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഇസ്രായേലും UAE തമ്മിലെ ബന്ധത്തിൽ ചരിത്രപരമായ വഴിത്തിരിവിലേക്ക് നയിച്ച കൂടിക്കാഴ്ചയാണിതെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു. സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6,80,00,000 രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അലിമുത്ത്.
1: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6711 അയൽക്കൂട്ട അംഗങ്ങൾ വേനൽ മധുരത്തിന്റെ ഭാഗമായി. 818 ഏക്കറിലാണ് തണ്ണിമത്തൻ

0: കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
1: സ്വർണവില വർദ്ധിച്ചു. പവന് 240 രൂപ കൂടി 119,040 രൂപയായി. ഗ്രാമിന് 14,880 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
2: ഇന്ന് വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19-ന് സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ വൈകിട്ട് 7:30 മത്സരം. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഈ അധ്യയന വർഷത്തെ ബാച്ചിൽ പ്രവേശനം തുടരുന്നു. ഡിഗ്രി യോഗ്യത നേടിയവർക്കും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽക്കുമായി വീക്കെൻഡ് ബാച്ചിനും 6 മുതൽ +2 വരെ വിദ്യാർത്ഥികൾക്ക് ടാലന്റ് ഡെവലപ്മെന്റ് ഫൌണ്ടേഷൻ ബാച്ചിനും രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സിവിൽ സർവീസ് അക്കാദമിയുമായി ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. കെഎസ്ആർടിസി ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയ ചുരം വഴി പോകണം. പരിചയസമ്പന്നരായ കന്നഡ സംസാരിക്കാൻ അറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉത്സവ ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്ക് പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട സംഘത്തെ കണ്ടെത്തി. 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വനത്തിൽ തങ്ങേണ്ടി വന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. UDFന്റെ വിജയശില്പി VD സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചാക്കേസിൽ CBI അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: വൈറൽ ഹെപ്പറ്റൈറ്റിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കെ സി രാജീവനുമായുള്ള അഭിമുഖം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: കരളിനുണ്ടാകുന്ന അസുഖമാണ് നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പറയുന്നത്. അതിൽ തന്നെ ഏകദേശം 50 വൈറസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനം ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഇ, ഈ 4 വൈറസുകളാണ് ഏറ്റവും പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്.
2: ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഈ അസുഖം പകരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: ഇപ്പൊ കഴിഞ്ഞ ഏകദേശം 1 വർഷത്തിലധികമായിട്ട് നമ്മുടെ ജില്ലയിലും അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകളിലും ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് പകരുന്നത് ഈ മലത്തിലൂടെയാണ് അണുക്കൾ പുറത്തു വരുന്നത്. അപ്പോ എന്താണ് കൈ നന്നായി കഴുകാനുള്ളത്
2: വളരെ
1: പ്രധാനമാണ്, വ്യക്തിശുചിത്വം വളരെ പ്രധാനമാണ്. ടോയ്ലറ്റിൽ പോയാൽ ഒരു 20 സെക്കൻഡെങ്കിലും സോപ്പിട്ട് കൈ കഴുകണം. അതുപോലെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായി സോപ്പിട്ട് കൈ കഴുകുക. ഈ വൈറസ് പുറമേ വന്നാൽ 6-7 മണിക്കൂർ വരെയൊക്കെ പല പ്രതലങ്ങളിലും ഇത് ജീവിക്കും. അതുപോലെ വെള്ളത്തിലാണെങ്കിൽ മാസങ്ങളോളം ജീവിക്കും. നമ്മൾ ഫ്രീസ് ചെയ്ത് ഇപ്പൊ ഐസിലൊക്കെ ഇതിന് 1 കൊല്ലം വരെയൊക്കെ ജീവിക്കും. അപ്പൊ തന്നെ അതിലൊക്കെ ഈ വൈറസ് ഉണ്ടാവും. അപ്പൊ നമ്മള് ഭക്ഷണത്തിലും അതുപോലെ തന്നെ വെള്ളത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. ഈ സാധാരണ ഈ അസുഖം അധികം പടർന്നു കാണുന്ന ഈ വെൽക്കം ഡ്രിങ്കുകളൊക്കെ നമ്മൾ ഫംഗ്ഷന് കല്യാണോ റിസപ്ഷനൊക്കെ പോകുമ്പോൾ കൊടുക്കുന്ന വെൽക്കം ഡ്രിങ്കുകളൊക്കെ അത്ര അതിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി അറിയില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പടർന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ നമ്മളിപ്പോ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം, അത് ഈ ജ്യൂസ് കുടിക്കുന്നു, അതിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഐസ്, ഈ ഐസിലും ഈ വൈറസുകൾ ജീവിക്കും. അപ്പൊ ഈ ഐസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എന്ത് വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ ഐസിട്ട ഡ്രിങ്ക്സ് ഒക്കെ അതിനൊക്കെ പ്രശ്നമുണ്ട്. അതുപോലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്കറിയാം അവരുടെയൊക്കെ കൈയുടെ ശുചിത്വം എല്ലാം പ്രധാനമാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പരമാവധി നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. പക്ഷെ ഇതൊക്കെ പ്രായോഗികം ആവില്ല ചില ഘട്ടങ്ങളിലൊക്കെ, അല്ലെ? നമുക്കറിയാം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് വിശ്വസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഇതൊക്കെ കഴിക്കുക.
2: രോഗി മാത്രമല്ല രോഗിയോടൊപ്പം ഉള്ളവരും വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത്.
1: തീർച്ചയായിട്ടും. ഇപ്പൊ വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പരമാവധി മറ്റുള്ളവർ ഉപയോഗിക്കാത്തായിരിക്കും നല്ലത്, പറ്റുമെങ്കിൽ. ഒന്നിൽ കൂടുതൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ അതിൽ പോകുന്ന ആൾക്കാർ നന്നായി സോപ്പിട്ട് കഴുകണം, അത് ശ്രദ്ധിക്കണം. പിന്നെ പാത്രവും അതുപോലെ തന്നെ അവരുടെ, നമ്മൾ പറഞ്ഞല്ലോ അസുഖം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 ആഴ്ച വരെ പിന്നെയും പകരാം. അപ്പൊ അത്രയും കാലം പാത്രമൊക്കെ അയാൾക്ക് വേറെ തന്നെ ഉപയോഗിക്കുക.
2: ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ കൊറോണ കാലത്ത് എങ്ങനെയൊക്കെ
1: അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് പകരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വൈറസ് ഇതുപോലെ ദീർഘകാലം പുറമെ ജീവിക്കും. അപ്പൊ അവിടുന്നൊക്കെ വരാം.
2: ഈ രോഗത്തിന് കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക?
1: നമ്മള് ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾ പറഞ്ഞല്ലോ, അതിന് ഒരു വൈറസിനെ നശിപ്പിക്കാനായിട്ടുള്ള ചികിത്സകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അതിൽ ആ സപ്പോർട്ടീവ് കെയർ എന്ന് പറയും, ഒരു 4 ആഴ്ച കൊണ്ടൊക്കെ മാറും. അപ്പൊ ആ കാലത്തുള്ള ബാക്കി കാര്യങ്ങൾ അവരുടെ ഡീഹൈഡ്രേഷനിലേക്ക് പോവാതെ, നിർജ്ജലീകരണം സംഭവിക്കാതെ ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിപ്പിക്കുക, റെസ്റ്റ് കൊടുക്കുക, ഇതൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് എയിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയിലും സിയിലും നമ്മൾ ചികിത്സിക്കണം. ഹെപ്പറ്റൈറ്റിസ് സി മുമ്പൊക്കെ മാറാത്തൊരു അസുഖമായിരുന്നു, പക്ഷെ ഇപ്പോൾ അതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ ചികിത്സ എടുത്താൽ മുഴുവനായി മാറും ഹെപ്പറ്റൈറ്റിസ് സിയെ സംബന്ധിച്ച്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയിലും ചികിത്സയുണ്ട്, പക്ഷെ ഹെപ്പറ്റൈറ്റിസ് സി പോലെ നമുക്ക് മുഴുവനായി മാറുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്തിട്ട്, നമ്മൾ പറഞ്ഞല്ലോ ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും സിയുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അത് ദീർഘകാലം ശരീരത്തിൽ നിന്ന് നമ്മളെ ലിവറിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും, ലിവർ ക്യാൻസറും ഉണ്ടാക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തടയാൻ പറ്റും. നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ലിവറിൽ ഉണ്ടാകുന്ന അതുകൊണ്ടുള്ള നാശം തടയാൻ പറ്റും, അതുപോലെ ലിവർ ക്യാൻസറിലേക്ക് പോകുന്നത് തടയാൻ പറ്റും. അപ്പൊ ബിയും സിയും കണ്ടുപിടിക്കണം. പക്ഷെ ഇതിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. പലപ്പോഴും നമ്മൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് എന്ന് അറിയുന്നത് ഒന്നുകിൽ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമല്ലോ, അപ്പൊ അപ്പോഴാണ് അറിയുക. കാരണം ഇത് ലക്ഷണങ്ങളില്ലാതെ അവിടെ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നുണ്ടാവും. ലക്ഷണങ്ങൾ ഇനി കുറെ വർഷം കഴിഞ്ഞിട്ടാണ്
2: ഇതുണ്ടാവും.
1: കരിമേ അസുഖങ്ങൾ വരുമ്പോഴാണ് അറിയുക, സിറോസിസ് ഒക്കെ വരുമ്പോഴാണ് അറിയാം. അപ്പോൾ ഒന്ന് അങ്ങനെ സ്ക്രീൻ ചെയ്യുമ്പോൾ, ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ സ്ക്രീൻ ചെയ്യും, പുറമെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ. അതല്ലാതെ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യിക്കും ഈ ടെസ്റ്റ്. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും മിക്കവാറും ഇത് അറിയുന്നത്, അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയോ അല്ലെങ്കിൽ സിയോ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പൊ സ്ക്രീനിങ്ങിന്റെ പ്രാധാന്യം അതാണ്. അപ്പൊ നമ്മൾ സ്ക്രീൻ ചെയ്താൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 40 കോടി ആൾക്കാർ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പോസിറ്റീവ് ആയിട്ടുള്ളത് ലോകത്തുണ്ട് എന്നില്ല, പക്ഷെ അറിയില്ല നമ്മൾ അത്ര ആൾക്കാർ, കാരണം സ്ക്രീൻ ചെയ്താലേ നമുക്ക് അറിയൂ എത്ര ആൾക്കാർക്ക് ഈ അസുഖം.
2: അപ്പൊ ഈ ലിവർ സിറോസിസ് വരാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്.
1: കാരണം ഇതാണ് ഒരു കാരണം.
2: നമ്മൾ പറയും ലിവർ സിറോസിസ് വന്ന് മരിച്ചു പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുമായിരിക്കും മദ്യപാനം ഉണ്ടായിരുന്നില്ല.
1: കാരണം സിറോസിന്റെ ഒരു കാരണം മദ്യപാനാണ്, ലിവർ ക്യാൻസറിന് ഒരു കാരണം മദ്യപാനാണ്. പക്ഷെ ലോകത്തെ നമ്പർ വൺ കാരണം ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നു. ഇപ്പൊ നമ്മൾ ബി വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വാക്സിൻ നമ്മൾ കേരളത്തിലൊക്കെ 2007 മുതലേ തുടങ്ങിയിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. അപ്പൊ ലോകത്ത് പല രാജ്യങ്ങളും അതിന് മുമ്പേ തുടങ്ങിയതാണ്. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഇപ്പൊ കുറവാണ്. അപ്പൊ ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ലിവർ ക്യാൻസർ ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാന. ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ, നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ആണല്ലോ ഇത്രയും കൂടുതൽ ചർച്ച ചെയ്തത്, അതേപോലെ പകരുന്ന മലത്തിലൂടെ വന്ന് നമ്മുടെ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ കിട്ടുന്നു, അതേപോലെ പകരുന്ന ഒരു അസുഖമാണ്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് ഗർഭിണികളിൽ വന്നാൽ അവർക്ക് ലിവർ ഫെയിലർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഡി എന്ന് പറയുന്നത് മിക്കവാറും ഹെപ്പറ്റൈറ്റിസ് ബി അസുഖമുള്ള ആൾക്ക് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്, അത് അത്ര പ്രാധാന്യമുള്ളതല്ല.
2: ഡിയെ അതിജീവിക്കാൻ ബിയുടെ ആവശ്യമുണ്ടെന്ന്
1: പറയുന്നത് ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ആൾക്കാർക്ക് അതിന്റെ കൂടെ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്.
2: ഇത് സങ്കീർണമാകുന്നത് എങ്ങനെയാണ്?
1: അത് പല വിധത്തിലും ഇതിന്റെ സങ്കീർണതകൾ ഉണ്ടാവാം. നമ്മള് ഈ മുമ്പേ കരളിൽ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് ഈ ഇപ്പൊ ഒരു വൈറൽ അണുബാധ വന്ന് ഹെപ്പറ്റൈറ്റിസ് വന്നാൽ അവര് സങ്കീർണത ഉണ്ടാകാം. വളരെ ചുരുക്കം ചില ആൾക്കാരില് സങ്കീർണത ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ സങ്കീർണതകളൊക്കെ.
2: പ്രത്യേകിച്ച് കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്.
1: നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധത്തെ ബാധിക്കും, രക്തം കട്ട പിടിക്കുന്നതിനെ ബാധിക്കും, അതുപോലെ കരളിനെ വന്നാൽ അത് പിന്നെ കിഡ്നിയെ ബാധിക്കാം, തലച്ചോറിനെ ബാധിക്കും,
2: ഇങ്ങനെയും സങ്കീർണമാകുന്നുണ്ട്.
0: വൈറൽ ഹെപ്പറ്റൈറ്റിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. ഈ വിഷയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കെ സി രാജീവനുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകല ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം പുനഃപ്രക്ഷേപണം. തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം ജീവിതോത്സവം ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക്.

0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 5-ാം ദിവസമായ ഇന്ന് തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന വിജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ സി ആർ, നിർവഹണ സഹായം ഷിബു എം, ജോസ് മച്ചാട്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, കൃഷ്ണൻ പോറ്റി, മനീഷ കെ സി, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പിയൂസ്, വിനീത മനമ്മൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 5-ാം ദിവസം തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, ന്യൂഡൽഹി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
2: ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് ശ്രീ വി ഡി സതീശൻ ബി അപ്പോയിന്റഡ് ആസ് ദ ലീഡർ ഓഫ് ദ CLP. താങ്ക് യു സോ മച്ച്.
1: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തെരഞ്ഞെടുപ്പ് ഫലം വന്ന മെയ്

0: തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
1: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 41 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോ സെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹിൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി ബി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
4: NDRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात है। ये सम्मान NDRF के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है। आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम NDMA और NDRF ने किया है।
1: തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ

0: നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിൻ പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന US ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ കേരള മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 4ാം ദിവസം.
2: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി AS, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സംവിധാനം റൂബി ബാബു.

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
0: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
1: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ, അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
0: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാൻ

0: അത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
1: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്,
0: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശു വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായി.
1: അതെ, നിങ്ങളുടെ പുളിച്ച സാഹിത്യമൊന്നും ഇങ്ങോട്ട് വിളവണ്ട. ഈ സ്കീമിന്റെ പേരിൽ അഴിമതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ.
0: സോറി മിസ്റ്റർ കേരളദേശം, തൽക്കാലം എനിക്ക് നിങ്ങളോട് വാദിക്കാനോ വിവരിക്കാനോ സമയമില്ല. ഈ സ്കീമിനെ പറ്റി പത്രത്തിൽ ഞാൻ നടത്തിയ പ്രസ്താവന കണ്ടുവന്ന ചിലരുണ്ട്. എനിക്ക് അവരോട് സംസാരിക്കണം. നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഓക്കെ.
1: ഹലോ ഹലോ.

0: Good morning, sir.
1: Please, have a seat.
0: Thank you.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷേ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സാർ എങ്ങനെയാ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. സിദ്ധാർത്ഥൻ ബുദ്ധനായ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ വല്ലാത്തൊരു തിരിച്ചറിവ്. വയസ്സായവർ, ചെറുപ്പക്കാർ, എന്തിന് കൊച്ചുകുട്ടികൾ വരെ മരണം കാത്തു കിടക്കുന്നു. ചിലർക്ക് 6 മാസം, ചിലർക്ക് 6 ദിവസം, ചിലർക്ക് 6 മണിക്കൂറുകൾ മാത്രം. അതുവരെ അവരെ കാർന്നു തിന്നുന്നത് കടുത്ത വേദനയാണ്, പരിഹാരമില്ലാത്ത.
0: സർ, അങ്ങനെയുള്ളവർക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ.
1: അതെ, ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക, അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
0: അതെങ്ങനെ?
1: മരണാസന്നരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും. വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിൽ അവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.
0: ക്രൂരമായ സത്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
1: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത്, എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തു പറയുന്നു?
2: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
3: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സി, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാൻ എന്നൊക്കെ പറഞ്ഞ് കറങ്ങിടക്കാനൊന്നും എനിക്ക് സമയമില്ല.
2: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
3: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
2: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.

0: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകം കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
1: എന്റെ രമയെ, ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയ, എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന ഒരു മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവെടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛന്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം തന്നെ എല്ലാ പ്രശ്നവും കഴിഞ്ഞെന്നിരിക്കും. അപ്പൊ പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്ക് പ്ലീസ്.
0: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
2: ഞാനും
1: അച്ഛൻ.
0: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജിയായിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
2: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
1: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
2: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയും നോക്കി മാത്രം.
0: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊല്ലല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
2: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: യെസ്, ഇത് മുകുന്ദൻ ഉണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
0: ഞാൻ ദേവിക, കളക്ടർ പറഞ്ഞിട്ട്.
2: ഓ യെസ്, യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
1: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
0: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കുന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരം എന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
1: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്?

0: മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജനമോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിനു ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
1: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
0: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
1: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
0: വരൂ, അച്ഛനകത്തുണ്ട്, അങ്ങോട്ട് പോവാം.
1: സർ, സർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
2: ആരാ?
1: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
2: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
1: ഉണ്ടായിരുന്നു സർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ചു ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
2: ഓഹോ, അവർക്കാർക്കോ സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കർ ആണല്ലേ. ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
1: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സർ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ.
2: ജസ്റ്റ് എങ്ങനെയെന്ന്? സി, യു സീംസ് ലൈക്ക് എൻ എഡ്യൂക്കേറ്റഡ് ലേഡി. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്?
1: സർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിന്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
2: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
1: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സർ. അവളിവിടുന്ന് മാറി ഹോസ്റ്റലിലാണെന്ന് അറിഞ്ഞപ്പോ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ എ ലോട്ട്. നല്ല കമ്പനി ആയിരുന്നു ഞങ്ങള്.
2: യെസ്, എന്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എൻ്റെ അടുത്തു നിന്ന് പോയി. നൗ ഐ ആം എലോൺ, എ ലോൺലി ഹാർട്ട്.
1: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
2: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്ന് ന്യായാധിപന്റെ കസേരയിൽ ഇല്ല. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. That's the truth. That's the truth.
1: No, sir. ഒരിക്കലുമല്ല. സാറിന്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
2: മതി. സ്റ്റോപ്പ് ഇറ്റ്.
1: സാർ, പക്ഷെ I'm sorry, sir.
2: എന്തു സോറി? എന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ എന്റെ ചേംബറിലേക്ക് കയറാൻ ആരെയും നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു എനി. ഐ ഡോണ്ട് നീഡ് യു ഹിയർ. ഐ ഡോണ്ട് വാണ്ട് യുവർ സിംപതി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഐ സേ.
1: സർ, പക്ഷേ
2: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിങ് സർ, മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിതൗട്ട് ഐസ്.
2: ഓക്കേ മാഡം.
0: തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഒരു ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ്റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റും.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആദ്യം പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റ് തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. ഹീസ് ഫൈറ്റിംഗ് സംതിങ് ഫ്രം ദ പാസ്റ്റ്. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ഞാൻ റെഡി, ഇറങ്ങ നമുക്ക്.
0: രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്? വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി. അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയാൽ ഇപ്പം എങ്ങനെയാ?
1: അതിനാണല്ലോ ഞാനിവിടെ ഉള്ളത്. സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കുകയായിരുന്നു ഞാൻ. അച്ഛനും ഒന്ന് രണ്ടു തവണ ചോദിച്ചു ആ കുട്ടി വരില്ലേന്ന്.
2: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
0: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ വഴക്കുകൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്കുകൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
1: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണണമായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
0: അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുമെന്നാ എനിക്ക് തോന്നുന്നത്.
1: ഡേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയില്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
3: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോലെ?
1: അച്ഛൻ,
0: രമേ പെട്ടെന്നിറങ്ങ്. എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനി അച്ഛന ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ. അപ്പൊ ശരി അച്ഛാ.
1: ശരി ശരി ശരി, വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്.

0: മുജ്ജന്മത്തിലെ ശത്രുവാ, ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണി കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയില് യാത്ര ചെയ്യാന്ന് പറഞ്ഞ
0: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്?
1: അതൊക്കെ, പക്ഷേ എന്നാലും
0: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തുനിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എന്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പ അകലെയാ. ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്ന് അറിയില്ല. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിംഗ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എന്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയേ, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പയാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ, പേര് നിലമാൻ കുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽ മഞ്ഞ് പതിവ്. ഇന്നിപ്പോൾ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരമില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും, ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്. ആക്ച്വലി സാറിനൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ.
0: അങ്ങനെ കരുതണ്ട. എന്തു സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെയൊരു റീസൺ ഉണ്ടായിട്ടാണ് ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനല്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്. ഞാനും അതിലൊരാളായിരുന്നു.
1: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
0: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം രണ്ടു ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
1: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ടാ തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു സാർ? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്തു പറ്റിയോ ആവോ.
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണ് കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
1: നമ്മൾ ഇനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മലയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റുമോ?
0: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
1: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ
0: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ. ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

0: നല്ല ഓക്സിജൻ കിട്ടിയപ്പോഴേ എൻ്റെ ചുമ മാറി. എങ്ങനെയുണ്ട്, യാത്രക്ക് സുഖമുണ്ടോ?
1: സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്, എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
0: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്ന് നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയായിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നും പകുതി തമിഴിൽ ഒരു വിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
1: തുമ്പി, സൂപ്പർ പേരാണല്ലോ സാർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
0: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
1: എന്തു പറ്റി സാർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
0: 2 ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൽ 2 ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരു ചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നുമില്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തുപറ്റി? എന്താ തുമ്പിക്കത്തെ സങ്കടം?
1: അത് പെരിയ വാർത്തയൊന്നും അല്ലയ്യാ. ഇന്ന് തുമ്പിയുടെ ജീവിതമേ സങ്കടം. താ എനിക്ക് വന്ന് എനിക്ക് പിറന്നാൾ, അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിട്ടാറ്.
0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കുട്ടി വരുന്നത്?
1: അതിന് കാരണം ഇറുക്കയ്യാ. എന്നെ പെറ്റിട്ട് പിറകെ താൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
2: പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം താ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
2: ഓഫീസറെ കൊന്നോ? എന്തിന്?
3: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
2: താനാരാ? മനസ്സിലായില്ല.
3: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിലെവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാം.
2: എന്താ കാര്യം?
3: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൗൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
2: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
3: അറിയാം സാർ. സത്യം പറഞ്ഞാ സാറ് ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികൾ ഓർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
2: എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല.
3: സാറിപ്പോ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാളെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
2: ജയിലിലോ? അതെങ്ങനെ?
3: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സാർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സാർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറെ മനുഷ്യർ, അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളില് സർക്കാരിന്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൗസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകന്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക് ഒരു പാതിരാ നേരത്ത് പ്രസവവേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ വരിധിയിൽ നിൽക്കില്ലെന്നായപ്പോ കനകൻ 4 പേരെയും കൂട്ടി കയറ്റുകെട്ടിൽ ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, 4 പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. 2 പേര് അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പൊ തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും 2 ഗാർഡുകളും മദ്യപിച്ച് ചീട്ട് കളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തന്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാല് പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ, പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടുമൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റ് 3 ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലെക്ക് കിട്ടിരുന്ന ഓഫീസർ തലയിടിച്ചു വീണു മരിച്ചുപോയി.
2: എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
3: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവര്. സാറാ, അവന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
2: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
3: ആര് പറയാനാ സാർ. പിറ്റേന്ന് ഊരിലുള്ളവർ കണ്ടത് കാട്ടുവഴിയിൽ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
2: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പിയേ.

0: അയ്യോ സർ, സർ സൂക്ഷിച്ച്, ഞാൻ കുപ്പിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്ക സർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സർ. സാറിന് ഒട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എന്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നും മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിന്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വെക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക, ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിത് കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് എടുത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിന്റെ അടിസ്ഥാന സത്യവും.
0: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
1: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപ സ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു ഞാൻ. നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എന്റെ ദൗത്യം.
0: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സർ. സാറിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നത്. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന് ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാ മതി.
1: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം.
2: വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടില്?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് എന്നെയാണ്. കുറച്ചുകാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥക്കുട്ടിയാ, പരിചയപ്പെടുത്താം. തുമ്പി.
2: തുമ്പി? തുമ്പി ഇപ്പോൾ സാറിന്റെ ഭാര്യയാണോ?
0: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
2: അത് ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദൻ ഉണ്ണി, ക്യാൻസർ പേഷ്യന്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിലീ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിന്റെ ഭാര്യയെ കാണാൻ.
0: ആരേ, തുമ്പിയെയോ? അതെന്താ കാര്യം, മനസ്സിലായില്ല.
1: അതൊരു പഴയ കടമീട്ടലിന്റെ കഥയാണ് സാർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സാർ, പ്ലീസ്.
0: വൈ നോട്ട്.
3: എന്നെ അങ്കേ, എന്നെ കൂപ്പിട്ടാരാ?
2: തുമ്പി.
3: അയ്യാ.

ഒരച്ഛനും മകളും ഒരുപാട് നാള് കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പി മുകുന്ദനുണ്ണിയെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞുരുക്കം നടത്തുകയായിരുന്നു.

0: ഹലോ.
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയാ ഇത്? അച്ഛനെയും കാണുന്നില്ലല്ലോ ഇവിടെ.
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം, ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകുന്ന് പറഞ്ഞ നിങ്ങൾ ഇത് ആദ്യം എവിടെയാണെന്ന് പറ. സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
2: വീട്ടിൽ നിന്നാണല്ലേ ഫോണിങ്. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
1: എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നേ? അങ്ങേരിത് അറിയുമ്പോ എന്നോട് എന്ത് പറയും?
2: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എന്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
0: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന് സാർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
2: മയക്കമല്ല, റിലാക്സേഷൻ. കളക്ടർ രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെ നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും. അവളുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എന്റെ അവസാന നിയോഗവും കഴിഞ്ഞു. ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
0: അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മൂഡില് മരണത്തെ കുറിച്ച് പറയുന്നത്.
2: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം. അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിന്റെയോ പ്രകൃതിയുടെയോ ബാലൻസിംഗ് ആക്ട്.
0: കൊള്ളാം സാർ, ഇപ്പൊ ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആക്ട്, ജീവിതോത്സവം. സൂപ്പർ.
2: Ha ha ha.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്നാ സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
2: സർഗാത്മക സഹകരണം ഫഹദ് റാസ.
0: സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

0: ആകാശവാണി കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം.

0: തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
8: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
7: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
8: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
9: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
10: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
9: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
7: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
8: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
7: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
10: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
11: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
8: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
12: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
8: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
7: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
11: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
7: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
13: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
9: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
8: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
7: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. നാളെ രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
14: ആകാശവാണി കണ്ണൂർ.

0: ഈ മൂലയിൽ ഒരാൾ ഭാര്യയോടൊപ്പം കച്ചവടം ചെയ്തിരുന്നില്ലേ? അവരെ നിങ്ങൾക്കറിയുമോ?
1: പലതരത്തിലുള്ള ആളുകൾ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അയാളുടെ പേരെന്താ?
0: അയാൾക്ക് എന്ത് പേരാണോ ഇട്ടിരിക്കുന്നത് ആ പേര് തന്നെ.
1: നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ?
0: ആ അറ്റത്ത് കാണുന്നതൊരു ഭക്ഷണശാലയല്ലേ?
1: അതെ, അവിടെ ഭക്ഷണം കിട്ടും, ഒപ്പം ബില്ലിയാർഡും കളിക്കാം. അവിടെ നിങ്ങൾക്ക് രാജകുമാരിയെയും കാണാം, ചക്രവർത്തിയാവാം.

0: എന്താ അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വരുന്നില്ലേ?
1: നിങ്ങൾ നിങ്ങൾ വളരെ സുന്ദരിയാണ്.
0: നിങ്ങളും സുന്ദരനാണ്.
2: അയാൾ സുന്ദരനോ? വല്ലാതെ മെലിഞ്ഞിട്ടല്ലേ. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ.
3: അവരെല്ലാം ജനറലിന്റെ മക്കളാണെന്ന് തോന്നുന്നു. അവരുടെ മൂക്ക് നോക്കൂ, അവർക്കെല്ലാം നീളം കുറഞ്ഞ് അറ്റം വളഞ്ഞ മൂക്കാണല്ലോ.
0: മാറി നിക്ക്, വിയർപ്പ് നാറ്റം. ദൂരെ പോ.
3: ഞാൻ പോകാം സുന്ദരി, പോകാം. ഈ കനികളൊന്നും നമുക്കുള്ളതല്ല.
0: സർ, നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലല്ലോ.
1: അപ്പോൾ പറഞ്ഞത്?
0: അതൊക്കെ കർഷകരാ, അടുപ്പിക്കാൻ കൊള്ളില്ല. അതിന് കുട്ടനങ്ങ് പിണങ്ങിയോ?
1: ഞാൻ പേടിച്ചുപോയി.
0: എനിക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം. എനിക്ക് നാണം തോന്നുക. എനിക്ക് കുടിക്കാൻ 6 കോപ്പിക്സ് തരുവോ? തരുവോ? നിങ്ങളൊരു നല്ല ചെറുപ്പക്കാരനാ സുന്ദരൻ.
1: പോക്കറ്റ് കാണും. പതിനഞ്ച് കോപ്പക്സ്. ഇതാ, 6 പകരം 15 പിടിച്ചു.
0: എന്തൊരു നല്ല മനുഷ്യൻ.
1: നിന്റെ പേരെന്താണ്?
0: ദുക്ലീഡ.
1: കൊള്ളാം. ദുശ്ശലയുടെ അനിയത്തി ദുക്ലീഡ.
0: അവിടുത്തെ പേരെന്താ?
1: പേരയ്ക്ക. അതെ, നിനക്കെങ്ങനെ ഇതുപോലെ നാണമില്ലാതെ ആണുങ്ങളോട് പണം ചോദിക്കാൻ കഴിയുന്നു? എനിക്ക് കണ്ടിട്ട് ലജ്ജ തോന്നുന്നു.
0: എന്തിനാ ലജ്ജിക്കുന്നത്? ഈ ജീവിതം ലജ്ജിക്കാനുള്ളതല്ല, ആനന്ദിക്കാനുള്ളതാ.
1: അത് അതെവിടെയാണ് ഞാൻ വായിച്ചത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവൻ മരണത്തിനൊരു മണിക്കൂർ മുമ്പ് ഇങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമെന്ന്. നിൽക്കാൻ മാത്രമിടമുള്ള ഉയർന്ന ഒരു പാറയുടെ അറ്റത്തോ നിത്യമായ ഏകാന്തതയും അന്ധകാരവും കൊടുങ്കാറ്റുമുള്ള ഒരു സമുദ്രത്തിലോ ജീവിതകാലം മുഴുവനും ഒരു ചതുരശ്ര വാര സ്ഥലം മാത്രം ലഭിച്ചാലും ഉടനെ മരിക്കുന്നതിനേക്കാൾ ജീവിക്കാനാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. നല്ലവനായ ദൈവമേ, മനുഷ്യൻ എത്ര നികൃഷ്ടനായ ഒരു ജീവിയാണ്.

സ്ഫടിക കൊട്ടാരം. റസുമിഹൻ വിവരിച്ചത് ഈ കണ്ണാടിക്കൊട്ടാരത്തെക്കുറിച്ചാവും. ഇപ്പോൾ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യം എന്താണ്? ഓ ഓ ശരി, അതെ, വായിക്കാൻ വേണ്ടി. വർത്തമാന പത്രത്തിൽ എന്തോ വായിച്ചെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, പേപ്പർ വാങ്ങാൻ വേണ്ടി.

0: ഇവിടെ ന്യൂസ് പേപ്പർ ഉണ്ടോ?
1: ഇത് ചായക്കടയാണ്.
0: ആണെങ്കിലെന്ത് അല്ലെങ്കിലെന്ത്? ആ ഒരു ചായ കൊണ്ടുവരൂ. പിന്നെ 5 ദിവസത്തെ ന്യൂസ് പേപ്പർ തരണം. എങ്ങനെയെങ്കിലും എനിക്കത് സംഘടിപ്പിച്ചു തരണം. നോക്ക്, അത് ഒരു അത്യാവശ്യമാണ്, തന്നേ പറ്റൂ. അങ്ങേ മുറിയിലിരുന്ന് വോഡ്ക കുടിക്കുന്നത് സമത്വമല്ലേ? കാണണ്ട, പിന്നെ അയാളുടെ വക അന്വേഷണമാവും. സ്വസ്ഥമാകാമെന്ന് വെച്ചാൽ ഓരോരോ കുരിശുകൾ.
1: വോഡ്ക വേണോ ചായ വേണോ സാർ?
0: എനിക്ക് പത്രം വേണം, അതാണ് പ്രധാനം. പിന്നെ ഒരു ചായ കൂടെ കൊണ്ടുവന്നേര്. ഈ പത്രമെല്ലാം എവിടെ പോയി കിടക്കുന്നു? ഓഹ്, എനിക്കാണെങ്കിൽ തല ഉറക്കുന്നുമില്ല, മനസ്സൊട്ടും നിലക്ക് നിൽക്കുന്നില്ല. ആ, അതിനിടയ്ക്ക് പത്രം കൊണ്ടുവന്നോ. ഇത് മുഴുവൻ നഗരത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. നാശം, ഒരു കോണിപ്പടിയിലെ അത്യാഹിതം, സ്പിരിറ്റ് കത്തിച്ച് കടക്കാരന് തീപൊള്ളൽ, പെസ്കിയിൽ തീപിടുത്തം, പീറ്റേഴ്സ്ബർഗിൽ കോട്ടേജിൽ അഗ്നിബാധ, പിന്നെയും വേറെയും അഗ്നിബാധ.
2: എന്താണ്, നല്ല വായനയിലാണല്ലോ.
0: ആ സമറ്റോ,
2: നിങ്ങളിപ്പോൾ ഇവിടെയോ? എന്താണിത്?
0: ഇപ്പോൾ ഞാൻ ഇവിടെയാണ്, കണ്ടല്ലോ.
2: നിങ്ങൾക്ക് സുഖമില്ലെന്നും അബോധാവസ്ഥയിലാണെന്നും ഇന്നലെയാണ് റസുമിഹിൻ എന്നോട് പറഞ്ഞത്. എന്തൊരു അതിശയം! ഞാൻ നിങ്ങളെ കാണാൻ വന്നിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
0: നിങ്ങൾ വന്നിരുന്ന കാര്യം എനിക്കറിയാം.
2: ഞാനത് കേട്ടു. നിങ്ങൾ എന്റെ സോക്സ് അന്വേഷിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, റസുമിഹിന് നിങ്ങളോട് വളരെ ഇഷ്ടമാണ്.
0: നിങ്ങളുടെ ജീവിതം ഉല്ലാസപ്രദമാണ് അല്ലേ മിസ്റ്റർ സമറ്റോ? ഏറ്റവും ആകർഷണീയമായ പ്രദേശങ്ങളിലെല്ലാം നിങ്ങൾക്ക് പണച്ചിലവില്ലാതെ പോകാം. ആരാണിപ്പോൾ തനിക്ക് മദ്യം പകർന്നു തന്നത്?
2: ഞങ്ങളിങ്ങനെ വെറുതെ വന്നു, ഒന്നിച്ചല്പം മദ്യപിച്ചു. എനിക്ക് മദ്യം പകർന്നു തന്നതിനെ പറ്റിയല്ലേ നിങ്ങൾ അന്വേഷിച്ചത്? എന്താണ് അതിന്റെ ഉദ്ദേശം?
0: അതും പ്രതിഫലമായിട്ടായിരിക്കും. നിങ്ങൾ എല്ലാത്തിൽ നിന്നും മുതലെടുക്കുന്നു. നല്ലത് തന്നെ സമറ്റോ. ആ, ഞാൻ ദേഷ്യത്തിലല്ല സംസാരിച്ചത്. ഒരു രസത്തിന് സുഹൃത്തിനോട് പറഞ്ഞൊന്ന് കൂട്ടിയാ മതി. ആ വൃദ്ധയുടെ കൊലപാതക കേസിൽ ഡിമിട്രിയോടൊപ്പം പെയിന്റർ വഴക്ക് കൂടുമ്പോൾ പറഞ്ഞതുപോലെ.
2: നിങ്ങൾക്കതിനെ കുറിച്ച് എങ്ങനെ അറിയാം?
0: ഒരുപക്ഷെ അതിനെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം.
2: നിങ്ങൾക്കിപ്പോഴും സുഖമില്ലെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ നിങ്ങളിങ്ങനെ പുറത്തിറങ്ങി കറങ്ങി നടക്കാൻ പാടില്ലായിരുന്നു.
0: ഓഹോ, നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനായി തോന്നുന്നുണ്ടോ? അതിശയം തന്നെ.
2: തീർച്ചയായും. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണോ?
0: കാണുന്നില്ലേ,
2: അഗ്നിബാധയെ പറ്റിയാണ് വാർത്ത മുഴുവൻ.
0: ഞാൻ അഗ്നിബാധയെക്കുറിച്ചുള്ള വാർത്തകളല്ല വായിച്ചുകൊണ്ടിരുന്നത്.
2: പിന്നെ ഏത് വാർത്ത?
0: ഞാൻ വായിക്കുന്നത് എന്തെന്നറിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ആകാംക്ഷ?
2: എനിക്കെന്താ ആകാംക്ഷ?
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്റെ പിന്നാലെ?
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കൂടാതെ കവിതാ സഖി, ആശ റാഫി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:50 കിസാൻ വാണിയിൽ കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രൊഡക്ട്സിന്റെ വിശേഷങ്ങളുമായി കെ വി രമ്യ. മൈക്രോഗ്രീൻസിനെ കുറിച്ച് ചർച്ച കേൾക്കാം. തുടർന്ന് പങ്കെടുക്കുന്നവർ ആർദ്ര സുരേഷ്, അനുഗ്രഹ സി ടി, അമർത്യ രാജ് എന്നിവരാണ്.

ഇന്ന് 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ലാറ്ററൽ എൻട്രിയിലൂടെ ബിടെക്കിലേക്ക്. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി ബിനീഷ് മോഹൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ ഇന്ന് രാത്രി 7:35.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ വാട്സപ്പ് സന്ദേശം അയക്കാവുന്നതാണ്. സന്ദേശം അയക്കേണ്ട നമ്പർ ഇതാണ്: 8547027054. സന്ദേശം അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രത്തിന്റെ പേര്, ഗാനം എന്നിവ ഉൾപ്പെടുത്തണം. വാട്സപ്പ് പ്രിയഗീതങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്ക് ഇന്ന് ആദ്യം കുണിയൻ ദിനേശ് ബി ഡി ബ്രാഞ്ചിൽ നിന്നും ഈ മാസം 20 വിരമിക്കുന്ന എം ഗീതയ്ക്ക് വേണ്ടി അശ്വതി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഗീതയുടെ ദിനേശ് ബ്രാഞ്ചിലെ എല്ലാ തൊഴിലാളികൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സപ്പ് പ്രിയഗീതത്തിലൂടെ ഈ ഗാനം കേൾക്കാൻ അവർ കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം ആദ്യം അശ്വതി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയുടെ ഈണം.

വാട്സപ്പ് പ്രിയഗീതങ്ങൾ, നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8547020544. അടുത്തതായി നമുക്ക് കരിവള്ളൂരിൽ നിന്നും എം വി തമ്പാൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. പാടിയത് ചിത്ര. ഗാനരചന കൈതപ്രം. സംഗീതം ജോൺസൺ.

വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. തലശ്ശേരി പറാൽ ദിനേശ് കമ്പനി തൊഴിലാളികൾ ആവശ്യപ്പെട്ടതാണ് അടുത്ത ഗാനം. ഇക്കഴിഞ്ഞ മെയ് 12 വിവാഹ വാർഷികം ആഘോഷിച്ച നീതുവിനും സുധീഷിനും, അതുപോലെ മെയ് 13 35 വിവാഹ വാർഷികം ആഘോഷിച്ച ഷൈമയ്ക്കും ചന്ദ്രനും വേണ്ടിയാണ് അവർ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനോഹരമായ ഒരു ഗാനം, ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിലേത്, പാടിയത് യേശുദാസ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം പകർന്നത് ഗംഗൈ അമരൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. നമുക്കിനി കേൾക്കാം അങ്കത്തട്ട് എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ജയചന്ദ്രനും മാധുരിയും, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് പാപ്പിനശ്ശേരിയിൽ നിന്നും കൊമ്പൻ ദിനേശൻ.

വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. അടുത്തതായി നമുക്ക് അനുഭവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രേമരാജൻ ചേലേരി. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ, ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. ഇനി നമുക്ക് കേൾക്കാം കടൽ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ഭാസ്കരൻ വേളം. പാടിയത് എസ് ജാനകി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം ബി ശ്രീനിവാസിന്റെ സംഗീതം.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?

0: നാമെല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
1: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
2: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
3: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. നാളെ രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
4: പ്രിയ ശ്രോതാക്കളെ, വാട്സപ്പ് പ്രിയഗീതങ്ങൾ, നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. സന്ദേശം അയക്കേണ്ട നമ്പർ ഇതാണ്: 8547027054. അടുത്ത ഗാനം വിഷ്ണു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ദിനേശൻ കരിക്കൻകുളം.

വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്തതായി നമുക്ക് കേൾക്കാം കടമ്പേരിൽ നിന്നും രാധാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം പാളങ്ങൾ, പാടിയത് വാണി ജയറാം, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. അടുത്തതായി ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിലെ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു വർഷ മൃദുൽ ചട്ടുകപ്പാറ. ഈ ഗാനത്തിന്റെ രചന രാജീവ് നായർ, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് നജീം അർഷാദ്.

വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് ഇക്ബാൽ ഫറൂഖാണ്. ചിത്രം പുഷ്പാഞ്ജലി. ഈ ഗാനം പാടിയത് യേശുദാസ്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ ഈണം.

വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. ഞങ്ങളുടെ ഉമ്മ സുലേഖയ്ക്ക് വേണ്ടി വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിലെ കൊഞ്ചിക്കൊഞ്ചി വിളിക്കുന്ന എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? സന്ദേശം അയച്ചിരിക്കുന്നത് തിരൂരിൽ നിന്നും സഫ, ഷിഫ, ഷാഫി എന്നിവരാണ്. അപ്പോൾ അടുത്തതായി യേശുദാസ് പാടിയ ഈ മനോഹരമായ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്തതായി നമുക്ക് ഭാര്യ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ഇരിട്ടിയിൽ നിന്നും സണ്ണി, അമ്മ കൂടെ ലാലിയും. ഈ ഗാനം പാടിയത് AM രാജയും സുശീലയും ചേർന്ന്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ ഈണം.

വാട്സപ്പ് പ്രിയഗീതങ്ങളിൽ നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാനുള്ള സമയമേ ഉള്ളൂ. ചിത്രം ക്യാപ്റ്റൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബൈജു രാമന്തളി. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം ഗോപി സുന്ദർ. പാടിയത് ജയചന്ദ്രനും വാണി ജയറാമും.

വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ, നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ കെ ആർ ശ്രീജ, സാങ്കേതിക സഹായം രതീഷ് പി കെ, കൂടെ ജന്യ മുരളി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം

അടുത്ത ഗാനം പാപ്പാസ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത്. വരികൾ യതീന്ദ്രൻ മാസ്റ്റർ, സംഗീത സംവിധാനം ഡോക്ടർ ഗോപാൽ ശങ്കർ.

അടുത്ത ഗാനം ലവ് ഇഫും എന്ന ചിത്രത്തിൽ അഭിജിത്ത് കൊല്ലം, സിത്താര കൃഷ്ണകുമാർ എന്നിവർ പാടിയത്. വരികളെഴുതിയത് ആലങ്കോട് ലീലാകൃഷ്ണൻ, സംഗീതം അഷ്റഫ് മഞ്ചേരി.

ഒരു ഗാനം കൂടി. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിൽ ആനാമേ പാടിയത് രചന വി കെ ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

ാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നന്ദുണി പാട്ട് കേൾക്കാം. കെ ശേഖരനും സംഘവും അവതരിപ്പിച്ചത്.

0: കെ കെ ശേഖരനും സംഘവും അവതരിപ്പിച്ച നന്ദുണിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
5: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
4: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
5: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
4: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
5: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
5: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
4: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
5: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
4: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
8: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
9: കണ്ണൂർ പാക്കേജ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
11: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
11: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
11: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം
11: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
12: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
14: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
16: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
17: എന്തിന്? പക്ഷെ ഞാൻ
16: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
17: ഡിജിറ്റൽ അറസ്റ്റ്?
16: 100,000 തന്നാൽ വിട്ടേക്കാം.
17: ഇത്രയും പൈസയോ?
16: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
17: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
16: അയ്യോ,
17: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
18: ഹലോ മമ്മ.
17: ഹായ്.
18: RBI പറയുന്നു,
17: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
19: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
20: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
21: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
20: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
22: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
23: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
22: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
23: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
24: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
25: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
24: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
22: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
23: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
22: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
25: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
26: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
23: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
27: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
23: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
22: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
26: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
22: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
28: നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
24: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
23: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
22: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. നാളെ രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

0: കാവാലം ശ്രീകുമാർ പാടിയ ലളിതഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്നാദ്യം കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ സൂപ്പർവൈസർ ശ്രീമതി രജനി ടി എസ് നൽകുന്ന അറിയിപ്പ് കേൾക്കാം.
1: കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന സംവിധാനമാണ് കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററുകൾ. ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ 1800 1 5 5 1 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന ഏതൊരു കർഷകനും കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്യാം. കർഷകരുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുക, നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് കിസാൻ ഹെൽപ്പ് ലൈനിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച വിവരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ തുടങ്ങി കൃഷി അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കർഷകർക്ക് സാങ്കേതിക ഉപദേശവും പരാതി പരിഹാരവും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ കർഷകർക്ക് കിസാൻ ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഫോൺ മുഖേന മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ കർഷകന് SMS ആയും നൽകുന്നു. ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണവും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തെരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരം ആനേറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങൾക്കായുള്ള കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്.

ഞാറ്റുവേലയിൽ. ഇനി വാണിജ്യാടിസ്ഥാനത്തിൽ ഓർക്കിഡ് കൃഷി ചെയ്യുന്ന ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പോകാം. വിവിധ ഇനം ഓർക്കിഡ് ചെടികൾ പരിപാലിച്ച് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മിതമായ വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിൽ താമസിക്കുന്ന ശ്രീ ആർ ബാലകൃഷ്ണന്റെ ഓർക്കിഡ് കൃഷി വിശേഷങ്ങൾ കേട്ടുനോക്കാം.

0: എത്ര നാളായി ഓർക്കിഡ് ചെടികളുടെ ഈ ഒരു വർണ്ണ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നിട്ട്?
1: ഒരു 40 വർഷമായി. അപ്പൊ ആദ്യം തിരുവനന്തപുരത്ത് കേരള കട്ട് ഫ്ലവർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി എന്നുള്ള സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ സൊസൈറ്റിയിൽ നിന്നേ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 30 പേരെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ട്രെയിനിങ് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പൊ അതിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ ഒരു 3 മാസത്തെ ട്രെയിനിങ് തന്നു. പിന്നെ ഓർക്കിഡ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ്, പോളിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗാർഡനിങ് ചെയ്യേണ്ട രീതിയെല്ലാം അവർ പറഞ്ഞു. അപ്പൊ അങ്ങനെ 30 പേരും ഞങ്ങൾ കൃഷി തുടങ്ങി. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ISRL ജോലി കിട്ടി. ചെടികളെല്ലാം കൂടുതൽ നോക്കാൻ പറ്റാതെയായി. എന്നാലും അന്നൊരു 3000 ആന്തൂറിയം ചെടി ഉണ്ടായിരുന്നു. ആ ആന്തൂറിയം ചെടി വേറൊരാളിന് കൊടുത്തു. വീണ്ടും കുറെ ഓർക്കിട്ട് അന്ന് മുതലേ എൻ്റെ കയ്യിലുണ്ട്. 2020 ഞാൻ മേയില് റിട്ടയർഡ് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ, 1 വർഷത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പോളി ഹൗസ് കെട്ടി. 3000 ഡെൻഡ്രോബിയം ഓർക്കിട്ടും ഗ്രൗണ്ട് ഓർക്കിട്ടും ടെറസ്റ്റിയൽ ഓർക്കിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പൂക്കൾ വന്ന് ചോദിക്കുന്നവർക്ക് പൂക്കൾ കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ പൂവോടും കൂടെ നേരെ കുഴിപ്പള്ള നേഴ്സറിക്കാണ് ഞാൻ കൊടുക്കുന്നത്.
0: ഇപ്പൊ ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് ഇവിടെ ഉള്ളത്?
1: കാറ്റ്ലിയ, ഫൻലോസിസ്, ഡെൻഡ്രോബിയം, ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം ഉണ്ട്. അതിൽ റെനാന്ത്രയും അരാന്ത്രയും ആനി ബ്ലാക്ക് എല്ലാ ചെടിയും, അതെല്ലാം തറയിൽ വെക്കാനും പറ്റും. മുകളിൽ ടെറസിന്റെ മുകളിൽ തൊണ്ടിൽ വെക്കാനും പറ്റും. അതെല്ലാ ചെടികളും ഉണ്ട്.
0: എവിടുന്നാണ് ഈ ഓർക്കിഡ് തൈ ലഭ്യമാകുന്നത്?
1: തിരുവല്ല പായിപ്പാട് എന്നൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. രണ്ടാമത് നേരെ റിംഗോ ഓർക്കിഡ്സ് നെടുമങ്ങാട് മുണ്ടേല. അപ്പൊ ഈ രണ്ട് സ്ഥലത്തു നിന്നേരെ തായ്ലൻഡിൽ നിന്ന് വരുന്ന ചെടികൾ 45 ദിവസം ക്വാറന്റൈനിൽ വെച്ചതിന് ശേഷം നമ്മളെ വിളിച്ചറിയിക്കും. നമുക്ക് ആവശ്യമുള്ള ചെടി നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി എടുത്തോണ്ട് വരും. എടുത്തോണ്ട് വന്ന് കറക്റ്റ് വീണ്ടും 1 വർഷം വളവും അതിനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ പൂവാകത്തുള്ളൂ. ടിഷ്യൂ കൾച്ചർ തൈയാണ് ഞാൻ വാങ്ങുകയാണെങ്കിൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെന്ന് നേരെ ഫ്ലാസ്ക് വാങ്ങിച്ചോണ്ട് വരും. അതിനെ ഇവിടെ കൊണ്ടുപോകുന്നേരം ഞാൻ ഗാർഡനിങ് ചെയ്ത് കറക്റ്റ് 2.5 വർഷം കഴിയാതെ പൂക്കൂല. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഫൻലോസിസും ടെൻഡ്രോവിയും ചെറിയ തൈകളും ഞാൻ വാങ്ങി ചെയ്യുന്നുണ്ട്. പിന്നെ 1 മാസത്തിൽ നമുക്ക് ഒരു വരുമാനം വീട്ടിലുള്ള സ്ത്രീകൾക്കും പ്രചോദനമാണ്. കാര്യം അവർക്കും വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനും എല്ലാത്തിനും പറ്റും. പിന്നെ അതുകൂടാതെ മറ്റുള്ള കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
0: ഇതിന്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
1: ഡെൻഡ്രോബിയം വാങ്ങിക്കൊണ്ട് വരുന്നതിന് ഞാൻ നേരെ ചകിരിയിലാണ് ചെയ്യുന്നത്. ചണ്ടിയൊന്നുമില്ലാത്ത ചകിരി പ്രത്യേകം വാങ്ങും. പ്രത്യേകം വാങ്ങി 15 ദിവസം വെള്ളത്തിൽ ഊറാൻ വയ്ക്കും. ഊറാൻ വെച്ചതിന് ശേഷം ആ ചകിരിയെ വീണ്ടും എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഫംഗസൈഡ് മുക്കി വീണ്ടും ഉണക്കാൻ ഇടും. ഉണക്കാൻ ഇട്ടതിന് ശേഷമാണ് അതിനെടുത്ത് നേരം 3 ഇഞ്ച് ഹോളുള്ള ചട്ടിയിൽ ചെടി എടുത്ത് നടുന്നത്. നട്ട് ആഴ്ചതോറും വളം കൊടുക്കണം. രാവിലെയും വൈകുന്നേരം സ്പ്രേ ചെയ്യും. കൂടുതൽ വെള്ളം അതിനാവശ്യമില്ല. ഡെൻഡ്രോബിയത്തിന് ആവശ്യത്തിന് നേരെ അതിൻ്റെ ഇലയെല്ലാം ഒന്ന് നനഞ്ഞു കിട്ടണം. പിന്നെ വളപ്രയോഗമാണ്. ആഴ്ചയിൽ 1 ദിവസം വൈകുന്നേരവും വെള്ളം സ്പ്രേ ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാര്യം വളത്തിൻ്റെ അളവ് എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ചെടി പഴുക്കുകയോ അഴുകുകയോ ചെയ്യും. അതുകൊണ്ട് അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്യണം. പിന്നെ തേങ്ങാവെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളവും നല്ല ഡൈലൂട്ട് ചെയ്ത് അതിൽ ഫംഗസൈഡൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അടുക്കള ഉപയോഗിക്കുന്നവർ 2 തേങ്ങ ഉണ്ടെങ്കിൽ 2 തേങ്ങയുടെ വെള്ളവും ഞാൻ നേരെ മാറ്റി വെച്ചിരിക്കും. 2 തേങ്ങ ആയിരുന്നാലും 1 ആഴ്ചയാകുമ്പോൾ 10 തേങ്ങയുടെ വെള്ളം കിട്ടും. അത് പുളിച്ചിരുന്നാലും കുഴപ്പമില്ല. നല്ല തുണി കൊണ്ട് അരിച്ചിട്ട് ഫംഗസൈഡും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. 1 ലിറ്റർ തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 3 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും.
0: മുറ്റത്തും മട്ടുപ്പാവിലുമൊക്കെയായി എത്രത്തോളം ചെടികളാണ് ഇവിടെ ഉള്ളത്?
1: ഡെൻഡ്രോബിയം മാത്രം 3000 ഉണ്ട്. 1000 ചെടി കൂടെ നേരെ ഗ്രൗണ്ട് ഓർക്കിട്ടുണ്ട്. എന്നുവെച്ചാൽ റെനാന്ത്രയും ആനി ബ്ലാക്കും മറ്റുള്ള ചെടികൾ.
0: വിപണന രീതി എങ്ങനെയാണ്, അതുകൂടി ഒന്ന് പറയാമോ?
1: വിപണനത്തിന് യാതൊരു തടസ്സമില്ല. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്. കുറെ ടീച്ചേഴ്സ് വന്ന് വാങ്ങുന്നുണ്ട്. അതുപോയിട്ട് ഡെൻഡ്രോബിയാണെന്നുണ്ടെങ്കിൽ കുഴിപ്പള്ള നഴ്സറിയിൽ ആഴ്ചതോറും അവർ വിളിച്ചു ചോദിക്കും, കൊണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കും. കാശും കിട്ടുന്നുണ്ട്. 1 മാസത്തിൽ എങ്ങനെ നോക്കിയിരുന്നാലും 10,000 രൂപ കച്ചവടം നടക്കുന്നുണ്ട്.
0: 40 വർഷത്തോളമായി താങ്കൾ ഈ ഓർക്കിഡ് കൃഷിയിൽ സജീവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കിഡ് കൃഷിയെ കുറിച്ചുള്ള ധാരാളം അറിവുകളും സ്വായത്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിരീതി മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ആരെങ്കിലും ഒക്കെ സമീപിക്കാറുണ്ടോ?
1: ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ വെള്ളയാണി കാർഷിക കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ ഇവിടെ 1-2 പ്രാവശ്യം വന്നു. അവർക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ അതിൽ 2 കുട്ടികൾ വന്നേരെ പ്രോജക്റ്റ് തയ്യാറാക്കിയതിൽ അവർ 2 പേരും എക്സാം പാസ്സായി വന്നു. ഇവിടെ വന്ന് ലഡുവൊക്കെ കൊണ്ടുവന്നു. നമുക്കും വളരെ സന്തോഷമായിരുന്നു. കാര്യം അവർ പറഞ്ഞു ഞങ്ങളെ അങ്കിളിൻ്റെ ഈ ചെടിയെ പറ്റിയൊക്കെ ഞങ്ങൾ പ്രോഗ്രാം എഴുതിയാൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. അവർ സന്തോഷം എന്നാണ്. പിന്നെ അത് പോയിട്ട് ചില ടീച്ചേഴ്സൊക്കെ വന്ന് ചോദിക്കുന്ന ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു കൊടുക്കും. തറയിൽ വെക്കേണ്ടത് തറയിൽ തന്നെ വെക്കണം. തൂക്കിയിടേണ്ട ചെടിയെ തൂക്കി തന്നെ ഇടണം. അതിനെ കൊണ്ട് തറയിൽ വെച്ചാൽ അഴുകിപ്പോകും. പിന്നെ ഹാങ്ങിങ് ഓർക്കിട്ടായാലും ശരി തന്നെ, ടെറസ്റ്റിയൽ ഓർക്കിട്ടായാലും ശരി തന്നെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് കരിയിലാണ് വയ്ക്കേണ്ടത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുകയാണത്. വീട്ടിലെ 1 കരിയും ഉപയോഗിക്കാൻ പാടില്ല. നീറ്റ് കരി തന്നെ വാങ്ങണം. കാര്യം വീട്ടിലുള്ള കരിയിൽ പൊട്ടാഷ്യൻ്റെ അളവ് കൂടുതലാണ്. അതേസമയത്ത് നീറ്റ് കരിയിലാണെങ്കിൽ പൊട്ടാഷ്യം ഇല്ല. പൊട്ടാഷ് ഇല്ലാത്തതുകൊണ്ടും അതിനെ പ്രത്യേകം ഒരു നമ്മളൊന്ന് കഴുകിയിട്ട് ഫംഗസൈഡിൽ മുക്കിയിട്ടാണ് ഈ ഓർക്കിഡ് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ നേരെ ചകിരിയിൽ വയ്ക്കണമെങ്കിലും രണ്ടാമത് വേറൊരാളിന് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രത്യേകം പറയും, ഇനി ചകിരി വേണ്ട, ഇനി ബാക്കിയുള്ള സൈഡ് കംപ്ലീറ്റ് നേരെ കരിയാണ് ഇടേണ്ടത്, കരി ഇട്ടിട്ട് ആഴ്ചതോറും വളം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. വരുന്നവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാര്യം നേരെ ഈ ചെടി എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളതാണ്. അത് പത്ത് പേരുടെ വീട്ടിൽ നേരെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാര്യം ഈ വാടാതെ നിൽക്കുന്നതാണല്ലോ ഓർക്കിഡ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിന് നേരം ഒരാഴ്ച വാടത്തില്ല.
0: ഓർക്കിഡ് കൂടാതെ ധാരാളം അലങ്കാര ചെടികളും വളർത്തുന്നുണ്ട് അല്ലേ?
1: അലങ്കാര ചെടികൾ ഞാൻ ഇതിന്റെ ഓർക്കിഡിന്റെ കൂടെ വളർത്തുന്നുണ്ട്. പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ രണ്ടുപേരെ, ഞാനും വൈഫും വീട്ടിലുള്ളൂ. അപ്പോൾ ഒരു മോളാണ്, അവരിപ്പോൾ താമസിക്കുന്ന നേറ്റിങ്ങരിയിലാണ്. അവരുടെ വീട്ടിലേക്കും ആവശ്യത്തിനുള്ള പച്ചക്കറി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ കോവക്കയുണ്ട്, കത്തിരിക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ചീരയുണ്ട്. ആവശ്യത്തിനുള്ള എല്ലാ മലക്കറിയും വീട്ടിലുണ്ട്. ജൈവവളമായിട്ട് ചാണകവും കോഴിക്കഷ്ടമാണ് ഉപയോഗിക്കുന്നത്. കോവലെല്ലാം ഇഷ്ടംപോലെ നട്ട് കായ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതെല്ലാം നേരെ രണ്ട് മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ അതിലും ഒരു വരുമാനമാണ്. ഒരു വർഷത്തിൽ റംബൂട്ടാൻ ഒരു 5000 രൂപയ്ക്ക് മുകളിൽ സെയിൽസ് ഉണ്ട്. രണ്ട് മരമുണ്ട്, രണ്ട് മരത്തിൽ നിന്ന് ആവശ്യം പോലെ കായ കിട്ടുന്നത്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, അകം റെഡാണ്, നല്ല ഡാർക്ക് റെഡ് ഉള്ളത്, ഒരു മാസത്തിൽ 3-4 കായ കിട്ടുന്നുണ്ട്. അതും ഇപ്പം വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ്. കാര്യം ഒരുപാട് അതിൻ്റെ ശിഖരങ്ങളുണ്ട്. മഴ സമയത്ത് ധാരാളം കായ കിട്ടുന്നുണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ നേരെ കോട്ടക്കോണവും കലപ്പാടിയും മാവും എല്ലാം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അതിൽ നിന്നും മാങ്ങ കിട്ടുന്നുണ്ട്.

0: വെറൈറ്റി ചെടി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നേരെ അവർ വിളിക്കും, എൻ്റെ അവിടെ വന്ന് എടുത്തോണ്ട് പോകും. അപ്പം അത് നേരെ ഇപ്പം ചെടി നേരെ ഇപ്പം മലപ്പുറത്തായാലും ശരി, കണ്ണൂരായാലും കാസർഗോഡായാലും നേരെ അവരയച്ചു കൊടുക്കാനുള്ള ക്ഷമയും ഇവർക്കുണ്ടാവണം. ആ അവർ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചെടി എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കും, അവരതുപോലെ നേരെ വില കൂട്ടി കൊടുക്കുമായിരിക്കും. അത് നമ്മളറിയേണ്ട ആവശ്യമില്ല. കാര്യം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് കാണേണ്ട ഒരാവശ്യമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ ഏത് കൃഷിയും ചെയ്യാം. ഇതൊന്നും നഷ്ടം വരുന്നതല്ല. 200 ചെടി അല്ലെങ്കിൽ 500 ചെടി വാങ്ങിക്കഴിഞ്ഞാൽ ഏറെ പറഞ്ഞാൽ 10 ചെടി ചിലപ്പം നഷ്ടപ്പെട്ടു പോകും, ബാക്കി ചെടി കംപ്ലീറ്റ് നമുക്ക് ലാഭത്തിൽ കിട്ടുന്നതാണ്. പകുതിക്ക് പകുതി ലാഭമാണ്. ഞാനിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങുന്ന ചെടി ഞാൻ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏറെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 12 അല്ലെങ്കിൽ 15 രൂപ വരുമായിരിക്കും, ബാക്കിയെല്ലാം ലാഭമാണ്.
1: ഓർക്കിഡ് കൃഷി ഒരു സ്ഥിര വരുമാനമായും മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അധിക വരുമാനമായുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. ഓർക്കിഡ് കൃഷിയുടെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിലെ ശ്രീ ആർ ബാലകൃഷ്ണൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, എ കെ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ അദ്ദേഹം സന്ദർശിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ പി ജി, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചക വാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. കർണാടകയും ആന്ധ്രാപ്രദേശും അടക്കം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഇനി മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. സംസ്ഥാനത്ത് എസ്എസ്എൽസി പരീക്ഷാ ഫലപ്രഖ്യാപനം നാളെ വൈകിട്ട് 3 മണിക്ക്. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡിജിഇയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിലെ 42-ാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ രാവിലെ നടക്കും. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. സെൻസസ് 2027

പ്പെട്ട വ്യക്തികൾക്ക് കുടുംബത്തിന്റെ വിവരങ്ങൾ ഓൺലൈനായി സ്വയം സമർപ്പിക്കാൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ജൂൺ 16 മുതൽ ആരംഭിക്കും. ജൂൺ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷന് അവസരമുള്ളത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഒരു ചലച്ചിത്രഗാനം ഭക്ത ഹനുമാൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

ഭക്ത ഹനുമാൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലേക്ക്.

0: ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
1: ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസി 2026 കീഴിലുള്ള രണ്ടാമത്തെ എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തിരുവനന്തപുരത്ത് നടന്നു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിൽ, തൊഴിലാളിക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രതിനിധികൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ EWG യോഗത്തിന്റെ ഭാഗമായി. ഒന്നാം EWG യോഗത്തിൽ നടന്ന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട മുൻഗണനകളെയും നേട്ടങ്ങളെയും കുറിച്ച് അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധാരണ വികസിപ്പിക്കുന്നതിനും രണ്ടാമത്തെ EWG യോഗം സാക്ഷ്യം വഹിച്ചു. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ വിഷയങ്ങളിലുടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടന്നു. സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തൊഴിൽ വിപണികളുടെ ഔപചാരികവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനും യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സംരക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, പരസ്പര പ്രവർത്തനക്ഷമമായ ഡിജിറ്റൽ പരിഹാരങ്ങൾ എന്നിവയുടെ പങ്ക് അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്തു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു യോഗത്തിലെ മറ്റൊരു അജണ്ട. തൊഴിലവസരക്ഷമത, നൈപുണ്യ വികസനം എന്നിവയിലെ സഹകരണത്തെക്കുറിച്ചും രണ്ടാം EWG യോഗം ചർച്ച ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ ചടങ്ങിൽ പങ്കെടുത്തു. മദ്രാസ് റെജിമെന്റിന്റെ RBBS പ്രകടനത്തിന് കേന്ദ്ര സഹമന്ത്രി സാക്ഷ്യം വഹിച്ചു. സൈനികരുടെ പ്രവർത്തനങ്ങളും കഴിവുകളും സ്റ്റേഷൻ കമാൻഡർ കേന്ദ്ര സഹമന്ത്രിക്ക് വിശദീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണവും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറേറ്റിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു. പകർച്ചവ്യാധികളെ തടയുന്നതിന് എല്ലാ മേഖലകളിലും മുന്നൊരുക്കങ്ങൾ ആവശ്യമാണെന്നും ഇതിനായി വിവിധ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ADM പറഞ്ഞു. വീടുകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഡ്രൈഡേ ആചരണവും നേരത്തെ തന്നെ ആരംഭിക്കണമെന്ന DMO അറിയിച്ചു. സ്കൂളുകളിൽ വെള്ളിയാഴ്ചയും ഓഫീസുകളിൽ ശനിയാഴ്ചയും വീടുകളിൽ ഞായറാഴ്ചയും ഡ്രൈഡേ ആചരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ നടന്ന യോഗത്തിൽ ADM നിർമ്മൽ കുമാർജി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദുമോഹൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കേരള വാഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുൻപ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി PA ബിജു ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ സർക്കാർ സംരക്ഷണത്തിനായി ഒരു കുഞ്ഞുകൂടി എത്തി. 10 ദിവസം പ്രായവും 2.64 കിലോഗ്രാം ഭാരവുമുള്ള പെൺകുഞ്ഞിന് നൈല എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചതിൽ നൈല പൂർണ്ണ ആരോഗ്യവതിയാണ്.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6:50 കിസാൻ വാണിയിൽ കാസർഗോഡ് മായിപ്പാടയിലെ പുലരി ഫുഡ് പ്രൊഡക്ട്സിന്റെ വിശേഷങ്ങളുമായി കെ വി രമ്യ. രണ്ടാം ഭാഗം മൈക്രോഗ്രീൻസിനെ കുറിച്ച് ചർച്ച. പങ്കെടുക്കുന്നത് ആർദ്ര സുരേഷ്, അനുഗ്രഹ സി ടി, അമൃത്യരാജ് എന്നിവർ. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ലാറ്ററൽ എൻട്രിയിലൂടെ ബിടെക്കിലേക്ക് തൃക്കിരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി വിനീഷ് മോഹൻ സംസാരിക്കുന്നു. രണ്ടാം ഭാഗം തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം, വേദനയുടെ മഹാചരിത്രം, അക്കിത്തത്തിന്റെ വികാരലോകം കവി വീരാൻകുട്ടി സംസാരിക്കുന്നു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം രചന വിജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൌർണമി, നിർവഹണം ജയ സി ആർ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി, കാനൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മിച്ചു, ഹരീഷ് മീനൂൺ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൌർണമി, പ്രീത, പിയൂസ്, വിഹിത മനമ്മൽ, ഇ എൻ സജിത, വിനീത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1:00. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി. 6:00 എഫും പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫും ഡാരയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫും ഡയറി, 7:55 റീഗൽ ജോളേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 മാപ്പിളപ്പാട്ടുകൾ, 8:58 9:58 എഫും പ്രധാന വാർത്തകൾ, 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 എൻഎച്ച്എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 പുതുവസന്തം, 11:30 വള്ളപ്പൊട്ടുകൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 മാപ്പിളപ്പാട്ടുകൾ, 12:40 ആരോഗ്യദീപ്തി, 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം പുനഃപ്രക്ഷേപണം, 2:15 തുടർ നാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 സിഎം ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച പോൽക്കളി, 5:45 ലളിതഗാനങ്ങൾ, 5:58 എഫും പ്രധാന വാർത്തകൾ, 6:00 ചലച്ചിത്ര ഗാനം, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവേദി, 7:20 കമ്പോള വില നിലവാരം, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 സാഹിത്യരംഗം, നാരായണൻ അമ്പലത്തറ എഴുതിയ ചെറുകഥ അരുൾ, പുരുഷൻ ചെറുകുന്നിന്റെ കവിതകൾ, സുസ്മിത് ചന്ദ്രോത്തിന്റെ ചെറുകഥാ സമാഹാരം, ബാർ കോഡിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, 6 ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചന സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചുരക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമ്മൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം വിനീത സുമം, നിഷ കെ വി, ലേഖ വിമൽ. പുനഃപ്രക്ഷേപണം മെയ് 16 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:00. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः पुनीत त्रिपाठी। आदौ मुख्य वार्ताः। वैश्विक अनिश्चिततायाः आर्थिक समाह्वानानां च मध्ये ब्रिक्स देशाः रचनात्मिकां भूमिकां निर्वहन्तीति भारतेन दृढतया प्रतिपादितम्। नवदिल्ल्याम् अद्य द्विदिवसीय ब्रिक्स विदेश मन्त्रिणां सम्मेलनस्य आरम्भः अभवत्। श्वः प्रधानमन्त्रिणः नरेन्द्र मोदिनः आबुधाबी यात्रायाः समये भारत यूएई देशौ द्वैपाक्षिक सम्बन्धान् अग्रिमस्तरे नयितुं सज्जते स्तः। कांग्रेस दलस्य नेता वीडी सतीशन वर्यः केरलम् राज्यस्य मुख्यमन्त्री भविष्यति। भारतस्य निर्वाचनायोगेन स्पष्टं यथार्थञ्च मतदातृसूचीं सुनिश्चेतुं षोडश राज्येषु त्रिषु केन्द्रशासितप्रदेशेषु च SIR इत्यस्य तृतीयचरणस्य घोषणा कृता। अपि च अमेरिकादेशस्य राष्ट्रपतिः डोनाल्ड ट्रम्पः तथा चीनदेशस्य राष्ट्रपतिः शी चिनफिङ इत्येषः च बीजिङ्ग नगरे महत्वपूर्णं वार्तालापं कृतवन्तौ। अथ वार्ताः विस्तरेण। प्रधानमन्त्रिणा नरेन्द्र मोदिना अद्य नवदिल्ल्यां ब्रिक्स विदेश मन्त्रिमण्डलस्य विदेश मन्त्रिभिः सह मेलनं कृतम्। रूस देशस्य विदेश मन्त्री सर्गेई लावरोवः, ईरान देशस्य विदेश मन्त्री अब्बास अराघची, दक्षिण अफ्रीका देशस्य विदेश मन्त्री रोनाल्ड लामोला, ब्राजील देशस्य विदेशमन्त्री माउरो वियेरा इत्यादयः अद्य प्रधानमन्त्रिणा नरेन्द्र मोदिना सह मेलनं कृतवन्तः। इदमुपवेशनं नवदिल्ल्यां प्रचलिते ब्रिक्स विदेश मन्त्रिमण्डलस्य सम्मेलनानन्तरम् अभवत्। ततः पूर्वं विदेशमन्त्री डॉ एस जयशंकरः स्वस्य प्रारम्भिके भाषणे उक्तवान् यत् वैश्विक व्यवस्थायाः केन्द्रस्थाने शान्तिः सुरक्षा चास्ति। सः अवदत् यत् अद्यतनीयाः संघर्षाः केवलं संवादस्य कूटनीतेः च महत्वं प्रदर्शयन्ति। सः अवधानं दत्तवान् यत् वर्तमानसंघर्षाः, आर्थिक अनिश्चितताः, व्यापारस्य तन्त्रज्ञानस्य ऋतुदशा समाह्वानानि च वैश्विक परिदृश्यं निर्मीयन्ते, तथा च अस्मिन् विषये ब्रिक्सदेशाः रचनात्मक स्थिरतां च आनेतुं महत्वपूर्णां भूमिकां निर्वहन्ति। डॉ जयशंकरः सहभागिदेशानां तेषाम् उपस्थित्यै ब्रिक्स संरचनायाः अन्तः सहकारं सुदृढीकरणाय निरन्तरं प्रतिबद्धतायै च धन्यवादं प्रददात्। ऊर्जायाः, आहारस्य, उर्वरकस्य, स्वास्थ्यसुरक्षायाः च विषये नैके देशाः निरन्तरं समाह्वानानां सम्मुखीकरणं कुर्वन्तः सन्तीति मन्त्रिणा उक्तम्। श्वः शुक्रवासरे आबुधाबीनगरे यदा प्रधानमन्त्रिणः नरेन्द्र मोदिनः यूएई देशस्य राष्ट्रपतिना शेख मोहम्मद बिन जायद अल नाह्यान इत्यनेन सह मेलनं भविष्यति, तदा भारत यूएई देशयोः मध्ये दृढं सहभागित्वम् अग्रिमस्तरे नयितुं सज्जतास्ति। उभौ नेतारौ समग्र सामरिक सहभागित्वस्य पूर्णव्याप्तिः समीक्षितवन्तौ, तथा च अनेकेषां महत्वपूर्णानां सन्धेः आदानप्रदानस्य साक्षिभूतौ। औपचारिक सामरिक रक्षा सहभागितायाः कृते कार्यं कर्तुम् आशयपत्रम् एव सर्वाधिकं परिणामात्मकम् आसीतीति द्वैपाक्षिक सुरक्षा सम्बन्धेषु प्रमुखं सोपानमासीत्। दशदिनानि यावत् प्रचलितम् उच्च नाटकीयताम् उत्कण्ठां च समाप्य कांग्रेसदलेन अद्य वीडी सतीशन इत्यस्य नाम केरलम् राज्यस्य नूतन मुख्यमन्त्रिरूपेण घोषितम्। एषा घोषणा नवदिल्ल्यां वार्ताहर सम्मेलने कांग्रेसनेतारः अजयमाकनः, मुकुलवासनिकः, दीपादासमुंशी इत्येताः कृतवन्तः। घोषणया सह कांग्रेस नेतृत्वे यूडीएफ राज्ये सर्वकारस्य निर्माणं कर्तुं प्रवर्तयिष्यति, येन पक्षद्वन्द्वः समाप्तः। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। केन्द्रीय गृहमन्त्री अमित शाहः अद्य अवदत् यत् एनडीआरएफ इति राष्ट्रियापत प्रतिक्रिया बलेन 20 वर्षाणाम् अल्पावधौ सम्पूर्णे देशे 44.1 शत कोटि जनानां विश्वासम् अर्जितम्।
1: एनडीआरएफ को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात। ये सम्मान एनडीआरएफ के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है। 20 साल के कम अंतराल के अंदर आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम एनडीएमए और एनडीआरएफ ने किया है।
0: गृहमन्त्रिणा अधोरेखितं यत् यत्र यत्र एनडीआरएफ दलस्य कर्मचारिणः सम्पूर्णे विश्वे गतवन्तः तत्र तत्र ते जनानां प्रेमं विश्वासं चार्जितवन्तः। भारतस्य निर्वाचनायोगेन विशेष पुनरीक्षण संशोधनस्य एसआईआर इत्यस्य तृतीयचरणस्य घोषणा कृता यत् 16 राज्येषु 3 केन्द्रशासित प्रदेशेषु च चरणबद्धरूपेण संचालितं भविष्यति। अस्मिन् चरणे आन्ध्रप्रदेशः, अरुणाचलप्रदेशः, हरियाणा, झारखण्डः, कर्णाटकः, महाराष्ट्रः, मणिपुरः, मेघालयः, मिजोरमः, नागालैण्डः, ओडिशा, पंजाबः, सिक्किमः, त्रिपुरा, तेलंगाना, उत्तराखण्डेति सम्मिलितानि सन्ति। दिल्ली, चण्डीगढ़, दादरा नगर हवेली, दमन दीव इत्येताः केन्द्रशासित प्रदेशाः अपि सन्ति। मतदातृ सूची संशोधन प्रक्रियायां एतत् महत्वपूर्णं सोपानमस्ति, यस्योद्देश्यं सम्पूर्णे देशे स्पष्टं यथार्थञ्च मतदातृ सूचीं सुनिश्चेतुं भवति। अमेरिका देशस्य राष्ट्रपतिना डोनाल्ड ट्रम्पेन चीन देशस्य राष्ट्रपतिना शी चिनफिंग इत्यनेन सह अद्य वीचिंग नगरे वार्तालापः कृतः। व्यापारस्य, तन्त्रज्ञानस्य, क्षेत्रीय सुरक्षायाः च विषये उद्विग्नतायाः मध्येऽपि उभौ नेतारौ परस्पर विरोधस्य विषये, सहकारस्य विषये अवधानं दत्तवन्तौ। द्वितीय राष्ट्रपति कार्यकाले ट्रम्पस्य चीन देशस्य एतत् प्रथमं भ्रमणमस्ति। व्हाइट हाउस इत्यस्यानुसारं ऊर्जा मुक्त प्रवाहस्य समर्थनाय होर्मुज जलसन्धि अवश्यमेव उद्घाटिता भवेत् इति उभौ पक्षौ स्वीकृतवन्तौ। अस्मिन् उक्तं यत् राष्ट्रपतिना शी वर्येण सह ट्रम्पस्य मेलनम् उत्तममासीत्। उपवेशनानन्तरं जनसमूहं सम्बोधयन् चीनदेशस्य राष्ट्रपतिः शी चिनफिंग वर्यः चीन अमेरिका देशौ प्रतिद्वन्द्विनौ न भूत्वा सहभागिनौ भवेताम् इति उक्त्वा संघर्षस्य उपरि सहकारस्य पोषणस्य विषये अवधानं प्रदत्तवान्। सः उभयोः राष्ट्रयोः मतभिन्नतायाः अपेक्षया सामान्याभिलाषाः अधिकाः सन्तीति अवोचत्, तथा च द्वैपाक्षिक सम्बन्धेषु नूतनस्य अध्यायस्य आह्वानम् अपि अकरोत्। भारत ऋतु विभागेन अद्य पश्चिम मध्य प्रदेशस्य, पश्चिम पूर्व राजस्थानस्य, गुजरातस्य, महाराष्ट्रस्य च केषुचित् भागेषु तीव्र उष्णतरंगस्य पूर्वानुमानं प्रकटितम्। दिने कोंकण गोवा प्रदेशयोः उष्णार्द ऋतुः भवितुम् अर्हति। अद्य उत्तर पूर्व भारतस्य केषुचित् भागेषु, अण्डमान निकोबार द्वीप समूहेषु, केरलम राज्ये, माहे प्रदेशे, पश्चिम बंग प्रदेशे, सिक्किमे, तमिलनाडु राज्ये, पुद्दुचेरी प्रदेशे, करैक्कल प्रदेशे च प्रचण्ड वृष्टिः भविष्यति इति विभागेन पूर्वानुमानितम्। तटीय कर्नाटकस्य, झारखण्डस्य, उत्तरान्तरिक कर्नाटकस्य च केषुचित् स्थानेषु अद्य वृष्टेः सम्भावनापि विद्यते। आईपीएल इति इंडियन प्रीमियर लीग क्रिकेट क्रीडायाम् अद्य सायंकाले धर्मशाला नगरस्य हिमाचल प्रदेश क्रिकेट एसोसिएशन क्रीडांगणे पंजाब किंग्स दलम् अद्य मुंबई इंडियंस दलं सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं 7:30 भविष्यति। अन्ते मुख्य वार्ताः पुनः एकवारम्। वैश्विक अनिश्चितताः, आर्थिक समाह्वानानां च मध्ये ब्रिक्सदेशाः रचनात्मिकां भूमिकां निर्वहन्तीति भारतेन दृढतया प्रतिपादितम्। श्वः प्रधानमन्त्रिणः नरेन्द्रमोदिनः आबुधाबी यात्रायाः समये भारत यूएई देशौ द्वैपाक्षिक सम्बन्धान् अग्रिमस्तरे नयितुं सज्जते स्तः। कांग्रेस दलस्य नेता वीडी सतीशन वर्यः केरलम राज्यस्य मुख्यमन्त्री भविष्यति इति वार्ताः।
2: സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3:00. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം വി ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
3: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
2: 61-ാം വയസ്സിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
4: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായി 1964 May 31 വി ഡി സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി ഡി സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശനെ നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
2: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയുടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
7: നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11-ാം തീയതിയും. തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
2: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 മത്സരം. 3-ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3-ാം ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രനഗർ ഹവേലി ആന്റ് ദാമൻ ദിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399 നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
8: ആകാശവാണി സന്ധ്യാഗീതം. പി ഭാസ്കരൻ ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഗോഡ് ഫോർ സെയിൽ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് കലാരത്നം KG ജയൻ, ജയവിജയ, കൂടെ കണ്ണൂർ ഷെരീഫ്. രചന ശരത് ബൈല, സംഗീതം അഫ്സൽ യൂസഫ്.

തിലോത്തമ എന്ന ചിത്രത്തിൽ മെറിൻ ഗ്രിഗറി പാടിയ ഗാനം. രചന എം ആർ ജയഗീത. സംഗീതം ദീപക് ദേവ്.

0: കർഷകപക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: കാസർഗോഡ് മായിപ്പാടിയിലെ കെ വി രമ്യയുടെ സംരംഭകത്വ വിശേഷങ്ങൾ ഇന്നലെ ഹരിതവീഥിയിൽ കേട്ടിരുന്നല്ലോ. നാം വെറുതെ പാഴാക്കി കളയുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ഒട്ടനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യുന്ന കെ വി രമ്യയുടെ മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ ഇന്ന് പരിചയപ്പെടാം.

0: പിന്നൊരു ഉൽപ്പന്നം എന്ന് പറയുന്നത് അച്ചാറുകളാണ് അല്ലേ? അച്ചാറിന്റെ വൈവിധ്യമാർന്ന അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്തൊക്കെ അച്ചാറുകളാണ് ഉണ്ടാക്കുന്നത്?
1: ചെറുനാരങ്ങ അച്ചാർ ചെയ്യുന്നുണ്ട്, പിന്നെ പച്ചമുളക് കൊണ്ടുള്ള അച്ചാറ്, മാങ്ങ അച്ചാർ ചെയ്യുന്നുണ്ട്, പിന്നെ കണ്ണിമാങ്ങ അച്ചാർ. അച്ചാർ നാരങ്ങ അച്ചാർ നന്നായിട്ട് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ 60 രൂപ ഉണ്ടായിരുന്ന നാരങ്ങ ഇപ്പോൾ 240 രൂപ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നാരങ്ങ അച്ചാർ ചെയ്യുന്നത് കുറച്ച് കുറവ്, തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. മറ്റച്ചാറുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
0: പിന്നെ ഉള്ളത് പൗഡറുകളാണ് അല്ലെ, പൊടികൾ. ഏതൊക്കെ പൊടികളാണ് ചെയ്യുന്നത്?
1: മഞ്ഞൾപ്പൊടി ചെയ്യുന്നുണ്ട്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം നന്നായിട്ട് കഴുകി വെയിലിൽ അല്ലെങ്കിൽ നമ്മൾ ബയോമാസ് ആസ്ട്രാ ഡ്രയറിൽ ഉണക്കിയെടുത്ത ശേഷം വെറുത്ത് പൊടിച്ച് തന്നെ എടുക്കുന്നതുള്ളതാണ്. പിന്നെ കോക്കനട്ട്, തേങ്ങ കൊണ്ടുള്ള ചട്നി പൗഡറുകൾ ചെയ്യുന്നുണ്ട്, വിവിധങ്ങളായ ചട്നി പൗഡറുകൾ, മസാല പൗഡേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് പരിശീലനം കിട്ടിയപ്പോൾ അതിൻ്റെ വറുത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള പരിശീലനമാണ് കിട്ടിയെങ്കിലും ഡ്രയർ എടുത്തത് കാരണം ചെയ്യുന്ന മറ്റു പ്രോഡക്റ്റുകൾ ചെയ്യുന്ന പോലെ തന്നെ വൃത്തിയിൽ ചെയ്തു കൊടുക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് എല്ലാം ഞാൻ കഴുകി വൃത്തിയായിട്ട് ഡ്രയറിൽ ഉണക്കിയെടുത്ത ശേഷം വറുത്ത് പൊടിച്ചെടുക്കുന്നുള്ളതാണ്. അതിൽ ഞാൻ സാമ്പാർ പൗഡർ ചെയ്യുന്നുണ്ട്, രസം പൗഡർ, ചിക്കൻ മസാല ചെയ്യുന്നുണ്ട്, ഗരം മസാല, ബിരിയാണി മസാല ചെയ്യുന്നുണ്ട്, പിന്നെ പിക്കിൾ പൗഡർ, അങ്ങനെ ഉള്ള മസാല പൗഡേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട്.
0: അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ രമ്യ, ഈ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഏറ്റവും കൂടുതൽ വേണ്ടത്? ഇപ്പൊ സമയം ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഇത്രയും ഐറ്റം ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്?
1: അത് ഞങ്ങളുടെ കൃഷി വിജ്ഞാന കേന്ദ്രയിലെ സരിതാ മേഡത്തിന് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നുള്ളത്. കാരണം ഞങ്ങൾ ഇവിടെ ട്രെയിനിങ്ങിന് വന്ന സമയത്ത് മാം ഞങ്ങൾ അത്രയും പരിശീലനം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാല് വന്ന സമയം തൊട്ട് വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയം വരെ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാൻ മാം സമ്മതിക്കുന്നില്ല. അത്രയും ഞങ്ങൾക്ക് വന്ന സമയം ഞങ്ങൾക്ക് വേസ്റ്റ് ആയിക്കൂടാ. അതിൽ ആ വന്ന ടൈമിൽ നമുക്ക് എന്തൊക്കെ പഠിച്ചെടുക്കാവോ, എത്ര വൃത്തിയില് ഉൽപ്പന്നം ഉണ്ടാക്കി ആൾക്കാരിലേക്ക് എത്തിക്കാവോ, അത്രയും പരിശീലനം മാം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഓരോ ദിവസം നമുക്ക് ചെയ്യുന്നതിനൊരു പ്ലാനിങ് ആവശ്യമാണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു ദിവസം എന്തൊക്കെ പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ചെയ്യുമ്പോഴായാലും ഇപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതനുസരിച്ച് തന്നെയാണ്. ഇപ്പം നാളെ ഞാൻ എന്തെങ്കിലും പ്രോഡക്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ട് അതിന് വൃത്തിയായിട്ടുള്ള സാധനം ഇവിടെ കിട്ടും, എന്തൊക്കെ എനിക്ക് നാളെ ചെയ്യാൻ പറ്റും അത് പ്ലാൻ ചെയ്തിട്ട്. ഇപ്പം മെഷീനിൽ ഉണക്കിയാണ് ചെയ്യുന്നുള്ളതെങ്കിൽ ആ മെഷീനിൽ അത് ഉണക്കാൻ ഇട്ട ശേഷം അതിൻ്റെ ഇടയിൽ വേറെ പ്രോഡക്റ്റും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സമയം വേസ്റ്റ് ആവുന്നില്ല. ഞാൻ അത് ഉണക്കാൻ ഇട്ട ശേഷം ചിലപ്പോൾ സ്ക്വാഷുകൾ അതിൻ്റെ ഇടയിൽ വേറെ, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് പരിപാടികൾ നടക്കുന്നുണ്ട്.
0: ഇത്രയും പ്രോഡക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന് നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
1: ആദ്യകാലത്തൊക്കെ മാർക്കറ്റിങ്ങിന് ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ പരിപാടികൾ അന്വേഷിച്ചറിഞ്ഞും ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പരിപാടികൾ ഉണ്ട്, നിങ്ങൾ സ്റ്റാൾ വെക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്തു നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണെങ്കിൽ ഒന്നും ഞങ്ങൾ മിസ്സാക്കാറില്ല. അതിലൂടെ ഞങ്ങൾക്ക് പുതിയ പുതിയ ഓർഡർ കിട്ടുകയും ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് പല ഭാഗത്തുനിന്ന്. പിന്നെ ഉപയോഗിച്ചവർ ഞങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് വേറെ ആൾക്കാരോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കത് ഉണ്ടാക്കാനുള്ള കോൺഫിഡൻസ് ഓരോ ദിവസം കഴിയുന്നതോറും കൂടുന്നുണ്ട്. അത്രയും വൃത്തിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് മാമുമായിട്ട് ചർച്ച ചെയ്തിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന നോക്കുന്നുണ്ട്, എത്രത്തോളം നന്നായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്.
0: നമ്മുടെ ഒരു വരുമാനം എന്നത് എന്തായാലും അതിന്റെ ഒരു കണക്ക് വേണമല്ലോ അല്ലെ? എന്തായാലും നല്ലൊരു വരുമാനം ഇല്ലാതെ നമുക്ക് പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യവും കുറയും. അപ്പൊ എങ്ങനെയാണ് വരുമാനത്തിന്റെ കാര്യത്തിൽ?
1: ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന ഒന്നും നമുക്ക് നഷ്ടം ഉണ്ടാവുന്നില്ല, ലാഭം തന്നെയാണ്. പരിപാടികൾ കിട്ടുമ്പോൾ നമുക്കത് കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് ഓരോ പരിപാടിയെ ആശ്രയിച്ചാണ് ഉണ്ടാവുന്നുള്ളത്. കൃത്യമായിട്ട് അങ്ങനെ
0: എന്ത് തന്നെയായാലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന്റെ ഇടയിൽ മറ്റൊരു ഉൽപ്പന്നത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ നടത്തുകയാണ്. അപ്പോൾ അതിൽ തന്നെ അങ്ങ് ഉറച്ചങ്ങ് നിൽക്കുന്നില്ല, അത് അതിന്റെ വഴി അങ്ങ് പോകുന്നു. പുതിയത് പിന്നെയും പുതിയതിലേക്കാണ് ഓരോ ദിവസവും ഓരോ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു പദ്ധതി എന്താണ്?
1: പുതിയത് ഇപ്പൊ നമ്മളുടെ നാട്ടിൽ തന്നെ കൃഷിക്കാര് ഒരുപാട് ഉണ്ടാവുമല്ലോ, അപ്പൊ അവരുടെ അടുത്ത് വേസ്റ്റായി പോകുന്ന സാധനങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അവർക്കത് വേസ്റ്റായി പോവാത്ത രീതിയിൽ അതിനെ എടുത്ത് പുതിയൊരു

0: ഒരുപാട് വേസ്റ്റായി പോകുന്നൊരു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കൃഷിഭവൻ വഴി ഇടയ്ക്ക് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ തന്നെ അതിൻ്റെ ആഷ്കോട് കൊണ്ടുള്ള ഇങ്ങനെ ഹൽവ, പിന്നെ ഈ ആഗ്ര പേട, അങ്ങനെ രണ്ട് ഉൽപ്പന്നങ്ങൾ ചെയ്യാൻ ട്രെയിനിങ് കിട്ടി. അപ്പോൾ അതിങ്ങനെ പരിപാടികൾ വരുമ്പോൾ കുറച്ച് എടുത്തിട്ട് അങ്ങനെ അതും ചെയ്യുന്നുണ്ട്, ആഗ്ര പേടയും പിന്നെ ആഷ്കോട് കുമ്പളങ്ങ കൊണ്ടുള്ള ഹൽവയും. പിന്നെ ഈ ബ്രെഡ് ഫ്രൂട്ട്, ശീമച്ചക്ക, അത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ വേസ്റ്റായിട്ട് പോകുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള പപ്പടം ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ ചക്ക ഒരുപാട് പാഴായി പോകുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ പരിശീലനം ലഭിച്ച ശേഷം ചക്ക കൊണ്ട്, മുമ്പ് ചക്ക ഒരുപാട് വേസ്റ്റായി പോകുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കൊറോണ വന്ന ശേഷം ചക്ക കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാലും പല സ്ഥലങ്ങളിലും ഇപ്പം നന്നായിട്ട് പാഴായി പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ ചക്ക ഉണക്കി വെച്ചിട്ട് സീസണിൽ ഉള്ള സമയത്ത് നമ്മൾ ഒരുപാട് ഉണക്കി വെക്കും. അപ്പോൾ ചക്ക കിട്ടാത്ത സമയത്ത് ഞങ്ങൾ ഇതിനെ പാക്കാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാത്ത സമയത്ത് അതിന് ആവശ്യക്കാർ ഏറെയാണ്.
1: ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് സഹായത്തിന് മറ്റാരെയും കൂട്ടാറില്ല?
0: അമ്മയും ഞാനുമായിട്ടാണ് ചെയ്യുന്നുള്ളത്.
1: ഒരുപാട് ഓർഡറുകൾ വരുമ്പോ ആരെങ്കിലും?
0: അങ്ങനെ ഓർഡർ അല്ല, ഇതിപ്പോ നമ്മൾ ഉള്ള സമയത്ത് കിട്ടുന്നത് പോലെ ഉണക്കി വെക്കും. സീസൺ കഴിയുമ്പോൾ ഈ ചക്കക്ക് ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാം കിട്ടുമ്പോഴും അല്ലാതെ പാക്കാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ചക്കച്ചോള ഉണക്കി, അതുകൊണ്ട് നമുക്ക് കറികൾ എല്ലാം ഉണ്ടാക്കാം. ഒരു 20 മിനിറ്റ് ഈ ചക്കച്ചോളയെ ചൂടുവെള്ളത്തിൽ കുതിർത്ത ശേഷം സാധാരണ പോലെ നമുക്ക് തോരൻ വെക്കാൻ കറികളിലെല്ലാം ഉപയോഗിക്കാം. പിന്നെ ഈ ചക്കച്ചോള തന്നെ, ഉണക്കിയ ചക്കച്ചോള പൗഡർ ചെയ്യുന്നുണ്ട്. ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൺട്രോൾ ആവുന്നുണ്ട്. ആ പൊടി ചേർത്തിട്ട് ദോശ, പിന്നെ ഇഡലി, ചപ്പാത്തി എല്ലാം ഉണ്ടാക്കാം. ചക്കക്കുരു നമ്മൾ ഉണക്കി വെക്കുന്നുണ്ട്. അത് നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ചെറിയ പീസായിട്ടും കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പായസത്തിനെല്ലാം ഉപയോഗിക്കാം. തോരൻ വെക്കുന്ന സമയത്ത് ഈ ചക്ക ചെയ്തതുപോലെ തന്നെ ഒരു 20 മിനിറ്റ് ചൂടുവെള്ളത്തിൽ അതിനെ കുതിർത്ത ശേഷം കറികളിൽ ഉപയോഗിക്കുക. അപ്പോൾ ചീര, മുരിങ്ങയിലെല്ലാം ചെയ്യുമ്പോൾ ചക്ക കുരു കിട്ടാത്ത സമയത്ത് ഇത് അതിലേക്ക് ചേർത്തിട്ട് കറി വെക്കാം. ചക്കക്കുരുവിൻ്റെ പൊടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് ഷേക്കെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ചക്കക്കുരുവെല്ലാം കഴിക്കാത്ത കുട്ടികൾക്ക് അതിപ്പോൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെല്ലാം കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഈ ചക്കക്കുരുവിൻ്റെ പൊടി വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടെല്ലാം കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയുന്നുണ്ട്. അതിൽ ഫൈബർ, പ്രോട്ടീൻ എല്ലാം കൂടുതലാണ്. അപ്പം എല്ലാവരും ഈ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ചെറിയ അളവിൽ ചേർത്തിട്ട് ഇങ്ങനെ കറികളിലെല്ലാം ഉപയോഗിക്കാം. പിന്നെ ചക്ക, പച്ച ചക്ക തന്നെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയിലും ചേർത്തിട്ട് മസാല ചേർത്ത് കൊണ്ടാട്ടം ഡ്രയറിൽ ഉണക്കി കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഉണക്കി വെച്ചിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് കൊണ്ടാട്ടം ഉണ്ടാക്കും. ചക്കക്കുരുവിൻ്റെ പൊടി കൊണ്ട് ഞങ്ങളിടയിൽ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു കൃഷിമേള ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം നല്ല രീതിയിൽ അത് വാങ്ങി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചക്ക പപ്പടം ചെയ്യുന്നുണ്ട്. ചക്ക കൊണ്ടും ചക്കക്കുരുവിൻ്റെ പൊടി കൊണ്ടും ഞങ്ങൾ പാസ്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുറത്തുള്ള പാസ്ത എല്ലാം മൈദ, അങ്ങനെ എന്തെല്ലാം ചേരുവകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നുള്ളെങ്കിൽ നമ്മളിതിൽ അങ്ങനെയുള്ള ഇത് മൈദ എല്ലാം ഒഴിവാക്കിയിട്ട് ചക്കപ്പൊടി കൊണ്ട്, ചക്കക്കുരുവിൻ്റെ പൊടി കൊണ്ട്, പിന്നെ അതിലേക്ക് മുരിങ്ങയില ചേർത്തിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന് പറയും, തേങ്ങ ചെറുക്കി അതിൻ്റെ ഫസ്റ്റ് പാൽ കളഞ്ഞ ശേഷം ഉണക്കി വെക്കുന്നതാണ്. അതെല്ലാം ചേർത്തിട്ടുള്ള പാസ്ത ചെയ്യുന്നുണ്ടായിരുന്നു. ചക്കക്കുരുവിൻ്റെ പൊടിയും ഗോതമ്പ് പൊടി, അത് ചേർത്തിട്ടുള്ള ഒരു ചപ്പാത്തി പൊടി ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ് റൈസ്, അതും ചക്കക്കുരുവിൻ്റെ പൊടി ചേർത്തിട്ടുള്ള പുട്ടുപൊടി ചെയ്യുന്നുണ്ട്. ഇടിച്ചക്ക, ഇടിച്ചക്ക ഉണക്കിയിട്ട് ഞങ്ങളത് പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 350 ഗ്രാം എല്ലാം ഉള്ള തൂക്കം ഉണക്കിയാലാണ് നമുക്കൊരു 50 ഗ്രാം കിട്ടുന്നുള്ളത്. അപ്പം നമ്മൾ ഈ 50 ഗ്രാമിന് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 100 രൂപ വില വരുന്നുണ്ട്. ഒരു 10 പേർക്കുള്ള കറികളിൽ ഒരു ഇടിച്ചക്ക ഇപ്പോൾ ഒരു 20 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത ശേഷം തോരൻ വെക്കാൻ ഉപയോഗിച്ചാൽ ഒരു 8-10 പേർക്കുള്ള കറി അത് തന്നെ മതിയാവുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പ്ലാന്റ്സ് നഴ്സറി ഉള്ളത് കൊണ്ട് ഈ ഇൻഡിഗോ, നീലയമരി, അതുകൊണ്ടുള്ള പൊടി ചെയ്യുന്നുണ്ട്. പിന്നെ മൈലാഞ്ചി പൊടി ചെയ്യുന്നുണ്ട്. ഹൈബിസ്കസ് ചേർത്തിട്ടുള്ള ഹെർബൽ താളി പൗഡർ ചെയ്യുന്നുണ്ട്. ഇൻഡിഗോ കൊണ്ടുള്ള ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുള്ള, അതും മെഡിസിനൽ ആയുർവേദിക് മരുന്നുകൾ ഒരുപാട് ചേർത്തിട്ടുള്ള പച്ചമരുന്നുകൾ ചേർത്തുള്ള ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പച്ചമരുന്നുകൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഉപയോഗിച്ചവർക്ക് നല്ല ഫലം ലഭിക്കുകയും അവരിങ്ങോട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പം മുൻകൂട്ടി ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നുണ്ട്. സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ കരിനൊച്ചിയും കൊണ്ടുള്ള മെഡിക്കേറ്റഡ് പെയിൻ ഓയിൽ, അതിപ്പോൾ പല്ലുവേദന, വായ്പുണ്ണ്, നടുവേദന, മുട്ടുവേദന, തലവേദന, പിന്നെ തീപ്പൊള്ളിയാൽ, എന്തെങ്കിലും ദേഹം ഉളുക്കിയാൽ, ചതവ്, മുറിവ്, മഴക്കാലത്ത് വിരലിൻ്റെ ഇടയിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്, മെഡിക്കേറ്റഡ് പെയിൻ ഓയിൽ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കുന്നത്. വെറുതെ ഉപയോഗിച്ച് നോക്കിയതാണ്. മഴക്കാലത്ത് പുഴുക്കടി പോലെ എല്ലാം വരുമ്പോൾ വരുന്ന സമയത്ത് തന്നെ ഉപയോഗിച്ചു, പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ അത് മുറിവ് ഉണങ്ങി. പിന്നെ തീ

0: ഒള്ളിയാല് ഇങ്ങനെ ഉളിക്കാലല്ല, അപ്പൊ ഒരുപാട് പേര് അത്
1: ട്രെയിനിങ് ഇവിടുന്ന് കിട്ടിയത് തന്നെയാണ്.
0: അതെ,
1: ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും.
0: ക്ലാസ് എവിടെ ഉണ്ടെങ്കിലും അത് അറിഞ്ഞിട്ട് വെറുതെ പോയി അറ്റൻഡ് ചെയ്ത് നോക്കും. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഉണക്കി ഈ ബയോമസ് ആസ്റ്റർ ഡ്രയറിലോ അല്ലെങ്കിൽ വെല്ലോ ഉണക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വെണ്ടയ്ക്ക അത് നമ്മൾ ഉണക്കി ഉള്ള സമയത്ത് ഉണക്കി വെച്ചാൽ അത് കിട്ടാത്ത സമയത്ത് ഒരു ഇതേപോലെ ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് കറികളിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ എണ്ണയിൽ ഫ്രൈ ചെയ്യുക. കോവക്ക കൊണ്ട് അത് ചെയ്യുന്നുണ്ട്, പാവക്ക ചെയ്യുന്നുണ്ട്, പിന്നെ മുരിങ്ങയില പൊടി ചെയ്യുന്നുണ്ട്.
1: എങ്ങനെ ഡ്രയറിൽ ഉണക്കിയിട്ട് സൂക്ഷിക്കുക?
0: ഡ്രയറിൽ ഉണക്കി സൂക്ഷിച്ചു വെക്കും. അപ്പോൾ കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പാക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബനാന, നമ്മള് ഏത്തപ്പഴം അല്ലെങ്കിൽ നമ്മളെ ചെറുപഴം അത് ഉണക്കി ബനാന ഫിഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ
1: ഏത്തപ്പഴം
0: ഇത് കദളിപ്പഴം അതെല്ലാം നമ്മൾ അല്ലെങ്കിൽ ഏത്തപ്പഴം ഉണക്കി അതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഡ്രയറിൽ ഉണക്കി സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ട്രെയിൻ യാത്ര അല്ലെങ്കിൽ പ്ലെയിൻ യാത്രയിലെല്ലാം പോകുന്നവർക്ക് ട്രെയിനിലിരുന്നിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് ചിക്കു, നമ്മളെ സപ്പോട്ട, അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് ഇല്ല, നമ്മൾ നല്ല ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ മെഷീനിൽ ഉണക്കുന്നുള്ളതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്, അതിൽ തുള്ളി കളഞ്ഞിട്ടില്ല, നല്ല ക്ലീനായിട്ട് തന്നെ ചെയ്തതാണ്. പിന്നെ പഴുത്ത ചക്കച്ചോള ഉണക്കി ഇതേപോലെ ഡ്രൈ ഫ്രൂട്ട് പോലെ അല്ലെങ്കിൽ അട പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പായസത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അട പോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട് പോലെ. പിന്നെ ബനാന പൗഡർ, കുന്നംകായ അതിൻ്റെ പൊടി, ആരോ റൂട്ട് കൊണ്ടുള്ള പൊടി, പച്ചമാങ്ങ ഞങ്ങൾ ഉണക്കി പൊടിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഉള്ള സമയത്ത് പച്ചമാങ്ങ ഞങ്ങൾ ഇതേപോലെ ഉണക്കി സൂക്ഷിക്കും. അത് കിട്ടാത്ത സമയത്ത് പുളിക്ക് പകരമായിട്ട് എല്ലാ കറികളിലും പുളി ശരിക്കും കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പുളിക്ക് പകരമായിട്ട് ആ കറികളിലല്ലേ ഈ പച്ചമാങ്ങ പൊടി ഉപയോഗിക്കുക. പിന്നെ മധുരക്കിഴങ്ങ് അതിൻ്റെ പൊടിയും പിന്നെ അതും ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുള്ള ചപ്പാത്തി പൊടി ചെയ്യുന്നുണ്ട്, കപ്പപ്പൊടി ചെയ്യുന്നുണ്ട്, കപ്പപ്പൊടി കൊണ്ട് ചോക്ലേറ്റ് ചെയ്യുന്നുണ്ട്, ജാം ചെയ്യുന്നുണ്ട്, പൈനാപ്പിൾ ജാം, പിന്നെ മാംഗോ ജാം, ജാക്ക് ഫ്രൂട്ട് ജാം, മിക്സഡ് ഫ്രൂട്ട് ജാം എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ വിനാഗിരി, അത് നമ്മൾ പുറത്തുനിന്നുള്ള വിനാഗിരി സിന്തറ്റിക് അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അച്ചാറുകളിലോ ഒന്നിലും കൂടുതൽ
1: വിനാഗിരി എങ്ങനെ ചെയ്യുന്നത്?
0: ഇത് തേങ്ങാവെള്ളത്തിന് പ്രോസസ്സ് ചെയ്തിട്ട് അത് നമ്മൾ തെറാപ്യൂട്ടിക് നാച്ചുറൽ കോക്കനട്ട് വിനീഗർ എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ചാറിലെല്ലാം ഉപയോഗിച്ചാൽ മറ്റേ വിനാഗിരി കെമിക്കൽ ആയതുകൊണ്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ളതായത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മില്ലറ്റ് പ്രോഡക്ട്സ്, അതായത് നമ്മളുടെ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള പ്രോഡക്ട്സ്, അതിൽ മുളപ്പിച്ച മുത്താറി 1 കിലോ ചെയ്യണമെങ്കിൽ തന്നെ ഒരാഴ്ചത്തെ പ്രോസസ്സ് ഉണ്ട്. നമ്മൾ റീപ്രോസസ്ഡ് റാഗി ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഒരു 8 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ പോഷക് പൊടി എന്ന് പറയുന്നുണ്ട്, അത് 8 തരം പോഷകഘടകങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ട്. 3 സീരിയൽസ്, 3 പൾസസ്, 1 ഓയിൽ സീഡ്, 1 ഗ്രീൻ ലീഫി വെജിറ്റബിൾ, മുളപ്പിച്ച റാഗി, മുളപ്പിച്ച ചെറുപയർ, മുളപ്പിച്ച ഗോതമ്പ്, പിന്നെ തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, റെഡ് റൈസ്, മുരിങ്ങയില, അതിൻ്റെ പൊടി, നിലക്കടലപ്പൊടി, അത്ര ചേർത്തിട്ടുള്ളത്. നമ്മൾ ചപ്പാത്തി, ദോശ, ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കാൻ വേറെ പൊടികളുടെ കൂടെ മിക്സും ചെയ്യുക, ഇത് ചേർത്തിട്ട് ഉണ്ടാക്കാം. പിന്നെ പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ചേർത്തിട്ട് ഹെൽത്ത് മിക്സ് പോലെ കുടിക്കാം. പിന്നെ റാഗി മാൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, മുളപ്പിച്ച റാഗി, മുളപ്പിച്ച ഗോതമ്പ്, മുളപ്പിച്ച ചെറുപയർ ചേർത്തിട്ടുള്ള റാഗി മാൾട്ട്, അത് 6 മാസത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുക, എല്ലാവർക്കും ഉപയോഗിക്കാം.
1: ഒരു ദിവസം രാവിലെ എത്ര മണിക്കാണ് ആരംഭിക്കുന്നത്?
0: 4:30 ആകുമ്പോൾ എണീക്കും, കുറച്ച് യോഗ ചെയ്യുന്നുണ്ട്, പിന്നെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരു രാവിലെ 4:30 തുടങ്ങിയാൽ ഒരു 11-12 മണി വരെ, ഏകദേശം 11:30 വരെ എന്തായാലും ഉണ്ടാവുന്നുണ്ട്.
1: ഓരോ ദിവസവും ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കും. ഒരു ദിവസം തന്നെ ഇപ്പൊ എത്ര എണ്ണം വരെ ചെയ്യാം?
0: ഒരു 5-6 പ്രോഡക്ട്സ് ഒരു ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏത് പ്രോഡക്റ്റാന്ന്, ഏത് പരിപാടിയിൽ എങ്ങനെയുള്ള പ്രോഡക്റ്റാന്ന് കൂടുതൽ. ഇപ്പം ഓണം വിഷു സീസണില് ഞങ്ങൾക്ക് ക്രിസ്റ്റുഭവൻ വഴിയെല്ലാം വിഷു ചന്ത, ഓണച്ചന്ത എല്ലാം വരുന്ന സമയത്ത് മസാല പൗഡേഴ്സ് അച്ചാറിനാണ് കൂടുതൽ ഡിമാൻഡ്. പിന്നെ ബനാന ചിപ്സ്, ഉണ്ണിയപ്പം, അത് സീസൺ അനുസരിച്ചിട്ടാണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും പ്ലാൻ ചെയ്യുന്നത്.
1: ഉണ്ണിയപ്പം ചെയ്യാറുണ്ട്?
0: ഉണ്ണിയപ്പം ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾ ബനാന ഇത് മിൽക്കെല്ലാം ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം വിഷു സമയത്തെല്ലാം ഇപ്പൊ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്ക ചിപ്സ് ചെയ്യുന്നുണ്ട്, റാഗി പക്കോട.
1: അപ്പോ ഒരു നല്ലൊരു സംരംഭക എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന രമ്യക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്.
2: കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രോഡക്ട്സിന്റെ വിശേഷങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം KV രമ്യ.

0: ഇനി മൈക്രോഗ്രീൻസ്, ഇതേക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആർദ്ര സുരേഷ്, അനുഗ്രഹ ഈട്ടി, അമർത്യ രാജ് എന്നിവർ.
1: ആരോഗ്യമുള്ള മനസ്സും ശരീരവും നേടുക എന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായ കാര്യം. കഴിക്കുന്ന ആഹാരത്തിലൂടെ ആരോഗ്യം സ്വായത്തമാക്കാനുള്ള വഴികൾ ഇന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ നമ്മുടെ ആരോഗ്യത്തിനും പോഷകാഹാരത്തിനും വലിയ സംഭാവന നൽകുന്ന ഒന്നാണ് മൈക്രോഗ്രീൻസ്. ഇവ ഇന്ന് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഉപയോഗത്തിൽ ലളിതവും ചെലവ് കുറഞ്ഞതുമായ ഈ ചെറുചെടികൾ ഭക്ഷ്യസുരക്ഷയുടെയും നഗര കൃഷിയുടെയും ഭാഗമായി കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്.
2: എന്താണ് മൈക്രോഗ്രീൻ?
3: ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പച്ചക്കറികൾ തുടങ്ങിയവയുടെ വിത്ത് മുളച്ചു വരുന്ന ചെറിയ തൈകളെയാണ് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത്. മുളവന്ന് 15 ദിവസത്തിനുള്ളിൽ വിളവെടുക്കുന്ന ഇവയ്ക്ക് രണ്ട് ചെറിയ ബീജപത്രങ്ങളും നീളം കുറഞ്ഞ ഒരു തണ്ടുമുണ്ടായിരിക്കും. നാം സാധാരണ ഉപയോഗിക്കുന്ന ഏത് ഇലക്കറികളെക്കാളും പോഷകഗുണം മൈക്രോഗ്രീനുകൾക്കുണ്ട്.
2: അപ്പോൾ സ്പ്രൗട്ട്സ് തന്നെയല്ലേ മൈക്രോഗ്രീൻ?
3: അല്ല, കുതിർത്തുവച്ച വിത്തുകൾ മുളയ്ക്കുന്നതിനെയാണ് സ്പ്രൗട്ട്സ് എന്ന് പറയുന്നത്. സ്പ്രൗട്ട്സിൽ വിത്തിന്റെ തൊലിയും വേരുകളുമുണ്ട്. എന്നാൽ മൈക്രോഗ്രീനിൽ ഇവയില്ല. മുളച്ച് 7 മുതൽ 14 ദിവസം വരെ പ്രായമായവയെ മൈക്രോഗ്രീൻസ് എന്ന് വിളിക്കും. 15 മുതൽ 20 ദിവസം പ്രായമായവയെ ബേബി ഗ്രീൻസ് എന്നും 1 മുതൽ 2 മാസം പ്രായമായവയെ അഡൽട്ട് ഗ്രീൻ എന്നുമാണ് പറയുന്നത്. ചെടിയുടെ ഈ 4 വളർച്ചാഘട്ടത്തിലും ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റുകളും പോഷകമൂല്യവും ഉള്ളത് മൈക്രോഗ്രീൻ സ്റ്റേജിലാണ്. സാധാരണ നാം ഉപയോഗിക്കുന്ന ധാന്യങ്ങളുടെയും പയറുവർഗത്തിന്റെയും 40 ഇരട്ടിയോളം പോഷകഗുണം അവ മൈക്രോഗ്രീൻസായി ഉപയോഗിക്കുന്നത് വഴി ലഭിക്കുന്നു.
1: 1980s കാലിഫോർണിയയിലെ റെസ്റ്റോറന്റിലാണ് സാലഡ് ഉണ്ടാക്കുവാനായി മൈക്രോഗ്രീൻ ആദ്യമായി ഉപയോഗിച്ചത്. വെജിറ്റബിൾ കോൺഫിറ്റി എന്നറിയപ്പെട്ടിരുന്ന ഇവയെ മൈക്രോഗ്രീൻ എന്ന നാമധേയം ചെയ്തത് ക്രെയ്ഗ് ഹാർട്ട്മാൻ എന്ന ഷെഫാണ്. ബീട്രൂട്ട്, മല്ലിയില, തുളസി എന്നിങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചെടികളുടെ മൈക്രോഗ്രീനുകൾ മാത്രമേ അന്ന് വിപണിയിൽ ഉണ്ടായിരുന്നുള്ളൂ. മിഷലിൻ റെസ്റ്റോറന്റുകളിലെ പ്രീമിയം ഭക്ഷണമായിരുന്ന ഇവ 2010s പൊതുവിപണിയിൽ എത്തുന്നത്. ചൈന, ഈജിപ്ത്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവ പുരാതന കാലങ്ങളിൽ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു.
2: മൈക്രോഗ്രീൻ എങ്ങനെ വളർത്താം?
3: കൊച്ചുകുട്ടികൾക്ക് പോലും വളരെ രസകരമായ രീതിയിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് മൈക്രോഗ്രീൻസ്. തിരഞ്ഞെടുത്ത വിത്തുകൾ അഥവാ മൈക്രോഗ്രീൻ സീഡ്സ് 10 മുതൽ 12 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം തയ്യാറാക്കി വച്ചിരിക്കുന്ന മാധ്യമത്തിലേക്ക് മുളവരുന്ന വിത്തുകൾ പാകാവുന്നതാണ്. എല്ലാ വിത്തുകളും മൈക്രോഗ്രീൻ സീഡ്സ് അല്ല. ജനിതകമാറ്റം വരുത്താത്തതും സ്വാഭാവിക പരാഗണം നടന്നതും മറ്റു പ്രത്യേക പരിചരണമൊന്നും നൽകാത്തതുമായ വിത്തുകളാണ് മൈക്രോഗ്രീൻ സീഡ്സായി ഉപയോഗിക്കുന്നത്. മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്നതിനായി മണ്ണോ മറ്റു മാധ്യമങ്ങളോ ആവശ്യമില്ല. നനഞ്ഞ തുണിയോ ചകിരിച്ചോറോ പ്ലാസ്റ്റിക് ട്രേയിൽ വിരിച്ച് അതിൽ മൈക്രോഗ്രീൻസ് വളർത്താവുന്നതാണ്. മണ്ണിൽ രോഗകീടബാധ കൂടുതലായതുകൊണ്ട് ചകിരിച്ചോറ് മാധ്യമമായി ഉപയോഗിക്കാവുന്നതാണ്. ചകിരിച്ചോറ് മാധ്യമമായി ഉപയോഗിക്കുമ്പോൾ അവ കുതിർത്ത് വെള്ളം വാർന്നതിനു ശേഷം ലവണാംശം കുറവാണെന്ന് ഉറപ്പുവരുത്തി മാത്രം ഉപയോഗിക്കുക. വായുസഞ്ചാരവും സൂര്യപ്രകാശവും ലഭിക്കുന്ന, വെള്ളം കെട്ടിനിൽക്കാത്ത ട്രേ വേണം മൈക്രോഗ്രീൻ തയ്യാറാക്കുന്നതിനായി തിരഞ്ഞെടുക്കാൻ. ആദ്യത്തെ 10 ദിവസം നല്ലതുപോലെ വെയിൽ ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മൈക്രോഗ്രീൻ കൃഷി ചെയ്യുമ്പോൾ കൃത്യമായ നന ആവശ്യമാണ്. ഇതിനായി സ്പ്രേയർ ഉപയോഗിക്കാവുന്നതാണ്. നനവ് നിലനിർത്താൻ വേണ്ടി 3 നേരം വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കുന്നതും അത്യാവശ്യമാണ്.
2: ഏതൊക്കെ വിത്തുകൾ മൈക്രോഗ്രീനിനായി ഉപയോഗിക്കാം?
3: കീടനാശിനിയും കുമിൾനാശിനിയും ഉപയോഗിക്കാത്ത വിത്തുകൾ വേണം മൈക്രോഗ്രീനിനായി ഉപയോഗിക്കാൻ. പയറുവർഗ്ഗങ്ങൾ, ഉലുവ, കടുക്, തിന, നെല്ല്, ചോളം, കാബേജ്, ബീട്രൂട്ട്, റാഡിഷ്, വെളുത്തുള്ളി, ഉള്ളി, സൂര്യകാന്തി, കോളിഫ്ലവർ തുടങ്ങിയവ മൈക്രോഗ്രീനായി വളർത്താവുന്നതാണ്. ഉരുളക്കിഴങ്ങ്, തക്കാളി, വഴുതിന, കുരുമുളക് തുടങ്ങിയവ മൈക്രോഗ്രീൻ ഉണ്ടാക്കുവാനായി ഉപയോഗിക്കാൻ അനുയോജ്യമല്ല. കാരണം ഇവ വഴുതന വർഗ്ഗങ്ങളാണ്. സൊലാനിൻ, ട്രൊപ്പെയിൻ തുടങ്ങിയ ആൽക്കലോയിഡുകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവയുടെ മൈക്രോഗ്രീൻസ് ഭക്ഷ്യയോഗ്യമല്ല.
2: എങ്ങനെയാണ് വിളവെടുക്കുന്നത്?
3: 10 മുതൽ 15 ദിവസം വരെ പ്രായമായ ചെടികളെ അതിന്റെ 2 പ്രായത്തിൽ വിളവെടുത്ത് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. കൂടുതൽ വളർന്ന ചെടികളെ വേരൊഴിവാക്കി ഉപയോഗിക്കാം. വേരിന് കയ്പ് സാധ്യതയുള്ളതിനാലാണിത്. കൂടാതെ മണ്ണോ ചകിരിച്ചോറോ മറ്റു മാധ്യമങ്ങളോ ഉപയോഗിച്ചുള്ള മൈക്രോഗ്രീൻ കൃഷിയാണെങ്കിലും വേരൊഴിവാക്കി വേണം ഉപയോഗിക്കാൻ. വിത്തിന്റെ 10 ഇരട്ടി വിളവ് എന്നാണ് കണക്ക്.
2: എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: കടുക് മുതലായ വിത്തുകൾ മുൻകൂട്ടി കുതിർക്കേണ്ടതില്ല. അവ എളുപ്പത്തിൽ മുളയ്ക്കുന്നതാണ്. വിത്തുകൾ പാകുമ്പോൾ ഒന്നിനു മുകളിൽ ഒന്നായി വീഴാതെ പാകാൻ ശ്രദ്ധിക്കണം. വിത്തുകളുള്ള ട്രേ വിത്ത് മുളയ്ക്കുന്നതുവരെ ഈർപ്പം നിലനിർത്താനായി മൂടിവെക്കുന്നത് നല്ലതാണ്. ചെനാലയുടെ സൈഡിലോ മറ്റു വെളിച്ചം തട്ടുന്ന ഭാഗത്തോ ഇവ വയ്ക്കാം.
2: എന്തുകൊണ്ടാണ് മൈക്രോഗ്രീൻസ് ഇത്ര പ്രചാരം നേടുന്നത്?
3: മലയാളിയുടെ തീൻമേശയിൽ ഇലക്കറികളുടെ സ്ഥാനം വളരെ ചെറുതാണല്ലോ. ഏതെങ്കിലും ഒരു നേരം പ്ലേറ്റിന്റെ ഒരറ്റത്ത് അച്ചാറിനോളം തൊട്ടുകൂട്ടാൻ മാത്രമേ നമ്മൾ ഇലക്കറികൾ കഴിക്കാറുള്ളൂ. കൂടാതെ ഫാസ്റ്റ് ഫുഡിനോടുള്ള അതിയായ ഭ്രമവും പോഷകമൂല്യമുള്ള ആഹാരം കഴിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. യുവതലമുറയിലെ ഒരു വിഭാഗം ഫാസ്റ്റ് ഫുഡിന് പിന്നാലെ പോകുമ്പോൾ മറ്റൊരു വിഭാഗം ഹെൽത്ത് കോൺഷ്യസ് ഡയറ്റിലേക്ക് മാറുന്ന അവസ്ഥയാണ്. പോഷക ഗുണമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ഉത്തമ മാർഗമാണ് മൈക്രോഗ്രീൻ. സാലഡായും ജ്യൂസായും എല്ലാം ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും.
2: മൈക്രോഗ്രീനിനെ സാധാരണ പച്ചക്കറികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് എന്താണ്?
3: വിപണിയിൽ ലഭ്യമാകുന്ന എല്ലാ ഇലക്കറികളും കാഴ്ചയിൽ നല്ലതെന്ന് തോന്നിക്കാനും രോഗകീടങ്ങൾ അകറ്റാനുമായി കീടനാശിനിയും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം വസ്തുക്കളുടെ അമിതോപയോഗത്തെക്കുറിച്ചുള്ള പരിഭ്രാന്തി ഇലക്കറികൾ കഴിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇലക്കറികൾ അധിക കാലം കേടുകൂടാതെ സൂക്ഷിക്കുക പ്രായോഗികമല്ല. മൈക്രോഗ്രീൻസ് ഇതിനെല്ലാം ഒരു പരിഹാരമാണ്. ഫ്രഷായ മൈക്രോഗ്രീൻ ഏത് സമയത്തും നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. വളർച്ചാഘട്ടത്തിലൊന്നും തന്നെ യാതൊരു കീടനാശിനിയും തളിക്കാത്തതിനാൽ ആവശ്യക്കാർക്ക് ഇത് ധൈര്യപൂർവ്വം ഉപയോഗിക്കാം. വളരെ കുറഞ്ഞ സ്ഥലത്തിൽ പ്ലാസ്റ്റിക് ട്രേയിലോ മറ്റോ വളർത്തുന്ന മൈക്രോഗ്രീൻസിലൂടെ സാധാരണ ലഭിക്കുന്നതിലും 40 ഇരട്ടി പോഷകമൂല്യം ലഭിക്കുന്നു. ഫ്ളാറ്റിന്റെ ബാൽക്കണിയിലോ എന്തിനെ അടുക്കളയിൽ വരെ ചിലവേതുമില്ലാതെ വളരെ എളുപ്പം ഇവയെ വളർത്താം.
2: എന്തൊക്കെ പോഷക ഗുണങ്ങളാണ് മൈക്രോഗ്രീനിലുള്ളത്?
1: പറഞ്ഞാൽ തീരാത്ത ആരോഗ്യ ഗുണങ്ങളാണ് മൈക്രോഗ്രീനിനുള്ളത്.
3: അതെ, ബ്രൊക്കോളി മൈക്രോഗ്രീനിൽ ക്യാൻസർ തടയുന്നതിനുള്ള സൾഫോറാഫേൻ എന്ന ഘടകമുണ്ട്. ചീര, കെയിൽ തുടങ്ങിയവയുടെ മൈക്രോഗ്രീൻ വൈറ്റമിൻ എ, സി, കെ എന്നിവയാൽ സമ്പുഷ്ടമാണ്.
1: ഏത് മൈക്രോഗ്രീൻ എന്നതനുസരിച്ച് അതിലെ വിറ്റാമിനുകളുടെ അളവുകളിലും വ്യത്യാസമുണ്ടായിരിക്കും. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി, ആരോഗ്യം എന്നിവ നൽകുന്നതിൽ ഈ പോഷകങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു.
3: പല മൈക്രോഗ്രീനുകളിലും കരോട്ടിൻ, ലൂട്ടിൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഇത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നു. മൈക്രോഗ്രീനിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
1: മൈക്രോഗ്രീനുകൾ നാരുകളാൽ സമ്പുഷ്ടമാണ്. ഇത് ദഹനത്തിന് സഹായിക്കുന്നു.
3: ഉലുവ, മത്തങ്ങ തുടങ്ങിയ ചില മൈക്രോഗ്രീനുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. ഈ മൈക്രോഗ്രീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹത്തെ നിയന്ത്രിക്കുവാൻ ഗുണം ചെയ്യും. മത്തങ്ങയുടെ മൈക്രോഗ്രീനുകൾ ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിലൂടെ ശരീരത്തിന്റെ സ്വാഭാവിക ഡീടോക്സ് സംവിധാനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നു.
1: മൈക്രോഗ്രീനുകളിൽ കലോറി കുറവാണ്, എന്നാൽ പോഷക സമ്പന്നവുമാണ്. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ശരീരഭാരം നിയന്ത്രിക്കുവാൻ സാധിക്കും.
2: സംരംഭം എന്ന നിലയിൽ തുടങ്ങുമ്പോൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം?
3: സംരംഭം എന്ന നിലയിൽ തുടങ്ങുമ്പോൾ കൃഷിയിൽ വൈവിധ്യം ആവശ്യമാണ്. പോഷകമേന്മയേറിയ പച്ചക്കറി ഇനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. ഒറ്റയൊറ്റ ഇനങ്ങൾക്കു പകരം പല ഇനങ്ങൾ ഒരുമിച്ച് പാക്കായി നൽകുന്നതാണ് ഉപഭോക്താക്കൾക്ക് താൽപ്പര്യം. ഓരോന്നിനും വ്യത്യസ്ത പോഷക ഗുണങ്ങളുണ്ടല്ലോ. ഒപ്പം ചിലതിന്റെ എരിവും അരുചിയുമൊക്കെ മറ്റു ചിലതിലൂടെ മറികടക്കുകയും ചെയ്യാം. 60 ഗ്രാമിന്റെ പാക്കിന് 150 രൂപയോളമാണ് വിപണി വില. വാണിജ്യാടിസ്ഥാനത്തിൽ മൈക്രോഗ്രീൻസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് കൃത്രിമ പ്രകാശം പ്രയോജനപ്പെടുത്തി വരുന്നു.
2: കേരള ആരോഗ്യവകുപ്പിന്റെ ആർദ്രം പദ്ധതിയുടെ കണക്ക് പ്രകാരം 44.18% കേരളീയർക്കും ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ താറുമാറായ ഭക്ഷണശീലത്തിന് മാറ്റം വരുത്താൻ നാം തയ്യാറാകേണ്ടതാണ്. പോഷക സമൃദ്ധമായ മൈക്രോഗ്രീനുകൾ തീൻമേശയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ജോലി തിരക്കുള്ളവർക്കും സ്വന്തമായി കൃഷി ചെയ്ത് ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജൈവ കൃഷിയോട് താല്പര്യമുള്ളവർക്കുമുള്ള ഒരു നല്ല ഉപായമാണ് മൈക്രോഗ്രീൻ. പ്രത്യേകിച്ച് ശാരീരിക അധ്വാനമില്ലാതെ ആർക്കും ഇവ പരിപാലിക്കാമെന്നതിനാൽ കുട്ടികളെയോ പ്രായമായവരെയോ ഏൽപ്പിച്ചാൽ അവർക്കും ഉല്ലാസം പകരുന്നതാകും മൈക്രോഗ്രീൻ.
0: മൈക്രോഗ്രീൻസ് ഇതേക്കുറിച്ചുള്ള ചർച്ചയാണ് ഇതുവരെ കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തത് ആർദ്ര സുരേഷ്, അനുഗ്രഹ ഇട്ടി, അമർത്യ രാജ് എന്നിവർ.

കാർഷിക വാർത്ത. സർക്കാർ പദ്ധതികൾ വേഗത്തിലും സുതാര്യമായും നേരിട്ട് കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായും നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കുന്നതിനും 31 May കർഷക രജിസ്ട്രി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. PM കിസാൻ ഗുണഭോക്താക്കൾ, സബ്സിഡി വളങ്ങൾ വാങ്ങുന്ന കർഷകർ, മറ്റ് സർക്കാർ പദ്ധതി ഗുണഭോക്താക്കൾ എന്നിവർ നിർബന്ധമായും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആധാർ കാർഡ്, 2026-27 വർഷത്തെ നികുതി രസീത്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ എന്നിവയുമായി നിങ്ങളുടെ കൃഷിഭവനുമായോ തൊട്ടടുത്തുള്ള ജനസേവന കേന്ദ്രവുമായോ ഇന്നു തന്നെ ബന്ധപ്പെടാൻ കണ്ണൂർ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിക്കുന്നു.

0: നിർവഹണം വിനോദ് ബാബു എച്ച്.
1: കർഷക സോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടും. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
2: കിസാൻ വാണി.
3: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.

0: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 26,667 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 34,000 രൂപ, തളിപ്പറമ്പ് 26,730 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 14,000 രൂപ, തലശ്ശേരി 13,200 രൂപ, കാസർഗോഡ് 15,000 രൂപ, തളിപ്പറമ്പ് 13,500 രൂപ, കാഞ്ഞങ്ങാട് 13,500 രൂപ. തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,600 രൂപ, തലശ്ശേരി 4,500 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 66,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കശുവണ്ടി തളിപ്പറമ്പ് ക്വിന്റലിന് 12,000 രൂപ, കാസർഗോഡ് 13,000 രൂപ, തലശ്ശേരി 13,300 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 42,000 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,500 രൂപ, തലശ്ശേരി 40,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 3,900 രൂപ, തലശ്ശേരി 4,200 രൂപ, തളിപ്പറമ്പ് 4,400 രൂപ, കാഞ്ഞങ്ങാട് 4,300 രൂപ, കാസർഗോഡ് 4,300 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 570 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 590 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: ശ്രോതാക്കളെ, അഖില കേരള റേഡിയോ നാടകോത്സവം 5-ാം ദിവസമായ ഇന്ന് രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന വിജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൌർണമി. നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 6-ാം ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചന സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചുരക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമ്മൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമൻതള്ളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം വിനീത സുമും, നിഷ കെവി, ലേഖ വിമൽ. പുനഃപ്രക്ഷേപണം 16 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് KPCC ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം 1 തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
1: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
0: മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഊർജ്ജം, ഭക്ഷ്യരാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി രണ്ട് കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തുടർന്ന് നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19 ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി SJയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി കണ്ണൂർ. റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. റേഡിയോ ഗൈഡ് കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ലാറ്ററൽ എൻട്രിയിലൂടെ ബിടെക്കിലേക്ക്. നിലവിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പൂർത്തിയാക്കിയ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് സ്കീം വഴി ബിടെക് 3rd സെമസ്റ്ററിലേക്ക് പ്രവേശിക്കുന്ന ഡിപ്ലോമ വിദ്യാർത്ഥിക്ക് എഞ്ചിനീയറിംഗ് പഠന സമയത്ത് തന്നെ ഗവൺമെന്റ് ജോലിക്ക് അപേക്ഷിക്കാനും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും കഴിയും. ഇലക്ട്രിക്കലിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് KSEB സബ് എഞ്ചിനീയർ, മീറ്റർ റീഡർ തുടങ്ങിയ തസ്തികകളിലേക്കും റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തുടങ്ങിയ തസ്തികകളിലേക്കും അപേക്ഷിക്കാൻ അവസരമുണ്ട്. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കുന്നതോടെ സ്ഥിരം ജോലി നേടാനും ബിടെക് കോഴ്സ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഡിപ്ലോമ കൊണ്ട് ലഭിച്ച ജോലിയിൽ പ്രമോഷൻ നേടിയെടുക്കാനും അവസരം ലഭിക്കുന്നു. ലെറ്റ് സ്കീം വഴി അഡ്മിഷൻ നേടുന്ന ഡിപ്ലോമ വിദ്യാർത്ഥിക്ക് ബിടെക് 3rd സെമസ്റ്റർ മുതൽ ഏകദേശം എല്ലാ സെമസ്റ്ററുകളിലും ഒരു വിഷയമെങ്കിലും ഡിപ്ലോമയുടെ ഭാഗമായി നേടിയവയായതിനാൽ ഈ വിഷയങ്ങളിൽ നല്ല മാർക്ക് നേടാനും മറ്റ് വിഷയങ്ങൾക്കായി കൂടുതൽ സമയം ലഭിക്കുന്നതുമാണ്. സെമിനാർ, പ്രൊജക്ട് തുടങ്ങിയവ ഡിപ്ലോമയുടെ ഭാഗമായി കൈകാര്യം ചെയ്ത വിദ്യാർത്ഥികൾക്ക് ബിടെക് ഫൈനൽ ഇയറിൽ അവ എളുപ്പമായിരിക്കും. ബിടെക്കിനാവശ്യമായ +2 ലെവൽ മാത്തമാറ്റിക്സും ബിടെക് ഫസ്റ്റ് ഇയറിലെ മാത്തമാറ്റിക്സും ലഭിക്കാത്ത LET അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കായി ബ്രിഡ്ജ് കോഴ്സ് നടത്താൻ യൂണിവേഴ്സിറ്റി തന്നെ കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് കോഴ്സ് കൃത്യമായി പൂർത്തിയാക്കിയാൽ LET വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ മറികടക്കാൻ സാധിക്കും. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ.
6: സെമസ്റ്ററിലേക്ക് എത്തുന്ന ഒരു ഡിപ്ലോമ വിദ്യാർത്ഥി മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും പഠനത്തിലും മറ്റു കാര്യങ്ങളിലും എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ്. ആദ്യം തന്നെ ഡിപ്ലോമ കഴിഞ്ഞു വരുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതിനാൽ അവർക്ക് എഞ്ചിനീയറിംഗ് പഠന സമയത്ത് തന്നെ ആ പരീക്ഷകൾ ലഭിക്കുന്നതിനാൽ പൊതുവെ എളുപ്പത്തിൽ പരീക്ഷ പാസ്സാവാനും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനും സാധിക്കും. ഉദാഹരണമായി ഇലക്ട്രിക്കലിൽ ഡിപ്ലോമ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് KSEBയിൽ സബ് എഞ്ചിനീയർ, മീറ്റർ റീഡർ തുടങ്ങിയ തസ്തികകളിലേക്കും ഇന്ത്യൻ റെയിൽവേയുടെ കാര്യമെടുത്താൽ ജൂനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തുടങ്ങിയ തസ്തികകളിലേക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഇതുവഴി എഞ്ചിനീയറിംഗ് പഠനം തീരുമ്പോഴേക്കും ഒരു സ്ഥിരം ഗവൺമെന്റ് ജോലി എന്ന വലിയ അവസരം മുന്നിൽ വരുന്നു. പിന്നീട് ബിടെക് കോഴ്സ് കൂടെ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഡിപ്ലോമ കൊണ്ട് ലഭിച്ച ജോലിയിൽ പെട്ടെന്ന് പ്രൊമോഷൻ നേടിയെടുക്കുവാനും അവസരം ലഭിക്കുന്നു. ഇനി ലെറ്റ് അഡ്മിഷൻ നേടുന്ന ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ബിടെക് പഠനത്തിൽ ഉള്ള ആനുകൂല്യമാണ് പറയുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് 3rd സെമസ്റ്റർ മുതൽ അങ്ങോട്ട് ഏകദേശം എല്ലാ സെമസ്റ്ററുകളിലും ഒരു വിഷയമെങ്കിലും അവർ ഡിപ്ലോമയുടെ ഭാഗമായി പഠിച്ച് പാസ്സായവ ആയിരിക്കും. കൂടാതെ ഓരോ സെമസ്റ്ററിലും പഠിക്കേണ്ട ലാബോറട്ടറി കോഴ്സിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ ചിലതെങ്കിലും പഠിച്ചു കഴിഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നല്ല മാർക്ക് നേടാനും കൂടുതലായി കിട്ടുന്ന സമയം ബുദ്ധിമുട്ട് തോന്നുന്ന മറ്റ് വിഷയങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം. കൂടാതെ ഫൈനൽ ഇയർ എത്തുമ്പോൾ ബിടെക് പഠനത്തിന്റെ ഭാഗമായുള്ള സെമിനാർ, പ്രൊജക്ട് എന്നിവയും ഡിപ്ലോമ പഠനത്തിന്റെ ഭാഗമായി ചെയ്തിട്ടുള്ളതിനാൽ അതൊക്കെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ പുറമെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ലെറ്റ് വിദ്യാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നതായി കണ്ടുവരുന്നു. കൂടാതെ ഓരോ സെമസ്റ്ററിലും പഠിക്കേണ്ട ലബോറട്ടറി കോഴ്സിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ ചിലതെങ്കിലും പഠിച്ചു കഴിഞ്ഞതായിരിക്കും. ഇനി പറയാനുള്ളത് ലെറ്റ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. വലുതായി എടുത്തു പറയേണ്ട കാര്യം അല്ലെങ്കിലും കുറച്ചുപേരെങ്കിലും മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിൽ പുറകോട്ട് പോകുന്നത് കാണാറുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സിലേക്ക് ചേരാനുള്ള അടിസ്ഥാന യോഗ്യത 10th ക്ലാസ്സാണ്. ഡിപ്ലോമ കോഴ്സിന് ആവശ്യമായ മാത്തമാറ്റിക്സ് 10th ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ തുടർച്ചയാണ്. പക്ഷേ ബിടെക്കിനാവശ്യമായ +2 ലെവൽ മാത്തമാറ്റിക്സും ബിടെക് ഫസ്റ്റ് ഇയറിലെ മാത്തമാറ്റിക്സും ലഭിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ഈ വിദ്യാർത്ഥികളിൽ കാണാറുണ്ട്. ഇനി പ്ലസ് ടു കഴിഞ്ഞാണ് ഡിപ്ലോമയ്ക്ക് ചേരുന്നതെങ്കിലും ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ട മാത്തമാറ്റിക്സ് ലഭിക്കാത്തതിനാൽ വിദ്യാർത്ഥികൾ പിന്നീട് വരുന്ന സെമസ്റ്ററിൽ മാത്തമാറ്റിക്സ് അടിസ്ഥാനമായി വരുന്ന വിഷയങ്ങളിൽ മറ്റു വിഷയങ്ങളെപ്പോലെ തിളങ്ങാൻ സാധിക്കാറില്ല. വളരെ കുറഞ്ഞ ഒരു ശതമാനം വിദ്യാർത്ഥികളുടെ കാര്യം മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഈ പ്രശ്നം മറികടക്കാൻ യൂണിവേഴ്സിറ്റി തന്നെ ബ്രിഡ്ജ് കോഴ്സ് നടത്താൻ കോളേജുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന ഫസ്റ്റ് ഇയറിലെ മാത്തമാറ്റിക്സ് പോലുള്ള വിഷയങ്ങളിൽ പ്രത്യേകം പരിശീലനമാണ്. കോളേജുകൾ നടത്തുന്ന ഈ ബ്രിഡ്ജ് കോഴ്സ് കൃത്യമായി പൂർത്തിയാക്കിയാൽ നേരത്തെ പറഞ്ഞ പ്രശ്നം ലെറ്റ് വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. ഇനി നമുക്ക് ലെറ്റ് എൻട്രൻസ് എക്സാമിൽ 30 മാർക്കിന്റെ വരെ ചോദ്യങ്ങൾ വരുന്ന ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ സിലബസ് വിശദമായി പരിശോധിക്കാം. ആകെ 6 മോഡ്യൂളുകളാണ് ഇതിലുള്ളത്. ഇതിൽ ആദ്യത്തെ 3 മോഡ്യൂളുകൾ ബേസിക് ഇലക്ട്രിക്കലും ബാക്കി 3 മോഡ്യൂളുകൾ ബേസിക് ഇലക്ട്രോണിക്സുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2-ൽ നിന്നും 15 മാർക്ക് വീതം ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മോഡ്യൂൾ 1 ആയ എലമെന്ററി കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് DC ഇലക്ട്രിക് സർക്യൂട്ടിന്റെ അടിസ്ഥാന കാര്യങ്ങളും അനാലിസിസുമാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ

ഏറ്റവും ബേസിക്സായ EMF, വോൾട്ടേജ്, കറന്റ്, പവർ, റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്നിവയുടെ ഡെഫിനിഷൻ, ലോസ്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലംസുമാണ് പഠിക്കേണ്ടത്. അടുത്തതായി DC ഇലക്ട്രിക് സർക്യൂട്ട്സിൻ്റെ മെഷ് കറന്റ് മെത്തേഡും നോഡ് വോൾട്ടേജ് മെത്തേഡും വെച്ചുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻസും കൂടെ ഇക്വേഷൻസും ന്യൂമറിക്കൽ പ്രോബ്ലംസും പഠിക്കേണ്ടതുണ്ട്. എലമെൻ്ററി കൺസെപ്റ്റ്സ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC ഫണ്ടമെൻ്റൽസ് എന്ന രണ്ടാം മോഡ്യൂളിൻ്റെ ആദ്യ ഭാഗത്ത് MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ് എന്നിവയുടെ ബേസിക്സും മാഗ്നറ്റിക് സർക്യൂട്ട്സും ആയിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസുമാണ്. അടുത്തതായി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനായി ബന്ധപ്പെട്ട കുറച്ച് തിയറംസ് ആണ്. ഈ ഏരിയയിൽ നിന്നും ന്യൂമറിക്കൽ പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കുറവാണ്. അടുത്ത ഭാഗമായ AC ഫണ്ടമെന്റൽസിൽ ഇക്വേഷൻസും ഫാക്ടേഴ്സും ന്യൂമറിക്കൽ പ്രോബ്ലംസും ചെയ്തു പഠിക്കേണ്ടത് നിർബന്ധമാണ്. മൂന്നാമത്തെ മോഡ്യൂളിൽ AC സർക്യൂട്ട്സിന്റെ ബേസിക്സും ലളിതമായ AC സർക്യൂട്ട്സിന്റെ അനാലിസിസും പിന്നെ 3-phase AC സിസ്റ്റംസിന്റെ ബേസിക്സുമാണ്. പ്യുവർലി റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് സർക്യൂട്ട്സും RL, RC, RLC സർക്യൂട്ട്സിന്റെ ഇക്വേഷൻസും സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസും പഠിച്ചാൽ മൂന്നാം മോഡ്യൂളിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സാധിക്കും. ഇത്രയുമാണ് ബേസിക് ഇലക്ട്രിക്കലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. സിലബസ് വായിക്കുമ്പോൾ കുറെ വലുതായി തോന്നാമെങ്കിലും എളുപ്പമേറിയ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഉദാഹരണത്തിന്, കഴിഞ്ഞ 2 വർഷങ്ങളിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ചോദ്യങ്ങൾ നോക്കിയാൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ്, ഉത്തരമായി വരുന്നത് ഹെൻറി എന്നാണ്. ഇത് പഠിക്കുമ്പോൾ കൂടെ തന്നെ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് എന്നിവയുടെ യൂണിറ്റ്സ് കൂടെ പഠിച്ചു വെക്കുക. മറ്റൊരു ചോദ്യം എടുത്താൽ, ഒരു 3-phase ഡെൽറ്റ കണക്ഷനിൽ ലൈൻ കറന്റും ഫേസ് കറന്റും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരം ലൈൻ കറന്റ് ഈസ് ഈക്വൽ ടു √3 times ഫേസ് കറന്റ് എന്നാണ്. ഇത് പഠിക്കുമ്പോൾ തന്നെ 3-phase സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസിലെ എല്ലാ കറന്റ് വോൾട്ടേജ് റിലേഷൻസും പഠിച്ചു വെക്കുക. ഇവിടെ മുൻവർഷത്തെ 2 ചോദ്യങ്ങൾ പറഞ്ഞത് ലെറ്റ് പരീക്ഷ വളരെ ബുദ്ധിമുട്ടേറിയ പരീക്ഷ അല്ല എന്ന് സൂചിപ്പിക്കാനും കൂടെ സിലബസും മുൻവർഷത്തെ ചോദ്യപേപ്പർ നോക്കി എങ്ങനെ ലെറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാമെന്ന് ഏകദേശ രൂപം കിട്ടാനുമാണ്. ഏത് വിഷയങ്ങളിലായാലും ഇതേ മാതൃക തന്നെ പിന്തുടരുക. അടുത്ത 3 മോഡ്യൂളുകളിൽ ബേസിക് ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. അതുകൂടെ നമ്മൾക്ക് വിശദമായി നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു സെമികണ്ടക്ടർ ഡിവൈസസ് എന്ന 4-ാമത്തെ മോഡ്യൂളിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ് എന്നിവയുടെ കളർ കോഡിംഗ്, ടൈപ്സ് എന്നിവയും PN ജംഗ്ഷൻ ഡയോഡ്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് എന്നിവയെ സംബന്ധിച്ചുമാണ്. അടുത്തതായി വരുന്ന 5-ാമത്തെ മോഡ്യൂളിൽ ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് സർക്യൂട്ട്സിൽ റെക്ടിഫയേഴ്സ്, പവർ സപ്ലൈസ്, കപ്പാസിറ്റർ, ഫിൽട്ടർ, വോൾട്ടേജ് റെഗുലേറ്റർ, ആംപ്ലിഫയേഴ്സ് എന്നിവയുടെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് തുടങ്ങിയവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്ന അവസാന മോഡ്യൂളിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നിവയെപ്പറ്റിയാണ് പഠിക്കാനുള്ളത്. പൊതുവേ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞു വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവരുടെ കോർ ബ്രാഞ്ചിൽ നിന്നും വരാറ്. പക്ഷേ സ്വന്തം ബ്രാഞ്ച് പോലെ തന്നെ മറ്റു ബ്രാഞ്ചുകളിലെ ചോദ്യങ്ങളും മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്നിവയും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ ഉയർന്ന റാങ്കിൽ എത്തപ്പെടാൻ പറ്റുകയുള്ളൂ. അതിന് കൃത്യമായ പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യുക. നിലവിൽ +2 കഴിഞ്ഞുള്ള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ KEAM തയ്യാറെടുപ്പിനു വേണ്ടി ഒരുപാട് കോച്ചിംഗ് സെന്ററുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ലെറ്റ് കോച്ചിംഗ് സെന്ററുകൾ വളരെ കുറവാണ്. പല എഞ്ചിനീയറിംഗ് കോളേജുകളും സൗജന്യമായി ലെറ്റ് കോച്ചിംഗ് നൽകാറുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന KEAPന്റെ കീഴിൽ ചീമേനിയിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂരിൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ലാസുകളുടെ അവസാനത്തിൽ മോഡൽ എക്സാമുകൾ കൂടെ നടത്തി വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ സംസാരിച്ച BTech ലാറ്ററൽ എൻട്രി സ്കീം പോലെ തന്നെ ഡിപ്ലോമ അഡ്മിഷനും ലെറ്റ് സ്കീം നിലവിലുണ്ട്. +2, ITI അല്ലെങ്കിൽ VHSE കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ഡിപ്ലോമ കോഴ്സിന്റെ 2-ാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനം നേടാനുള്ള അവസരമാണ് ഇതിൽ നൽകുന്നത്. ഡിപ്ലോമ ലെറ്റ് അഡ്മിഷനു വേണ്ടിയുള്ള ഈ വർഷത്തെ അപേക്ഷയും ക്ഷണിച്ചിട്ടുണ്ട്. എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവർ ഡിപ്ലോമ അല്ലാതെ SSLC, +2, ITI,

0: PHSC തുടങ്ങിയ ഏത് കോഴ്സ് ചെയ്യുന്നവരായാലും എഞ്ചിനീയറിംഗ് പഠനം എന്നത് മനസ്സിലുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാൻ ഒരുപാട് വഴികളുണ്ടെന്ന് ഓർത്തുവെക്കുക. നിങ്ങൾ SSLC ആണ് കഴിയുന്നതെങ്കിൽ നേരിട്ട് ഡിപ്ലോമ കോഴ്സിന് ചേർന്ന് പഠിക്കാം. ഡിപ്ലോമ കഴിഞ്ഞാൽ ലെറ്റ് വഴി BTECന് ചേരാം. ഇനി പ്ലസ് ടു കഴിഞ്ഞ് കീം വഴി BTECന് ചേരാൻ പറ്റാത്ത ഒരാൾക്ക് ലെറ്റ് വഴി ഡിപ്ലോമയും പിന്നീട് ലെറ്റ് വഴി തന്നെ BTECനും ചേരാം. ITIയോ VHSEയോ ആണെങ്കിലും ഇതേ രീതിയിൽ BTECലേക്ക് എത്തിച്ചേരാം. ഈ വർഷം BTECന് ചേരാൻ ആഗ്രഹിക്കുന്ന ഡിപ്ലോമ ഡിവോക്ക് BSc വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് LBS സെന്ററിന്റെ lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും soe.kusat.ac.in എന്ന കുസാറ്റിന്റെ വെബ്സൈറ്റ് വഴിയും എൻട്രൻസ് പരീക്ഷയെപ്പറ്റി നൽകുന്ന എല്ലാ അറിയിപ്പുകളും ശ്രദ്ധിക്കുക. നല്ലപോലെ പരിശീലനം നടത്തി പരീക്ഷയ്ക്ക് പോവുക. നല്ല റാങ്ക് തന്നെ നിങ്ങളെ തേടിവരും. ലെറ്റ് എൻട്രൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ വിജയാശംസകൾ.
1: ലാറ്ററൽ എൻട്രിയിലൂടെ BTECലേക്ക് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി ബിനേഷ് മോഹൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: തൊഴിൽ വാർത്തകൾ. കേന്ദ്ര സായുധ പോലീസ് സേന വിഭാഗമായ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾമാരെ തെരഞ്ഞെടുക്കുന്നു. 9195 ഒഴിവുണ്ട്. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ് വാൻ പയനീർ വിങ്ങുകളിലാണ് അവസരം. വിവിധ ട്രേഡുകളിലായാണ് ഒഴിവ്. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ് വാൻ വിങ്ങിലേക്ക് വനിതകൾക്കും അപേക്ഷിക്കാം. 10ാം ക്ലാസ് വിജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കൂടാതെ ബന്ധപ്പെട്ട ട്രേഡുകളിലുള്ള യോഗ്യതയും. 21,700 മുതൽ 69,100 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ് വാൻ വിങ്ങിലെ ഒഴിവുകൾ സംസ്ഥാനം തിരിച്ചാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇതിൽ അപേക്ഷിക്കുന്നവർ അതത് സംസ്ഥാനത്തെ താമസക്കാരായിരിക്കണം. കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 21 മുതൽ 27 വയസ്സുവരെയും മറ്റ് തസ്തികകളിലേക്കെല്ലാം 18 മുതൽ 23 വയസ്സുവരെയുമാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. 100 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് www.rect.crpf.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 19. സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള കറൻസി നോട്ട് പ്രസ് വിവിധ വിഭാഗങ്ങളിലായി വെൽഫെയർ ഓഫീസർ, സേഫ്റ്റി ഓഫീസർ, സൂപ്പർവൈസർ, സെക്രട്ടേറിയൽ അസിസ്റ്റന്റ്, ആർട്ടിസ്റ്റ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ്, ജൂനിയർ ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 534 ഒഴിവുണ്ട്. മധ്യപ്രദേശിലെ ബാങ്ക് നോട്ട് പ്രസ്, ഹൈദരാബാദിലെ സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ്, മഹാരാഷ്ട്രയിലെ ഇന്ത്യ സെക്യൂരിറ്റി പ്രസ്, കറൻസി നോട്ട് പ്രസ് എന്നിവിടങ്ങളിലേക്കാണ് നിയമനം. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.cnpnasik.spmcil.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 19. ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ 11,127 ഒഴിവ്. അടിസ്ഥാന ശമ്പളം 19,900 രൂപയാണ്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് May 15 മുതൽ അപേക്ഷിക്കാം. 18 മുതൽ 30 വയസ്സുവരെയാണ് പ്രായപരിധി. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ വെബ്സൈറ്റിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരം RRB വെബ്സൈറ്റ് വിലാസമായ www.rrbtiruvananthapuram.gov.in സന്ദർശിക്കുക. കേന്ദ്ര സർവീസിലെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി, ഗ്രേഡ് ഡി തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും സ്ഥാപനങ്ങളിലുമായി 731 ഒഴിവുണ്ട്. 12 ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ സ്റ്റെനോഗ്രാഫി അറിയുന്നവരായിരിക്കണം അപേക്ഷകർ. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമായ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 2026 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നടക്കും. കേരളത്തിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി 9 പരീക്ഷാ കേന്ദ്രമുണ്ടാവും. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി തസ്തികയിലേക്ക് 18 മുതൽ 30 വയസ്സുവരെയും സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി തസ്തികയിലേക്ക് 18 മുതൽ 27 വയസ്സുവരെയുമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. 2026 ഓഗസ്റ്റ് 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി തസ്തികയിലേക്ക് വിധവകൾക്കും പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതകൾക്കും 35 വയസ്സുവരെ അപേക്ഷിക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.ssc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15 മെയ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്കുള്ള ഒഴിവിലേക്കായി കേരള PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 21/2026 കാറ്റഗറി നമ്പർ. 18 മുതൽ 40 വയസ്സുവരെയാണ് പ്രായപരിധി. 24,400 മുതൽ 43,600 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. കൂടാതെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിലുള്ള 2 വർഷത്തെ സർക്കാർ അംഗീകൃത നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. വിശദ വിവരങ്ങൾക്ക് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 3 ജൂൺ. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ജേർണലിസം വിഷയത്തിൽ ഗസ്റ്റ് ലക്ചററെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോഴിക്കോട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 മെയ് രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് 0479-7264-6175 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, കൊമേഴ്സ് വിഷയങ്ങളിൽ സീനിയർ അധ്യാപകരുടെയും ഹിന്ദി, കൊമേഴ്സ്, മലയാളം, സുവോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിസ്റ്ററി വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെയും ഒഴിവിലേക്ക് നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 23 മെയ് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് അങ്കടി മൊഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 25 മെയ് രാവിലെ 10 മണിക്ക് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് 9446-1450 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 21 മെയ് രാവിലെ 10:30 സ്കൂളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9495-4243-78 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക.
3: ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35. നിർവഹണം വിനോദ് ബാബു, എച്ച്, കൂടെ

ഐ സി യു എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. സഹകരണം ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി. കാവ്യവിചാരം.

0: വേദനയുടെ മഹാചരിത്രം, അക്കിത്തത്തിന്റെ വികാരലോകം. കവി വീരാൻകുട്ടി സംസാരിക്കുന്നു.
1: ആരാണ് കവി എന്ന ചോദ്യത്തിന് ജീവിതത്തിന്റെ അപാരതയിലേക്ക് ഭാവനയെ വീശിയെറിയുന്ന വലക്കാരൻ എന്നൊരു ഉത്തരമുണ്ട് അക്കിത്തത്തിന്റെ ഉലഞ്ഞാൽ ജയിച്ചു എന്ന കവിതയിൽ. മീൻപിടുത്തക്കാരൻ എന്ന കവിതയിൽ സൂചനയില്ല, ഒരുപക്ഷെ മുത്തു വല വീശിയെടുക്കുന്ന ആളുമാകാം. അപാരതയിലേക്ക് ഭാവനയുടെ വലയെറിയുന്ന ഒരാൾ. വലയിൽ വല്ലതും പെടുമോ ഇല്ലയോ എന്നത് അയാളുടെ ആകാംക്ഷാ വിഷയമല്ല. നേരിലി വല വീഴുകവേ വീഴുകവേ ഒന്നുലയാതിരിക്കില്ലകടൽ, ഒന്നുലഞ്ഞാൽ ജയിച്ചു ജയിച്ചു ഞാൻ. എനിക്ക് മുത്തു വേണ്ട, എന്ത് നേട്ടം ഈ വലവീശലിൽ എന്നത് എൻ്റെ ആധിയല്ല. ഞാൻ ഈ വല വീതെറിയുമ്പോൾ കടലിൽ ഒരു ഉലച്ചിലുണ്ടാകും, അങ്ങനെ ഒരു ഉലച്ചിലുണ്ടായാൽ ഞാൻ ജയിച്ചു എന്നാണ് ആ കവിത അവസാനിക്കുന്നത്. മലയാള കവിതാ വായനക്കാരുടെ മനസ്സിൽ ആ ഉലച്ചിൽ പലവട്ടം

സൃഷ്ടിച്ചിട്ടുള്ള കവിയാണ് അഖിൽ. അതിൽ പരം കവിതയുടെ പ്രയോജന മൂല്യത്തെ കുറിച്ച് നിസ്സംഗനാണ് കവി. വെറും നൂലായിരുന്നു ഞാൻ എന്ന പ്രസ്താവനയിലുണ്ട് അഹത്തിന്റെ ബാധയേൽക്കാത്ത സ്വന്തം കവിത്വത്തെ കവി സ്വയം എങ്ങനെ കാണുന്നു എന്നതിലെ എളിമയും വിനയവും. എന്റെയല്ല എന്റെയല്ല എന്ന് മഹാക്ഷേത്രത്തിന്റെ അതൊരു രൂപകമായെടുത്താൽ ഭൗതികമായ എല്ലാറ്റിന്റെയും എല്ലാ നിർമ്മിതികളുടെയും ഉടമസ്ഥത ഉപേക്ഷിക്കുന്നത് പോലെ കവി കവിതയുടെ അധികാരവും വേണ്ടെന്ന് വയ്ക്കുന്നു. രത്നങ്ങൾക്കുള്ളിൽ നൂലാവാൻ കഴിഞ്ഞതിന്റെ ധന്യത മതി കവിക്ക്. കവിയുടെ ജന്മം പുഴുജന്മമാണ് എന്ന് മറ്റൊരു കവിതയിൽ അക്കിത്തം. കാലത്തിന്റെ സ്വർണകിരീടത്തിൽ ചാർത്താൻ തന്റെ വശം തൂവലൊന്നുമില്ല. പുഴു പറയുക, കാലത്തിന്റെ സ്വർണകിരീടത്തിൽ ചാർത്താൻ തന്റെ വശം തൂവലൊന്നുമില്ല. ഹ്രസ്വമായ സമയവും തുച്ഛമായ ബലവുമാണ് സ്വന്തമായിട്ടുള്ളത്. എങ്കിലും പുഴുവായ തനിക്ക് സങ്കടപ്പെടാൻ അവകാശമില്ല. അരിച്ചു ചെല്ലുന്നിടത്തെല്ലാം അക്ഷരങ്ങൾ ഉരുവം കൊള്ളുന്നതിന്റെ ധന്യതയിൽ പുഴുവിന്റെ കവിയുടെ ഇഴച്ചിൽ സാർത്ഥകമായി തീർന്നു. ഇഴയുന്നിടത്തെല്ലാം അക്ഷരം രൂപം കൊള്ളുന്ന ധന്യത, അതുമാത്രം മതി എനിക്ക് പുഴുവായിരിക്കുന്നതിൻ്റെ അഭിമാനം, കവിയായിരിക്കുന്നതിൻ്റെ അഭിമാനം. അങ്ങനെയാണ് അക്കിത്തം ഒരു കവിതയിൽ സൂചിപ്പിക്കുന്നത്. തൻ്റെ ജീവിതം കാലത്തിനുള്ള ഒരു ദീർഘ നമസ്കാരം എന്ന അറിവും ആ പുഴു ജീവിതത്തിൻ്റെ ധന്യത തന്നെ. ഉപാസിക്കുന്നു ദുഃഖത്തെ ഞാൻ എന്ന് ആശാൻ എഴുതിയെങ്കിലും കവിതയിൽ ആ ഉപാസന പിൽക്കാലത്ത് പൂർണ്ണമായും നിറവേറ്റിയത് അക്കിത്തമാണെന്ന് നിസ്സംശയം പറയാം. എന്താണ് ജീവിതത്തിന്റെ സ്ഥിരശേഷിപ്പ് എന്നതിന് അക്കിത്തം കണ്ടെത്തുന്ന ഉത്തരം വേദന എന്ന് തന്നെയാണ്. ഓതുന്നിതോരോ കിലുക്കവും എന്നോട് വേദന തൻ മഹാചരിത്രം എന്ന് വളക്കിലുക്കം എന്ന കവിതയിൽ കവി തന്റെ ദുഃഖോപാസനയുടെ കാതൽ വെളിപ്പെടുത്തുന്നു. ഈ വളക്കിലുക്കം മലയാള കവിതയിൽ പല കവികളിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ജീവിതം, അവ്യക്തമായ ഒരു സുന്ദരമായ വളക്കിലുക്കം എന്ന് പറഞ്ഞിട്ടുള്ളത് ശൂന്യതയിൽ അവസാനിപ്പിക്കുന്ന ചങ്ങമ്പുഴയുടെ ജീവിത ദർശനം വളക്കിലുക്കത്തിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. കമലശോണ സ്ഫടിക വളകൾ ഒന്നു പൊട്ടിയാൽ മറ്റൊന്ന് എന്ന് വൈലോപ്പള്ളി സ്ത്രീയുടെ പ്രണയ സ്വാച്ഛന്ദ്യത്തെ അവതരിപ്പിക്കാനായി ഇമേജ് ഉപയോഗിച്ചിട്ടുണ്ട്. അലയാൻ കാമുകനെ അലയാൻ പ്രേരിപ്പിക്കുന്ന ശബ്ദമായി ഏതോ വളക്കിലുക്കം കേട്ട് അലയും ഭ്രഷ്ടകാമുകനെ നാറ്റൂരും മലയാള കവിതയിൽ വളക്കിലുക്കം കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അക്കിത്തത്തിൽ എത്തുമ്പോൾ ഈ സുന്ദരമായ ശബ്ദമൊക്കെ മറയത്താവുകയും അതിൻ്റെ രമ്യഭാവം പോയി മറയുകയും അത് നൽകുന്ന വേദന എന്ന മഹാ അനുഭവം വളരെ വ്യത്യസ്തമായി തെളിഞ്ഞു വരികയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല വള, ഏറ്റവും ഉചിതമായ അളവുള്ള വള അണിയുന്ന ഒരാൾക്ക് വേദനയില്ലാതെ അത് ഇടാൻ പറ്റുന്നില്ല. ഈ ഒരു കാഴ്ചയിൽ നിന്നാകണം, അനുഭവത്തിൽ നിന്നാകണം, വേദനയുടെ മഹാചരിത്രമാണ് ഞാൻ ഓരോ വളക്കിലുക്കത്തിലും കേൾക്കുന്നത് എന്ന് പറയാൻ ഒരുപക്ഷെ അക്കിത്തത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഈ തരത്തിൽ ജീവിതത്തിന്റെ രൂപകമായി ചങ്ങമ്പുഴയിൽ കണ്ട ശൂന്യതയിൽ അവസാനിക്കുന്ന അവ്യക്തവും സുന്ദരവുമായ വളക്കിലുക്കത്തിൽ നിന്നും വ്യത്യസ്തമാണ് അക്കിത്തത്തിന്റെ കാഴ്ച. കന്യമാരുടെ പ്രണയ സ്വീകരണത്തിലെ സ്വാച്ഛന്ദ്യം കഴിപ്പിച്ച വൈലോപ്പള്ളിയുടെ വളക്കിലുക്കവും കാമുകത്വത്തിനെ അലയാൻ വിളിക്കുന്ന മേഘരൂപനിലെ വളക്കിലുക്കവും കവിഞ്ഞാണ്. കുറച്ചുകൂടി ദാർശനികമായിട്ടാണ് അക്കിത്തത്തിന്റെ ആ കിലുക്കം നാം കേൾക്കുന്നത്. വളക്കിലുക്കത്തിൽ മർത്യജീവിത വേദനയുടെ മഹാചരിത്രത്തെ കേൾക്കുന്ന കവിയിൽ ദുഃഖം ചിരന്തനവും സ്ഥായിയുമായിരിക്കാനേ വകയുള്ളൂ. ആശാൻ കവിതയിലെ ദുഃഖത്തിന്റെ പ്രധാന ഉറവിടം ജാതി സ്വത്വത്തെ സംബന്ധിക്കുന്ന സംഘർഷമായിരുന്നെങ്കിൽ അക്കിത്തത്തിന്റെ കവിതയിൽ മുഖ്യമായും അത് മനുഷ്യന്റെ അജ്ഞേയമായ അസ്തിത്വവുമായി ഇഴചേർന്ന് കിടക്കുന്നു. ഇത് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനമായും ജാതി സ്വത്വത്തിൽ നിന്നുണ്ടായ കുമാരനാശാന്റെ ദുഃഖത്തിൽ നിന്ന് എങ്ങനെയാണ് അക്കിത്തത്തിന്റെ അസ്തിത്വവുമായി, മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ദുഃഖം വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളത് പഠിക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുകയാണ്. മനുഷ്യനായി ജനിച്ചതിന്റെ സങ്കടങ്ങൾ മാത്രമല്ല, മനുഷ്യനിലുള്ള ജന്തുതയുടെ പൊരുൾ തിരയുമ്പോഴുണ്ടാകുന്ന സന്നിഗ്ധതകളും ചേർന്ന സങ്കീർണമായ ഒന്നായിട്ടാണ് ആ ദുഃഖം കവിതയിൽ പ്രകാശിക്കുന്നത്. പല മാനങ്ങളുള്ളതും അനിർവചനീയവുമായൊരു ഭാവമായി അക്കിത്തം കവിതകളിൽ ദുഃഖം സദാ സഞ്ചരിക്കുന്നു. ഒരുപക്ഷെ ആർ രാമേന്ദ്രൻ മാഷിന്റെ ദിവ്യ ദുഃഖത്തിന്റെ നിഴലിൽ ഒക്കെ നാം കാണുന്ന ഒരു തരത്തിലുള്ള അകാരണമായി ഉള്ള മനുഷ്യന്റെ ദുഃഖത്തിന്റെ ഛായ ആ വരികളിലുണ്ട്.
പൂനിലാവിൽ സ്വയം മറന്നു നിൽക്കുന്ന കവി. ആ കാഴ്ച പക്ഷേ കവിയിൽ സന്തോഷമല്ല ജനിപ്പിക്കുന്നത്, ഉറക്കെ കരയാനാണ് അയാൾക്കപ്പോൾ തോന്നിയത്. അത് കണ്ട് താരകവ്യൂഹമൊന്നുലഞ്ഞു. കിളിയോ കാറ്റോ കാരണം തിരക്കിയില്ല, ഭൂമിയും കഥയൊന്നും അറിഞ്ഞില്ല. കവിയാകട്ടെ ആ ദുഃഖത്തെപ്പറ്റി ആരോടും പറയാനും പോയില്ല. തനിക്ക് പോലും മനസ്സിലായിട്ടില്ലാത്ത ഒന്നിനെ അപരനെ എങ്ങനെ ധരിപ്പിക്കും? തികച്ചും ഭൗതികമായ ഇന്ദ്രിയാനുബന്ധിയായ ഒരു സ്രോതസ്സിൽ നിന്ന് മാത്രമല്ല അനർവചനീയമായ ആ വേദനയുടെ ആവിർഭാവം എന്ന് പറയുകയാണ് അക്കിത്തം ഈ കവിതയിൽ. കണ്ണീർ കടലിലൂടെയുള്ള തോണി തുഴച്ചിലായി കവി സ്വന്തം ജീവിതത്തെ സങ്കല്പിക്കുന്നത് കടൽ യാത്ര എന്ന കവിതയിൽ കാണാം. കണ്ണീർ കടലിലൂടെയുള്ള തോണി തുഴച്ചിൽ, അതാണ് തന്റെ ജീവിതം എന്ന് കടൽ യാത്ര എന്ന കവിതയിൽ അക്കിത്തം പറയുന്നു. ആളുകളുടെ പ്രശംസ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്, നിങ്ങൾ നന്നായി തുഴയുന്നുണ്ടല്ലോ എന്ന്. ഞാനാകട്ടെ അടുത്ത നിമിഷം തോണി മുങ്ങുമെന്ന വെപ്രാളത്തിലാണ്. ഭയത്തിനിടയിലും തുഴച്ചിൽ നിർത്താതെ യാത്ര തുടരുക എന്ന ജീവിത നിയോഗം താൻ പണിപ്പെട്ട് തുടരുന്നു എന്ന് അക്കിത്തം സൂചിപ്പിക്കുന്നു. ഈ ജീവിതമെന്ന അല്ലെങ്കിൽ കണ്ണീരിന്റെ കടലിലൂടെയുള്ള തോണി തുഴച്ചിലിന്റെ അനുഭവം അക്കിത്തത്തിന്റെ കവിതകളിലെല്ലാം മിക്കവാറും എല്ലാ സന്ദർഭങ്ങളിലും പല രൂപങ്ങളിലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് കാണാം. അതെങ്ങനെ ഉണ്ടാകുന്നു, എവിടെ നിന്നാണ് ഈ ദുഃഖം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് കൂടി അന്വേഷിക്കണം എനിക്ക് തോന്നുക. അതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന ഒന്ന് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള കവിയുടെ താല്പര്യം സൃഷ്ടിക്കുന്ന സംഘർഷം അതിലൊരു പ്രധാനപ്പെട്ട ഇടമാണെന്ന് എനിക്ക് തോന്നുക. ഇടുങ്ങിയ സാമുദായിക വ്യവസ്ഥയ്ക്കുള്ളിൽ വീർപ്പുമുട്ടുന്ന സ്വാതന്ത്ര്യമോഹിയായ യുവാവിന്റെ മനസംഘർഷമാണ് ആദ്യകാല കവിതയിലെ പ്രധാന ദുഃഖസ്ഥലിയായി പ്രവർത്തിക്കുന്നത്. ജീവിത പരിതോപസ്ഥ ഏൽപ്പിക്കുന്ന പരിക്കുകൾ കൂടിയാകുമ്പോൾ ആ സങ്കടം തിടം വെച്ച് അസഹനീയമായ അല്ല അസഹനീയത കൈവരിക്കുന്നത് കാണാം. പണ്ടത്തെ മേശാന്തിയുടെ ജീവിതത്തിൽ ഉടനീളം അതുണ്ട്. ദാരിദ്ര്യം, ആത്മനിന്ദ, കുറ്റബോധം, മനഃശാഞ്ചല്യം എല്ലാം ചേർന്ന് നിശേഷശൂന്യം ഈ ഐഹിക ജീവിതം എന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കുന്നത്രയും തീവ്രമാണ് അത്. പൂർവകാല പ്രഭാവങ്ങൾ അസ്തമിച്ച ഇല്ലത്ത് ദാരിദ്ര്യവും ഇല്ലായ്മയും കാലക്കേടും അരങ്ങു വാഴുമ്പോൾ ഉപ്പിനും ചോറിനും വേണ്ടിയിട്ട് അന്യന്റെ ചൊൽപ്പടിക്കെന്നെ ബലി കൊടുക്കുന്നു ഞാൻ എന്ന തിരിച്ചറിവ് ആ യുവാവിനുണ്ടാകുന്നു. പക്ഷേ ആ തിരിച്ചറിവ് അയാളെ രക്ഷിക്കുന്നില്ല. എല്ലാം പൂർവജന്മ ഫലമെന്ന് പറയുന്ന അച്ഛനെ എന്റെ പാപം ഈ ജന്മത്തിൻ്റെത് എന്ന് തിരുത്തുന്ന മകന് ആ യുക്തിബോധവും തുണയായി തീരുന്നില്ല. എന്തായിരുന്നു ആ ജീവിതത്തിൻ്റെ നീക്കിയിരുപ്പ് എന്ന് ചോദിച്ചാൽ ആമാശയത്തിൽ അകപ്പെട്ട സൂചി പോലെ അന്തരംഗത്തിൽ പുലർന്നിത കണ്ണുനീർ. കണ്ണുനീർ മാത്രം ബാക്കിയാവും. ആമാശയത്തിൽ അകപ്പെട്ട സൂചി പോലെ തിരിച്ചെടുക്കാനാവാതെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായൊരു വ്യഥയെ സ്ഥാപിക്കുന്ന ഒന്നായി ആ കണ്ണീര് ആ ദുഃഖം കവിയിൽ അവശേഷിക്കുന്നു. അവിടെ നിന്ന് മാത്രമല്ല ആ ദുഃഖം ഉണ്ടാകുന്നത്, മനുഷ്യാഹങ്കാരത്തിന്റെ മനുഷ്യാഹങ്കൃതിയുടെ പടുതികളായി രൂപം കൊള്ളുന്ന മനുഷ്യ സങ്കടത്തെ കുറിച്ചും കവി സൂചിപ്പിക്കുന്നുണ്ട്. സ്നേഹവും ധർമ്മവും കൈവിട്ട് കളയുന്ന ലോകത്തെ പറ്റിയുള്ള ആകുലത അക്കിത്തം കവിതകളിൽ സങ്കടം നിറയ്ക്കുന്ന സന്ദർഭങ്ങൾ ഏറെയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, നരകകാണ്ഡത്തിലെ ചിത്തസന്നിപാത മൂർച്ചയിൽപ്പെട്ട യുവത്വം, ആ യുവത്വത്തിന്റെ ആവിഷ്കാരം അതിന്റെ നേരുദാഹരണമാണ്. പുല്ലാണവന് കാന്താരം, പർവ്വതം പഴമണൽത്തരി, സമുദ്രം ഇറവെള്ളം, വിണ്ടലമോ കുടവട്ടവും, എല്ലാറ്റിനെയും കാൽക്കീഴിലാക്കി അവൻ വാഴുന്നു, ഭൂമിയെ അടക്കി വാഴുന്നു. യന്ത്രസംസ്കൃതിയുടെ സഹായത്താൽ നരാധമനായ പുതുമാനവൻ തീർക്കുന്ന ദുരിതങ്ങൾ കണ്ട് കവിയുടെ നാടിയിൽ നരകത്തീയുടെ ജ്വാലകൾ ഉയരുന്നു. നിത്യമാനുഷരോദനം കാതിലലയ്ക്കുന്നു. ഇതെല്ലാം കണ്ട് സഹികെട്ട് കരയുന്ന കവിക്ക് മറ്റൊന്നും ആശംസിക്കാനില്ല. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദമെന്ന പരാജിതന്റെ വ്യാജ സന്തൃപ്തിയല്ലാതെ മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് പാരമ്പര്യവും നവലോക ചിന്തയും തമ്മിലുള്ള ഇടയൽ, ഇതെങ്ങനെയാണ് ദുഃഖകാരണമായി തീരുന്നത് എന്ന ഒരന്വേഷണത്തിന്റെ പ്രസക്തിയാണ്. ദൈവമുണ്ടോ ഇല്ലയോ എന്ന സന്ദേഹിയുടെ മനോനില പ്രാർത്ഥന പോലുള്ള കവിതകളിൽ കാണാം. അച്ഛനും മകനും തർക്കിക്കുകയാണ്. അച്ഛൻ പറയുന്നു ദൈവമുണ്ട്, മകൻ പറയുന്നു ദൈവമില്ല. കവി പറയുന്നു ഇതിൽ ഏത് ശരി തെറ്റെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, പ്രത്യയശാസ്ത്രം വന്നിട്ട് എൻ്റെ കഴുത്തിന് പിടിക്കരുത്, പ്രത്യയശാസ്ത്രം വന്ന് എൻ്റെ കഴുത്തിന് പിടിക്കരുത് എന്ന് മാത്രമേ എനിക്ക്, നാസ്തികനോ ആസ്തികനോ ആവട്ടെ, നാസ്തിക്യമോ ആസ്തിക്യമോ ശരി എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഒഴിയാണ്. ഇങ്ങനെ ദൈവമുണ്ടോ ഇല്ലയോ എന്ന സന്ദേഹിയുടെ മനോനില പ്രാർത്ഥന പോലുള്ള കവിതകളിൽ തെളിഞ്ഞു വരുന്നത് കാണാം. ശരീരവേട ഏൽപ്പിക്കുന്ന ഓദിക്കന്റെ വേദാധ്യാപനത്തെ അണ്ടിവീണ അണ്ണാൻ എന്ന കവിതയിൽ കണക്കിന് പരിഹാസ വിധേയമാക്കുന്നുണ്ട് കവി. ഓമന മകൻ എന്ന കവിതയിൽ
കർക്കശക്കാരനായ അച്ഛനിലെ ജാതിബോധത്തെ വിമർശന വിധേയമാക്കുന്നിടത്ത് പാരമ്പര്യവുമായി സംഘർഷത്തിലാകുന്ന സ്വതന്ത്രജിത്തനായ മകനെ കാണാം. കോന്തുവേ തൊട്ടുകുട്ടൻ എന്ന് പരാതിപ്പെടുന്ന, ഭജിച്ചില്ലെങ്കിൽ പുറമടിച്ചു കുളിക്കുന്ന, ഇഷ്ടമുള്ള പുഴുങ്ങൽ ചോറിന് പകരം ആചാരപ്രകാരമുള്ള ചാമച്ചോറ് തീറ്റിക്കുന്ന ഈ അച്ഛനോടുള്ള വിപ്രതിപത്തിയിൽ ഒരു നമ്പൂതിരി ഗൃഹനാഥന്റെ അധികാരത്തോട് മാത്രമല്ല പിതൃസ്വരൂപിയായ എല്ലാ അധികാര രൂപങ്ങളോടുമുള്ള പുതുതലമുറയുടെ കലഹമുണ്ട്. ദുഃഖത്തിൽ തന്നെയാണ് അതിൻ്റെയും അവസാനം എന്നതിനാൽ മകന്റെ തോൽവിയിൽ, ആത്മാഹുതിയിൽ ആ സ്വാതന്ത്ര്യവാഞ്ചയ്ക്ക് ഒടുങ്ങിയേ മതിയാകും. ഇതിൻ്റെ ഒരു വളർച്ച എന്ന നിലയ്ക്കാണ് സമുദായ ചിന്തയും രാഷ്ട്രീയ ബോധവും തമ്മിലുള്ള സംഘർഷം കവിയിൽ രൂപപ്പെടുന്നത്. സമുദായത്തിന്റെ ഇടുക്കത്തിൽ നിന്ന് കുതറാനുള്ള വാഞ്ചയെ സ്വാഗതം ചെയ്യുന്ന രാഷ്ട്രീയ തിരയിളക്കം തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് കവി അറിയുന്നുണ്ട്. വേദമോ കമ്മ്യൂണിസമോ എന്ന സന്ദേഹം അങ്ങനെയാണ് രൂപപ്പെടുന്നത്. ദേവനാമങ്ങളായി പോവല്ലേ മേലിൽ എൻ നാം ഉരുവിട്ടിയിടും അക്ഷരങ്ങൾ എന്ന വിപ്ലവാത്മക ചിന്ത അതിനെ ത്വരിപ്പിക്കുന്നു. ചീറ്റട്ട വിപ്ലവബോധമേ നിൻ കൊടും കാറ്റ് എൻ തൊടുനിണച്ചാലില്ലാം എന്ന നിലയിലേക്ക് വളരുന്നുമുണ്ട്. പിൽക്കാലത്ത് ഈ വിപ്ലവബോധത്തെ നൈതികമായി നിലനിർത്താൻ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പരാജയപ്പെടുന്നു എന്നറിയുമ്പോൾ വിശ്വാസത്തെ സംബന്ധിക്കുന്ന മറ്റൊരു സംഘർഷ മേഖല രൂപപ്പെടുന്നു. നിരാശയിലും ദുഃഖത്തിലുമാണ് അതിൻ്റെയും പര്യവസാനം. ഭൗതിക ജീവിത സംഘർഷങ്ങളും പ്രത്യയശാസ്ത്രപരമായ തോൽവികളും ഏൽപ്പിച്ച ആന്തരിക വേദനകൾ കൂടി ചേർന്നതാണ് കവിയുടെ ദുഃഖ പര്യവസാനിയായ ദർശനത്തെ രൂപപ്പെടുത്തിയത് എന്ന അടിവരയിടാനാണ് ഇത്രയും വിസ്തരിച്ചത്. വെറും വൈയക്തികമായ ഒരു വേദന മാത്രമായിരുന്നില്ല, സമൂഹത്തിനകത്തുള്ള സംഘർഷങ്ങളെ സ്വാംശീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലിടപെടുമ്പോൾ അതിനോട് ഇടയുമ്പോൾ കിട്ടിയിട്ടുള്ള വേദനകൾ കൂടി ചേർന്നതാണ് ദുഃഖദർശനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ കൂടി വിസ്തരിക്കാൻ ഞാൻ ശ്രമിച്ചത്. ആരാണ് മനുഷ്യൻ, അവന്റെ ജന്മോദ്ദേശം എന്ത് എന്ന ചിരന്തരമായ ദാർശനിക സമസ്യയെ തേടുന്നിടത്താണ് വേദനയുടെ മറ്റൊരു ചരിത്രം അക്കിത്തം കവിതയിൽ പ്രവേശിക്കുന്നത്. എന്താണ്, ആരാണ് മനുഷ്യൻ, അതിൻ്റെ ജന്മോദ്ദേശം എന്ത്, എന്താണ് അസ്തിത്വം, മനുഷ്യന്റെ അസ്തിത്വപരമായിട്ടുള്ള സംശയം, ഈ ദാർശനിക സമസ്യയെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അഖിലത്തിൻ്റെ കവിതയിലെ ദുഃഖ കാണ്ഡം പുതിയൊരു അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നത്. മൂർത്തമായ ഉത്തരങ്ങളോ സമാധാനമോ കണ്ടെത്താൻ പ്രയാസമുള്ള കവിയുടെ ആത്മത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഒന്നാണ് അത്. കവി ജീവിതത്തിന് അനിവാര്യത കൂടിയായി അതിനെ കാണേണ്ടതുണ്ട്. എന്റെ പേടി എന്ന കവിതയിൽ പൂവിനെ പോലെ സ്വപ്നം കാണാനും പൈങ്കിളിയെ പോലെ പാടാനും തനിക്ക് അഭിലാഷമുണ്ട്. മാത്രമല്ല സങ്കല്പത്തിൽ താൻ അവയൊക്കെ ആയിട്ട് മാറാറുമുണ്ട്. എങ്കിലും പേടിപ്പുഞ്ഞാൻ ആ വസ്തുക്കൾ തൻ ധർമ്മം എങ്കിലും വളർത്തുകെന്ന് ഈശനോട് അപേക്ഷിക്കാൻ, എങ്കിലും പേടിപ്പുഞ്ഞാൻ ആ വസ്തുക്കൾ തൻ ധർമ്മം, ഈ പൂവിന്റെയും പക്ഷിയുടെയൊക്കെ ധർമ്മം എങ്കിലും വളർത്തുക എന്ന് ഈശനോട് അപേക്ഷിക്കാൻ. എന്താണ് പേടിക്ക് കാരണം, എന്താണ് കാരണം, അത് സാക്ഷാത്കരിക്കപ്പെട്ടാൽ, ആ കഴിവൊക്കെ എനിക്ക് കിട്ടിയാൽ പിന്നെ ആശയും അതോടെ അവസാനിക്കും. സാക്ഷാത്കാരത്തെക്കാൾ അതിനായുള്ള ഇച്ഛ നിലനിൽക്കുന്നതാണ് കവിക്ക് പ്രിയം. എനിക്ക് പിൽക്കാലത്ത് രാമന്റെ ഒരു കവിത കൂടി ഇതിനോട് ചേർത്ത് പറയാമെന്നുള്ളു. മുല്ലത്തറയ്ക്ക് മേൽ സംഭ്രമിക്കുന്ന മുല്ലവള്ളിയോട് അതിനെ പന്തലിട്ടിയിലും പടർത്തിയിലും അവയുടെ സംഭ്രമം നഷ്ടപ്പെടാതെ കാക്കുന്നു ഞാൻ എന്ന് മുമ്പൊരു കവി വേറൊരു രീതിയിൽ പറഞ്ഞതാണ്. എനിക്ക് ഇതൊന്നും ആകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആകണ്ട, കാരണം ആ ആശ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം എന്ന്. ഇത് ഒരു കവിയുടെ കലാകാരൻ്റെ അസ്തിത്വവുമായും ഉണ്മയുമായും ബന്ധപ്പെട്ട ഒരു സങ്കടം ആയിട്ട് വേണം കാണാൻ. നിത്യമേഘം എന്ന കവിതയിലെ കാളിദാസമേഘത്തിനുള്ള കാലപുരുഷന്റെ വണക്കം, കാലപുരുഷനാണ് അതിൽ കവിയായിട്ട് അല്ലെങ്കിൽ കവി കാലപുരുഷന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ മേഘത്തെ വണങ്ങുക, നിത്യമേഘത്തെ വണങ്ങുക എന്തുകൊണ്ടാണ്, ആ വണക്കത്തിൽ ഒരു കവിയുടെ മധുരമായ തോൽവി അന്തർഹിതമാണ്. മർത്യസങ്കല്പരൂപം ഘനീഭവിച്ചതാണ് ആ മേഘം. മർത്യസങ്കല്പരൂപം കവിയുടെ വാക്കുകളാണ്. മർത്യസങ്കല്പരൂപം ഘനീഭവിച്ചതാണ് ആ മേഘം. ആ രൂപകത്തിലെല്ലാം നമുക്ക് സങ്കല്പിക്കാനാകും. സർവ്വതിനെയും ഉൾക്കൊള്ളാൻ ക്ഷമതയുള്ള ആ രൂപകത്തെ വണങ്ങുമ്പോൾ കവിയുടെ ഗർവത്തിന് അല്ലെങ്കിൽ അഹങ്കാരത്തിന് ഏൽക്കുന്ന വീഴ്ച വിജയമായിട്ട് എണ്ണുകയാണ് കവി. അങ്ങനെ ചിലതിൻ്റെ മുന്നിൽ കവി തോറ്റുകൊടുക്കുന്നതിൻ്റെ ധന്യത കൂടി അനുഭവിക്കേണ്ടി വരുന്ന ആ കലാകാരൻ്റെ ദുഃഖത്തെക്കുറിച്ചുകൂടിയാണ് നിത്യമേഘത്തിൽ കവി പറയാൻ ശ്രമിക്കുന്നത്.
ഇനി മറ്റൊരു കാര്യം, കവിത എന്ന മാധ്യമത്തെ സംബന്ധിക്കുന്ന പരിമിതികൾ എങ്ങനെ കവിതയിലൂടെ തന്നെ പറയാൻ ശ്രമിക്കും, അതിന്റെ ദുഃഖത്തെ എങ്ങനെ പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. കവിയുടെ മാധ്യമപരമായ പരിമിതികൾ കവിക്ക് ദുഃഖകാരണമാകും, അങ്ങനെയുള്ള സന്ദർഭവും അക്കിത്തത്തിന്റെ കവിതയിൽ വന്നു പോകുന്നുണ്ട്. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്ന കവിതയിൽ ഉപയോഗിക്കാതെ വെച്ചതിനാൽ വേട്ടാളൻ കൂടുകൂട്ടിയ ഓടക്കുഴലാണ് ഗായക ഗന്ധർവന്റെ ദുഃഖത്തിന് നിദാനമാകുന്നത്. പാടാൻ കുറച്ച് ദിവസം പാടിയിട്ടൊന്നുമില്ല, പാടാൻ വേണ്ടി ഓടക്കുഴലെടുത്തപ്പോൾ അതിലൊരു വേട്ടാളൻ കൂടുകൂട്ടിയിരിക്കും. കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായി, പക്ഷെ അത് കുടുംബമായിട്ടാണ് താമസിക്കുന്നത്, അതുകൊണ്ട് കൊല്ലാൻ പറ്റില്ല. പാടിയിട്ടില്ലെങ്കിൽ അയൽക്കാരൊക്കെ പറയും അയാളുടെ പാട്ട് തീർന്നു, പുതിയതൊന്നും വാങ്ങാമെന്ന് വെച്ചാൽ അതിനുള്ള ബാല്യം തീർന്നിരിക്കുന്നു. പിന്നെ ആ ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിന് കവി കാണുന്ന വഴി, അല്ലെങ്കിൽ ഗന്ധർവൻ കാണുന്ന വഴി, തന്റെ തൊണ്ട കൊണ്ട് തന്നെ പാട്ടുണ്ടാക്കി സമർപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ കവിതയെ ബാധിക്കുന്ന മാധ്യമപരമായ പരിമിതികളെ എങ്ങനെയാണ് ഒരു കവി മറികടക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള, ആ ദുഃഖത്തെ കവിക്ക് എങ്ങനെ തരണം ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു വളരെ സൂക്ഷ്മമായൊരു വീക്ഷണം അതിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ മിന്നാമിന്നി എന്നൊരു കവിതയുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട്. മിന്നാമിന്നി എന്ന കവിത ഒരു നന്ദി വാക്കാണ്. കുടുംബം നാട്ടിൽ പോയ സമയത്ത് നഗരത്തിലെ മുറിയിൽ ഏകാഗിയായി കഴിയുന്ന കവിയുടെ അടുത്ത്, ഏകാന്തത തീവ്രമാണ്, കുടുംബം നാട്ടിൽ പോയിരിക്കുന്നു, നഗരത്തിലെ മുറിയിൽ താൻ ഒറ്റയ്ക്കാണ്. ആ സമയത്ത് രാത്രിയിൽ ഒരു മിന്നാമിന്നി കവിയുടെ അടുത്തേക്ക് വരികയാണ്. ഏകാന്തതയും വിശപ്പുമാണ് കവിയുടെ അപ്പോഴത്തെ ദുഃഖഹേതു. മിന്നാമിന്നി തന്റെ വെളിച്ചം കൊണ്ട് ആദ്യം അറയും പിന്നെ തന്റെ ഉള്ളറയും നിറച്ചു എന്ന് കവി തിരിച്ചറിയുന്നു. അതിനുള്ളതാണ് കവിയുടെ ആ നന്ദി വാക്ക്. അപ്പോൾ മിന്നാമിന്നിയുടെ ഒരു വെളിച്ചം കടന്നു വന്ന് തന്റെ ഏകാന്തതയെയും തന്റെ അറ മുറിയെയും തന്റെ ഉള്ളറ മനസ്സിനെയും എങ്ങനെ നിറയ്ക്കുന്നു എന്ന് വളരെ സൂക്ഷ്മമായ ഒരു പ്രകാശകണികയുടെ സാന്നിധ്യത്തിൽ കവി അനുഭവിക്കുന്ന ദിവ്യമായിട്ടുള്ള അനുഭൂതി, ദുഃഖത്തിൽ നിന്നുള്ള മോചനം, ദുഃഖമാണ് ഈ ഏകാന്തതയും വിശപ്പൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ആ കവിതയിൽ. കവിയുടെ ദുഃഖത്തെ പരിഹരിക്കാനുള്ള കവിതയുടെ ക്ഷമതയും, ഈ വെളിച്ചം ശരിക്കും കവിതയുടെ വെളിച്ചമാണ്, ഒരു പക്ഷേ അദ്ദേഹം അന്നൊരു കവിത എഴുതിയിട്ടുണ്ടാകാം, ആ കവിതയുടെ വെളിച്ചമാണ് ഈ മിന്നാമിന്നിയുടെ വെളിച്ചം. അതുകൊണ്ട് കവിതയുടെ മരുന്ന്, കവിതയുടെ വെളിച്ചം കവിയുടെ ദുഃഖം പരിഹരിക്കാൻ എത്രമാത്രം ക്ഷമതയുള്ളതാണ് എന്ന ആത്മവിശ്വാസം കൂടി ഈ വരികളിലുണ്ട്. അപ്പൊ ആധുനികതയുടെ ആധുനിക സാഹിത്യം കവിതയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അസ്തിത്വ ദുഃഖം എന്ന് പറയുന്ന ആശയം. ഒരുപക്ഷേ സാർത്രെ ഒക്കെ പറയുന്നതിന് ശേഷം, 60s അല്ലെങ്കിൽ 50s ഒടുവിൽ കുരുക്ഷേത്രമൊക്കെ വന്നതിന് ശേഷമാണ് മലയാള കവിതയിൽ ഈ അസ്തിത്വ ദുഃഖം വരുന്നത്. ഖസാക്കിന്റെ ഇതിഹാസത്തിൽ ഒക്കെ അത് വളരെ പ്രകടമായിട്ട് നമ്മളത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ആധുനികതയുടെ അസ്തിത്വ ദുഃഖത്തിന്റെ വിദൂര ഛായ മലയാള കവിതയിൽ കേൾപ്പിച്ച ആദ്യ കവി അക്കിത്തമാണ് എന്ന് പറയാതെ വയ്യ. 20th ഇതിഹാസത്തിലെ ഇതിഹാസത്തിന് ഖസാക്കിന്റെ ഇതിഹാസത്തോടുള്ള പൊക്കിൾക്കൊടി ബന്ധം യാദൃശ്ചികമാകാൻ ഇടയില്ല. വിജയന്റെ ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഇതിഹാസം യഥാർത്ഥത്തിൽ 20th ഇതിഹാസത്തിലെ ഇതിഹാസമാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. രവിയുടെ ദുഃഖത്തിൽ അക്കിത്തത്തിന്റെ നായകന്റെ വ്യസനങ്ങളും വ്യംഗ്യമായി ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏവരും ദുഃഖിതന്മാരാണ് അസ്വതന്ത്രത മൂലമായി, ജനിയും മൃതിയും കിട്ടിലൊഴിവേതു മഹാനുമേ. ജീവിതം എല്ലാവരും ദുഃഖിതന്മാരാണ്, കാരണം എന്താ, അസ്വതന്ത്രത കാരണം. ജനിയിലും മൃതിയിലും അതിൽ നിന്നൊരു ഒഴിവാക്കും ഇല്ല. ഈ കാഴ്ചപ്പാടിൽ മനുഷ്യനായി പിറന്നതിന്റെ ദുഃഖം മാത്രമല്ല, മൃത്യുബോധത്തിന്റെ ലാഞ്ചനയും കാണാം. മൃഗത്തിന്റെ ചരിത്രത്തോട് ചങ്ങലയുടെ ചരിത്രം കൂട്ടിച്ചേർത്താൽ മനുഷ്യ ചരിത്രമായി എന്ന് ഭ്രൂഗലിന്റെ 2 കുരങ്ങന്മാർ എന്ന കവിതയിൽ വിഷ്ലാവ ഷിംബോസ്ക എഴുതുന്നു. കുരങ്ങിന്റെ ചരിത്രത്തോട് ചങ്ങലയുടെ ചരിത്രം കൂടി ചേർത്താൽ മനുഷ്യന്റെ ചരിത്രമായി. ഇതാണ് ഭ്രൂഗലിന്റെ 2 കുരങ്ങന്മാർ എന്ന കവിതയുടെ അന്തസത്തയതാണ്. അതിനും 10 മുമ്പ് അക്കിത്തം ഇങ്ങനെ എഴുതി, മരണത്തിന് മരുന്ന് കണ്ടുപിടിച്ചാൽ എന്തുണ്ട് ഗുണം, ജയിൽവാസം നിത്യമായി മറ്റെന്തുണ്ട് പുരോഗതി. ജീവിതം എന്നത് ജന്മദീർഘമായ ജയിൽവാസമാണെന്ന സങ്കല്പത്തിൽ ഷിംബോസ്കയുടെ ശോകം കലർന്ന ചങ്ങലക്കിലുക്കം ഞാൻ കേൾക്കുന്നു. ആധുനികതാ വിമർശനം കൂടി ചേരുമ്പോൾ, 22nd ഇതിഹാസം മുഴുവൻ ആധുനികതാ വിമർശനം കൂടിയാണ്, ആധുനിക മനുഷ്യനെ കുറിച്ച്, ആധുനികന്റെ ചെയ്തികളെ കുറിച്ച് ഒക്കെയുള്ള വിമർശനമാണ്. ആ വിമർശനം കൂടി ചേരുമ്പോൾ ആ ദുഃഖം സമകാലികതയെ തൊടുകയും ചെയ്യുന്നു. മനുഷ്യനെ പറ്റി എഴുതുമ്പോൾ ജീവി, ജന്തു എന്നെല്ലാം പ്രയോഗിക്കാനാണ് കവിക്ക് ഇഷ്ടം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെത്തിക്കോരണമല്ലോ ജന്തു തനിക്കുള്ള ലഭ്യതൻ കയ്യാൻ, അങ്ങനെ ജീവി ജന്തു എന്നൊക്കെയാണ് കവിയുടെ പ്രയോഗം.
ഭാഷയുടെ ഈ തെരഞ്ഞെടുപ്പിൽ കവിയുടെ ദർശനം കൂടി പങ്കെടുക്കുന്നുണ്ട്.

0: എന്നത് വ്യക്തം. മനുഷ്യനിലെ ആദിമ പ്രരൂപത്തെ കൂടിയാണ് കവി അന്വേഷിക്കുന്നത് എന്നതുകൊണ്ടാണത്. തത്കാല മനുഷ്യനെയല്ല, പ്രാക്തനമായി തുടങ്ങിയ മനുഷ്യപ്രരൂപത്തിലെ പ്രകൃതിയെയാണ്, മനുഷ്യപ്രകൃതിയെയാണ് കവി ലക്ഷ്യം വെക്കുന്നത് എന്നുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നിടത്ത് ജന്തു എന്നും ജീവി എന്നും പറയാൻ കവിയെ പ്രേരിപ്പിക്കുന്നുണ്ടാവുക. ഇനി വേറൊരു തരത്തിലുള്ള ദുഃഖ സാധ്യത കൈവരുന്നത് ഹിംസയോടുള്ള കവിയുടെ സംവാദങ്ങളിൽ നിന്നാണ്. മനുഷ്യരിൽ നിക്ഷിപ്തമായ ഹിംസയെ വേദനയോടെ നോക്കിക്കാണുന്ന ഒരു കവി അക്കിത്തത്തിലുണ്ട്. മഹാബലി എന്ന കവിത മഹാബലിയുടെ ദുഃഖഭരിതമായ ഒരു ആത്മകഥയാണ്, ചെറിയ കവിതയാണ്. മഹാബലിയുടെ ഒരു ആത്മകഥമാണ്, ദുഃഖഭരിതമായ ഒരു ആത്മകഥമാണ് മഹാബലി എന്ന കവിത. അധികാരത്തിനായി കലഹിക്കുന്ന പുതുകാലത്തെ പ്രജ തനിക്ക് പൂവും പൂവടയും സമ്മാനിക്കുന്നു, നേദിക്കുന്നു. ആരവരോട് പറയും ആ നേദ്യത്തിൽ ഭ്രാതൃരക്തത്തിന്റെ കറയുണ്ടെന്ന്. അങ്ങനെയാണ് കവിത അവസാനിക്കുന്നത്. എനിക്ക് ഈ പുതുതലമുറ അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്ന പുതുതലമുറ പൂവും പൂവടയും നേദിക്കുന്നു, ആരവരോട് പറയും ആ നേദ്യത്തിൽ ഭ്രാതൃ രക്തത്തിന്റെ കറയുണ്ട് എന്ന്. ഈ ചോദ്യം കവിയുടെ കറകളഞ്ഞ നൈതിക ദുഃഖത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ഈ ദുഃഖം പലതരം ദുഃഖമാണ്, നൈതിക ദുഃഖം, വൈയക്തികമായ ദുഃഖം, ആത്മീയമായ ദുഃഖം, അസ്തിത്വ ദുഃഖം, ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങളുടെ ഒരു പലതരത്തിലുള്ള സാധ്യതകൾ ഈ കവിതയിലൂടെ അലയടിച്ചു പോകുന്നുണ്ട്. ഈ രണ്ട് അക്കിത്തമുണ്ട്. ഈ രണ്ട് അക്കിത്തത്തിൽ നിങ്ങൾ അവസാനത്തെ അക്കിത്തത്തെ റദ്ദ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യത്തെ അക്കിത്തം വന്ന് രക്ഷപ്പെടുത്തും. അതിന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഒരു ഒരു സാധ്യതയുണ്ട് ഈ കവിതയിൽ. ഹിംസയുടെ ചരിത്രത്തിൽ മതത്തിന്റെ പങ്ക് സ്വാഭാവികമായി കടന്നു വരുന്നു. മാനവ സന്നിധിയിൽ എന്ന കവിത കറകളഞ്ഞ മാനവിക ബോധത്തിന്റെ മന്ത്രാക്ഷരിയായി മാറുന്നുണ്ട്. മതമേതെങ്കിലും ആട്ടെ, മനുജാത്മാവയെ കരഞ്ഞിരക്കുന്നേൻ, നിരുപാധികമാം സ്നേഹം നിന്നിൽ പൊട്ടിക്കിളർന്നു കൊന്തട്ടെ. മതമേതെങ്കിലും ആട്ടെ, മനുജാത്മാവയെ കരഞ്ഞിരക്ക, ആ വാക്കുകൾ വളരെ പ്രധാനമാണ്, കരഞ്ഞിരക്കുന്നേൻ, നിരുപാധികമാം സ്നേഹം നിന്നിൽ പൊട്ടിക്കിളർന്നു കൊന്തട്ടെ. വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഏത് വേഷം ധരിച്ചോളൂ, ഏത് മതത്തിൽ വിശ്വസിച്ചോളൂ, പക്ഷേ നിരുപാധികമാം സ്നേഹം. ഈ നിരുപാധികം ഉപാധിയാണ്, സ്നേഹത്തിന്റെ ഉപാധിയൊരു ഉപാധിയില്ല. മതമോ ജാതിയോ പ്രദേശമോ രാഷ്ട്രീയമോ ഒന്നും ഉപാധിയല്ലാത്ത പരമമായ സ്നേഹത്തിന്റെ ഉടമകളാവാൻ മനുഷ്യനെ ക്ഷണിക്കുന്ന കവിയുടെ ഏറ്റവും മാനവികമായിട്ടുള്ള ഒരു ക്ഷണക്കത്തുകൂടിയാണ് ആ കവിത. ഈ ആഹ്വാനം സ്വീകരിക്കപ്പെടുമോ എന്ന് കവിക്ക് സന്ദേഹമുണ്ട്. ചെത്തിക്കോരണമല്ലോ ജന്തു തനിക്കുള്ള രക്ഷ തൻ കയ്യാൽ എന്ന് സമാധാനിക്കാനേ കവിക്ക് കഴിയുന്നുള്ളൂ. തീരുമാനിക്കേണ്ടത് ആ ജനമാണ്, ഓരോരുത്തരുമാണ്. അവരവന്റെ ജീവിതം വഴി അവൻ തന്നെ ചെത്തിക്കോരിയെടുക്കണം. ഇരുട്ടിനെതിരെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുക എന്നതാണ് മറ്റൊരു രക്ഷാമാർഗം. ഹിംസക്കെതിരെയുള്ള മറ്റൊരു രക്ഷാമാർഗം ഇരുട്ടിനെതിരെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. വിദ്വേഷം വിളമ്പുന്നവരോട് വാൽമീകിയും വ്യാസനും സിദ്ധാർത്ഥനും രന്തിദേവനും അശോകനും ശങ്കരനും ജീസസ് ക്രൈസ്റ്റും മുഹമ്മദും കൺഫ്യൂഷ്യസും ഗാന്ധിജിയും കൊളുത്തിയ വെളിച്ചം കൈക്കൊള്ളാൻ കവി ആഹ്വാനം ചെയ്യും. കൃത്യമായിട്ട് ഏതൊക്കെ ധാരകളാണ് ഇന്ത്യയിലുള്ളത്, ഇന്ത്യയുടെ ബഹുമതധാരകളെ മുഴുവൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ വൈവിധ്യങ്ങളിലൊക്കെയുള്ള വെളിച്ചത്തെ നിങ്ങൾ എടുക്കുന്നു, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ വെളിച്ചം എടുക്കുമെന്നല്ല പറയുന്നത്. അതിന് സംശയമൊന്നും അവശേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാൽമീകിയും വ്യാസനും സിദ്ധാർത്ഥനും രന്തിദേവനും അശോകനും ശങ്കരനും ജീസസ് ക്രൈസ്റ്റും മുഹമ്മദും കൺഫ്യൂഷ്യസും ഗാന്ധിജിയും ഒക്കെ കൃത്യമായിട്ട് കവിതയിൽ ആലേഖനം ചെയ്തുകൊണ്ട് തൻ്റെ നിലപാടിന്നതാണ് ഉറപ്പിച്ച് സംശയലേശമെന്നെ പറയാനുള്ള ശ്രമം നടക്കുന്നത്. തോക്കിന് വേണ്ടി ചെലവിട്ട ഇരുമ്പിനെ ഉരുക്കിയിട്ട് ബലമുള്ള കലപ്പയെ വാർക്കണമെന്ന സ്വപ്നമാണ് കവിയുടെ ഹിംസക്കെതിരെയുള്ള സ്വപ്നം. നിങ്ങൾ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള തോക്ക് ആ ഇരുമ്പ് ഉരുക്കിയിട്ട് വിശപ്പടക്കാനുള്ള ധാന്യങ്ങൾ വിളയിക്കുന്ന കലപ്പയായി മാറട്ടെ എന്നുള്ള വലിയ വലിയ സന്ദേശമാണത്.
1: വേദനയുടെ മഹാചരിത്രം, അക്കിത്തത്തിന്റെ വികാരലോകം, കവി വീരാൻകുട്ടി തുടരും അടുത്ത വ്യാഴം രാത്രി 8 മണിക്ക്. കാവ്യവിചാരം, മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. സഹകരണം ഇടശ്ശേരി കലാപാഠശാല, പൊന്നാനി. കാവ്യവിചാരം.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
4: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
3: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
5: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. നാളെ രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കും. എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. തുടർന്ന് അദ്ദേഹം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറി. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് കെപിസിസി ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം ഒരു തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിച്ച അദ്ദേഹം ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും വ്യക്തമാക്കി. മുതിർന്ന സിപിഐഎം നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. സിപിഐഎം സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡീഗഡ്, ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ്ഐആർ നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണിതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.

0: അഞ്ച് രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡനും നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഫിറ്റ്നസ് പരിശോധനയ്ക്കായി 17 പോയിന്റുകളുള്ള വിശദമായ ഒരു ചെക്ക്ലിസ്റ്റും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇടവമൊന്നായ നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കുക. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ മൊത്തവില സൂചിക പണപ്പെരുപ്പം 42 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഇക്കഴിഞ്ഞ മാർച്ചിൽ 3.88% പണപ്പെരുപ്പം ഏപ്രിലിൽ 8.3% ഉയർന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പഞ്ചാബ് 14 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് എടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399, നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സേവന വാർത്തകൾ. പിരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത ഡിഫാം ഓർ ബിഫാം. കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 21 രാവിലെ 10 പിരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0498 5 2 3 6 2 1 5 0498 5 2 3 6 1 5. പൈവളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ജിയോളജി, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിൽ സീനിയർ അധ്യാപകരുടെയും ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബോട്ടണി വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെയും ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 28 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9447-955-901. ബേത്തൂർ പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST സീനിയർ ഇംഗ്ലീഷ്, മലയാളം, HSST ജൂനിയർ ഹിന്ദി, ഹിസ്റ്ററി തസ്തികകളിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 സ്കൂൾ കാര്യാലയത്തിൽ നടക്കും. ഫോൺ നമ്പർ 9446-588-226. 9446588226 അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോമേഴ്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഹിന്ദി, അറബിക്, കന്നഡ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9633308765 9633308765 കണ്ണൂർ സർവകലാശാല കായിക വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 10 വയസ്സുമുതൽ 18 വയസ്സുവരെ ഉള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേനൽക്കാല ഫുട്ബോൾ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് രാവിലെ 6:30 മുതൽ 8:30 വരെയായിരിക്കും പരിശീലനം. താൽപര്യമുള്ള കായിക താരങ്ങൾ നാളെ രാവിലെ 6:30 ഫുട്ബോൾ കളിക്കുന്നതിനുള്ള കിറ്റ് സഹിതം റിപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497274615 0497274615 സേവന വാർത്തകളാണ് കേട്ടത്. അഖില കേരള റേഡിയോ നാടകോത്സവം 5-ാം ദിവസമായ ഇന്ന് രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന വിജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈഎസ് പൗർണമി. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

0: Recently announced him as the leader of the legislative party in Kerala. This decision was announced after continuous discussions at Thiruvananthapuram and New Delhi over the past 10 days following the election results on May 4th. V.D. Satheesan said he would take all the leaders into confidence. The swearing in ceremony is expected to be on Monday. Meanwhile, outgoing Chief Minister Pinarayi Vijayan was elected as the legislative party leader of the CPM. Midhi M. Palluri.
1: In Tamil Nadu, AIADMK General Secretary Edappatti Palaniswamy today met the state governor Vishwanath Arlekar and gave him a petition regarding the faction of AIADMK MLAs led by SP Velumani. The former chief minister appealed to the governor to take up the issue with Speaker J.C.D. Prabhakar. The issue is that 25 AIADMK MLAs in the faction led by SP Velumani voted for the TVK government, not heeding the whip issued by OS Manian to vote against the TVK government. 22 AIADMK MLAs led by Edappatti Palaniswamy also appealed to the speaker, asking him to disqualify the faction led by Velumani. Previously, Edappatti Palaniswamy, the AIADMK General Secretary, had removed some MLAs from holding various positions in the party. Delhi High Court Judge Justice Swarna Kanta Sharma today initiated criminal contempt proceedings against Arvind Kejriwal, Manish Sisodia, Sanjay Singh, Saurabh Bhardwaj, Durgesh Pathak and others who were alleged vilifying social media posts linked to the excise policy case. Justice Sharma said a calculated campaign was launched against her instead of pursuing legal remedies. She also accused Arvind Kejriwal of destroying her reputation instead of availing legal remedies. She clarified that she was not recusing herself but transferring the CBI plea against the discharge of the accused to another bench after initiating contempt proceedings. Solicitor General Tushar Mehta, appearing for the CBI, thanked the judge for upholding the dignity of the institution. The Central Bureau of Investigation, CBI, has arrested two more accused persons in connection with alleged irregularities in paper leak related to NEET UG 2026 examination. The agency has conducted searches at 14 locations in the last 24 hours across the country. The agency said that two accused are Dhananjay Lokhande from Ahilyanagar and Manisha Wagmare from Pune. CBI said that in this connection, five accused were arrested yesterday. Three are from Jaipur, one from Gurugram and one from Nashik. The CBI said that all they were produced before the competent court in Delhi today and have been remanded to 7 days police custody for interrogation. In Uttar Pradesh, more than 70 people have died in the last 24 hours due to rain, storms and lightning. Chief Minister Yogi Adityanath directed the district magistrates and relevant officials to immediately conduct a survey on the spot. He also asked them to update the status of compensation every 3 hours. We have a report.
2: Gusty winds with a speed of around 80 to 100 kilometers per hour caused widespread damage. Many trains, including Patna Rajdhani, stopped at various stations because of trees falling on tracks and OHE wire damage. The hailstorm, accompanied by rain, has also caused significant crop damage. Many people who took shelter under the trees became victims of the bad weather. The worst hit areas include Prayagraj, Bhadohi, Mirzapur, Fatehpur, and Varanasi. 21 people have died in Prayagraj, 15 in Bhadohi, 18 in Mirzapur, 9 in Fatehpur, 5 in Badayun, and 4 in Bareilly. More than 200 people have been injured and admitted to hospitals. Sushil Chandra Tiwari, Akashwani News, Lucknow.
1: Defence Minister Rajnath Singh today said that self-reliance and jointness are must to secure strategic autonomy and remain future ready for emerging security challenges. Mr. Singh said this in a video message during the inaugural session of the third edition of Kalam and Kavach in New Delhi.
3: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
1: U.S. President Donald Trump and his Chinese counterpart Xi Jinping today held talks in Beijing. Both leaders stressed on cooperation over confrontation despite tensions over trade, technology and regional security. The meeting marked Trump's first visit to China during his second stint of presidency. According to the White House, the two sides agreed that the Strait of Hormuz must remain open to support the free flow of energy. Addressing the gathering after the meeting, President of China Xi Jinping stressed on fostering cooperation over confrontation, saying that China and the United States should be partners, not rivals. Mr. Trump responded with an equally positive tone, saying U.S.-China relations would become better than ever before. In Asian Senior Weightlifting Championships, India's Ajit Narayan delivered a remarkable performance to secure a bronze medal each in both clean and jerk and overall in the men's 71-kilogram category at Gandhinagar, Gujarat today. Competing against some of Asia's finest weightlifters, Ajit showcased exceptional strength and composure to register a total lift of 314 kg, including 174-kilogram effort in clean and jerk to earn India place on the podium. In the Asian Boxing Under-15 Championships, India finished with an impressive 27 medals, including 9 gold, 6 silver and 12 bronze in Tashkent, Uzbekistan today. India topped the Under-15 girls standing with 7 gold, 2 silver and 5 bronze medals, while the Under-15 boys contributed 2 gold, 4 silver and 7 bronze medals. The India Meteorological Department, IMD, has forecast heavy rainfall over Arunachal Pradesh, Assam, Meghalaya, Kerala, Mahe, South Interior, Karnataka, Sub-Himalayan, West Bengal, Sikkim, Tamil Nadu, Puducherry, Karaikal and Andaman and Nicobar Islands tomorrow. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says under India's chairmanship this year, BRICS to aim for multilateralism and more inclusive world order. Election Commission announces Special Intensive Division Phase 3 to be conducted across 16 states and 3 union territories. In Kerala, Congress leader V.D. Satishan meets governor to stake claim to form government. In Uttar Pradesh, over 70 people killed due to rain, storms and lightning in the last 24 hours. U.S. President Donald Trump and his Chinese counterpart Xi Jinping hold talks in Beijing, stress on opening of Strait of Hormuz. And in Asian Senior Weightlifting Championships, Ajit Narayan clinches double bronze in the men's 71 kg at Gandhinagar, Gujarat. And that is all in the news at 9. Good night.
4: Ippol samayam 9 mani kazhinju 15 minute.
5: Akashavani. വിദ്യാഭ്യാസ രംഗം
4: നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി ഐ ജി.
6: 1969 ബ്രിട്ടനിലാണ് ആദ്യമായി തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വത്തിലാണ് 1989 സംസ്കാർ രംഗ്ടോലി എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായത്. പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വത്തിൽ അത് വ്യാപിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് ഉദ്ദേശം വെക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കുട്ടികളിൽ ആശയവിനിമയം വർദ്ധിപ്പിക്കുക, അവരുടെ പാഠ്യപദ്ധതിയിൽ എങ്ങനെ നാടകം നമുക്ക് ഒരു മീഡിയമാക്കാൻ പറ്റും. നാടകം എന്ന് പറയുന്നത് ഒരു വിഷയമാണ്, എന്നിരിക്കെ മറ്റ് വിഷയങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പാസീവ് ലിസണറിൽ നിന്ന് ആക്റ്റീവ്, അതായത് പാസീവ് ലേണറിൽ നിന്ന് ഒരു ആക്റ്റീവ് ലേണറാക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അവരുടെ ആശയവിനിമയ കഴിവ് അല്ലെങ്കിൽ ഒരു എംപതി വളർത്തുക, അവരിൽ സംഘം ചേർന്ന് പ്രവർത്തിക്കുക, ഇമാജിനേഷൻ അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് ഉണ്ടാക്കുക, ഇത്തരം സംഘം ചേർന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് പെർഫോമൻസിൽ മികവുണ്ടാകുന്നു. അതേസമയം തന്നെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ നമുക്ക് മികച്ചതാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റോൾ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അനാലിസിസ്, സ്ക്രിപ്റ്റ് റീഡിംഗ്, അതിൻ്റെ സ്റ്റഡിയിൽ കൂടിയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറൈസിംഗ് ആയാലും ക്രിയേറ്റിവിറ്റി ആയാലും ഇമാജിനേഷനിലായാലും സ്റ്റുഡൻസിനെ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് അപ്ലൈഡ് തിയേറ്റർ എന്ന് നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പല ഏരിയകളിലും നമുക്ക് തിയേറ്ററിനെ നമുക്ക് മീഡിയമാക്കാൻ കഴിയും. പല, അതായത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, പല ഇടങ്ങളിൽ നമുക്ക് ആരോഗ്യരംഗമായാലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഏരിയകളിലായാലും ഡെവലപ്മെൻറ്റ് അർഹിക്കുന്ന ഇടങ്ങളിലൊക്കെ നമുക്കൊരു തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മീഡിയം ആയിട്ട് തന്നെ നമുക്ക് സ്ട്രീറ്റ് പ്ലേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അത് എവിടെയും നമുക്കതൊരു ഒരു മീഡിയം ആക്കാൻ കഴിയുന്നതാണ്. അതൊരു സോഷ്യൽ ഡെവലപ്മെന്റിനായാലും ഒരു ഒരു സംഘം ചേർന്നിട്ടുള്ള ഒരു ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്കണോമിക് അണ്ടർസ്റ്റാൻഡിങ് ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ നമുക്കൊരു മാധ്യമമാക്കാവുന്ന ഒരു കാര്യമാണ്. പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് നാടകം എന്ന് പറയുന്നത് ഒരു മാധ്യമമാക്കുന്ന കുട്ടികളിലൊക്കെയും ഒരു ബ്രെയിൻ സ്ട്രക്ചറിൽ റീവയറിംഗ് തന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ ഐ ക്യു സ്കോർ എന്ന് പറയുന്നത് കൂടുന്നുണ്ട്. അപ്പോൾ അതായത് ഇത് ഒരു ഡെസ്കിന് പിന്നിൽ വെറുതെ ഇരിക്കുകയല്ല, അധ്യാപകരുമായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അവർ ഇടപെടുകയാണ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പലതരം അണ്ടർസ്റ്റാൻഡിങ് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയാത്മകത ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഇമോഷണൽ ഇന്റലിജൻസ് വർദ്ധിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ കൂടെ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ എംപതി ലെവലായാലും അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റിംഗിൽ എങ്ങനെ നമുക്ക് നമ്മളെ കണ്ടെത്താം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നു. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വളരെ നല്ല രീതിയിൽ തന്നെ സംഭവിക്കുന്നു. പിന്നെ സാംസ്കാരികമായിട്ടുള്ള ഒരു അന്വേഷണം, അറിവ്, ഒരു ഹിസ്റ്ററിയെക്കുറിച്ചുള്ള അറിവ്, സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു അറിവ് ലഭിക്കുന്നു. ആ അറിവുകളും ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻസും ഒക്കെ കൂടി ചേർന്ന് അവരൊരു മികച്ച വ്യക്തികൾ തന്നെയാണ് ആക്കുന്നത്. ടു ഡു ആണ് ഡ്രാമ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. അപ്പോൾ അതിലൂടെ നമ്മൾ, അതായത് റോൾ പ്ലേ ആയാലും ഇംപ്രൊവൈസേഷൻ ആയാലും ഗെയിംസിലൂടെ ആയാലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇൻക്ലൂസിവിറ്റി, പിന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അല്ലെങ്കിൽ എൻക്വയറി ബേസ്ഡ് ലേണിംഗ്, ഡെവലപ്മെന്റ് റുബ്രിക്സ് അല്ലെങ്കിൽ മാട്രിസസ്. അപ്പോൾ ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു വിഷയം അല്ലെങ്കിൽ പലപ്പോഴും ഇഷ്ടമല്ലാത്ത വിഷയമാകാറുണ്ട് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാത്തമാറ്റിക്സിലൊക്കെ തന്നെയും നമുക്ക് നാടകം നമുക്ക് അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ കഴിയും. അതോടൊപ്പം സംഘം ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഈ ഓരോ ഘട്ടങ്ങളിലും ഇവർക്ക് ഈവൻ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംഘർഷങ്ങളെ പോലും എങ്ങനെ കൃത്യമായിട്ട് അഭിമുഖീകരിക്കാം, അതിനെ എങ്ങനെ ഒരു സോൾവിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്ന തരത്തിൽ അവർക്ക് എത്താൻ കഴിയുന്നു. അപ്പോൾ ഇത് ഒരു നാടകം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കലയാണ്. ആ കല എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ തന്നെ അവർ വളരെ എംപത്തറ്റിക്കായി മാറുന്നു. അവരുടെ അക്കാഡമിക് ബ്രില്യൻസിനോടൊപ്പം അവർ ഒരു മികച്ച വ്യക്തികളായി തന്നെയാണ് അവർ മാറുന്നത്. നമ്മുടെ പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിലായാലും കോളേജ് തലത്തിലായാലും നാടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അത് നാടകം എന്ന് പറയുന്ന വിഷയം ആസ് ഇറ്റ് ഈസ് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുവാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് മാത്രമല്ല വ്യക്തിപരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ഈ ഒരു ഫങ്ഷണൽ സ്കിൽസ് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അതൊക്കെയും അതുപോലും നമുക്ക് വേണമെങ്കിൽ, അതായത് ആൺകുട്ടികൾക്ക് ടാബു ആയിട്ട് കരുതപ്പെടുന്ന ഈ ഡൊമസ്റ്റിക് ജോബ്സ് ഉണ്ട്, അതൊക്കെ പോലും നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനും നമുക്ക് നാടകം എന്ന് പറയുന്ന ഒരു മാധ്യമമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഈ ഒരു സോഷ്യൽ ഒരു സ്ട്രക്ചറിൽ ഒഴിവാക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ആ ടാബു എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്കൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ടൊരു ഹെൽത്തി ഒരു സൊസൈറ്റി നമുക്ക് രൂപപ്പെടുത്താൻ ഈ വിഷയത്തിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലായാലും നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഇന്ത്യയിലുണ്ട് നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട്, നാടകം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് സാമൂഹികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കും വേറൊരു തരം അനുഭവം കൊടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ ഒന്നുകിൽ TV മുന്നിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ മുന്നിൽ അവർ വളരെ പാസീവായിട്ട് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു അനുഭവം ഒന്നുമില്ലാതെ കഴിയുന്ന കുറേ ദിനങ്ങളെ നമുക്ക് കുറച്ചും കൂടി ക്രിയാത്മകമാക്കാൻ പറ്റും. അവർക്ക് വളരെ സജീവമായിട്ട് ആ ദിവസങ്ങളിൽ മറ്റാൾക്കാരുമായിട്ട് ഇടപെടാനും അവരുടെ പലതരം കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നോവലുകൾ എടുക്കാം, അല്ലെങ്കിൽ കഥകൾ എടുക്കാം, കവിതകൾ എടുക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സോഷ്യൽ സ്റ്റഡീസിലെ ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്കൊരു സയൻറ്റിഫിക് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈവൻ ഒരു മാത്തമാറ്റിക്കൽ പ്രോജക്റ്റ് വരെയും വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു സംഘം ചേർന്ന് നമുക്കതിനെ സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനും ആദ്യം ആശയം ഉണ്ടാക്കുക പിന്നെ അതിനെ സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക അത്

0: റോൾ പ്ലേയിലൂടെ അതിനെ ഒരു ഒരു സ്റ്റേജ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കേൾക്കുന്നതും അല്ലെങ്കിൽ കാണുന്നതിനേക്കാളും ഒക്കെയും നമുക്ക് അനുഭവിച്ച് നമുക്ക് കൊണ്ടുവരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെന്നും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നു പറയുന്നത്, അത് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ കുട്ടിക്ക് എപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. അത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പം നമ്മൾ നോവൽ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ നോവൽ ചരിത്രമായാലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ കഥാചരിത്രം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ തകഴിയുടെ കഥകൾ അല്ലെങ്കിൽ എം ടിയുടെ കഥകൾ രണ്ടാമൂഴം പോലെയുള്ള അങ്ങനെ ഓരോ നമുക്കതിന് അകത്ത് നമ്മളെ സ്പർശിക്കുന്ന അപ്പോൾ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് അതിലെ ഓരോ ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആസ് ഇറ്റ് ഇസ് നാടകങ്ങൾ ആസ് വേണം എന്നില്ല, പക്ഷെ നമുക്ക് പാഠ്യപദ്ധതിയിലുള്ള കഥകളായാലും കവിതകളായാലും അതെങ്ങനെ നമുക്ക് ദൃശ്യവത്കരിക്കാം, എങ്ങനെ നമുക്കതൊരു ഒരു സംഘം ചേർന്ന് ഒരു ദൃശ്യ ശ്രാവ്യ രൂപമാക്കി നമുക്കത് മാറ്റാൻ പറ്റും എന്ന് പറയുന്നത് അതിലൂടെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം തന്നെയായിരിക്കും അവർ നടത്തുന്നത്. അതിൻ്റെ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും അത് എപ്പോഴും എല്ലാ കാലത്തും അവരുടെ ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കും. ഈ ഒരു പാഠ്യപദ്ധതിയിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയതിനു ശേഷം നമുക്ക് പലതരത്തിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനും അങ്ങനെ മറ്റിടങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രാക്ടീസ് എന്ന് അറിയാനും മറ്റു ഭാഷകളുമായിട്ടും ഒക്കെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കൾച്ചറൽ ഒരു എക്സ്ചേഞ്ച് സാധ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാവലും കൂടി നമുക്ക് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത്തരം ഒരു ക്രിയേറ്റീവ് എക്സ്ചേഞ്ച് സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലോകത്ത് ചുരുങ്ങാതെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ മറ്റ് വേറൊരു തരം കൾച്ചറിനെ മനസ്സിലാക്കാനും, ഇപ്പം നമുക്ക് മണിപ്പൂരിലും അസാമിലും അവിടെയൊക്കെയുള്ള ഒരു തിയേറ്റർ സംസ്കാരം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ കൾച്ചറൽ ഹെറിറ്റേജ് മനസ്സിലാക്കാനും എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ പാസീവായിട്ടുള്ള ഒരു റീൽ വാച്ചിങ്ങിൽ നിന്ന് അവരെ കുറച്ചും കൂടി ഒരു ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടുന്ന സമൂഹത്തെ മനസ്സിലാക്കുന്ന ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള കുറേ വ്യക്തികളാക്കി നമുക്ക് മാറ്റാൻ കഴിയും.
1: നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി ഐജി.
2: സപ്ത സഹോദരിമാർ.
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
2: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻസാങ് 11 അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ

ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കേറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

0: ആകാശവാണി.
1: ഹൃദയ,
0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി.
2: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി, അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
3: നീ എന്ത് പറഞ്ഞു?
2: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
3: ഇന്നോ?
2: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
3: മധു, ഞാൻ വരാം.
4: വൈകില്ല.
3: നിന്റെ അപ്പാവിനോട് പറ ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്. എനിക്കറിയില്ല മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞല്ല. എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
2: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
3: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
2: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമ ഒന്ന് കണ്ടാലോ?
3: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
2: ആ, നമുക്ക് പോവാന്നേ ഹൃദയ.
3: ഹലോ ഹലോ മോനെ, ബിൽ.
5: മധു, ഒരിത്തിരി നേരം നീ പാറുന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
2: അശോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ഛേ, ഓർത്തില്ല ഹേമേ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
5: സാരമില്ല, ചെല്ല്. എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി.

0: ശക്തിയാണെന്നൊക്കെ.
1: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ച് വെക്കാറുണ്ട്.
0: നല്ലതല്ലേ. ഹൃദയം ഇപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ. കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാൻ ഒരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
1: അത് അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറെ ചിതറിയ കാഴ്ചകളാണ്. കിടന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
0: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
1: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലൊരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെന്റ്സാണ്, വളകൽക്കങ്ങൾ. പിന്നെ
0: പിന്നെ
1: പിന്നെ
0: ഹൃദയം ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
1: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
0: അത് മാത്രമേ ഉള്ളൂ? മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
1: ഐം സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇടയായി ഉറങ്ങാൻ കിടന്നാൽ. ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആവുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
0: ഇറ്റ്സ് ഓക്കെ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലേ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ? ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
1: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ചമട്ടില്ല.
0: ഓഹോ,
1: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
0: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
1: നോക്കാം.
2: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? TDS ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
1: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സർ.
2: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസല്ലേ. ഇനി തന്റെ ടേബിളിന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്
1: സർ? ഞാനത്
2: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിളായ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
1: ഒരു വർഷമായിട്ടില്ല.
2: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലത്തെ തന്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
1: സർ?
2: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
1: ശരി സർ.
2: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിന്റെ ഡയറക്ടർ 1 Mr. അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിൽ ഇരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേംഡ് ഡേറ്റ് ഞാൻ ഇന്റിമേറ്റ് ചെയ്യാം.
1: സർ, അത് ഞാൻ
2: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
1: ഐ വിൽ ട്രൈ സർ.

ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റ സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. ആ, എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിൾ ആയിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിന്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോ എന്താ പറയാ, പണ്ടൊരു പാർട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്ത് പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ, ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വെക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിന്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ, ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പൊ അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോ സമയം 5:45, നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എന്റെ അപ്പാർട്ട്മെന്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടെ അപ്പാർട്ട്മെന്റ്, ചാർവി ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: ഹൃദയൻ, കമിൻ. അന്വേഷിച്ചു വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി, ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നിയാണ് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.
1: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സാർ, നിങ്ങ റൊമ്പ കുടുത്തു വെച്ചു എന്താനെ സമയൽ എന്നാ സമയൽ. തീർന്നു കേട്ടോ, എത്ര അറിയൂ.
0: നാട്ടിൽ പാട്ടി അമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാരണമായിരിക്കും. അതൊക്കെ ഒരു കാലം. എന്താ പറയാ ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
1: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്ത് സാർ?
0: കനകം. മുഴുവൻ പേര് കനകസുന്ദരമ്പാൾ.
1: ഓ
0: ആ സൊല്ലു സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോത് അവർ നല്ല ആംഗ്ലം നനച്ചേ. നീതാണ് ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വരേൻ. സുമ്മാ പേസതല്ലേ, നേരടിയാഹത്താൻ അങ്കവരെ പോരേൻ. ഇപ്പോൾ എന്നെ വേണം ഉനക്ക്? ഞാനേ അങ്ക വര വേണം. അവള് വരാനേ? വരേൻ, കണ്ടിപ്പാ വരേൻ. പുഷ്പാക്കാവിടെ ചൊല്ലിരുത്തിയ സമയമാറ്റടാ കണ്ണ, സമയമാറ്റ്.
1: എന്തു പറ്റി സർ?
0: നത്തിങ്, അതെല്ലാം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
1: സാറിന്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
0: ഏയ് ഇടോ ഹൃദയൻ,
1: ഓ
0: തനിക്ക് എന്റെ കൂടെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റൂ?
1: അയ്യോ
0: പാലക്കാട്ടേക്ക്.
1: ഞാൻ

0: ആണോ?
1: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എന്റെ നാട്ടിലുണ്ടിടൂ. അവിടെ വന്നാ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂട്ടിയിട്ട് പോരാം. എന്ത് പറയുന്നു, നാട്ടിലിപ്പോ അതിന്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോവല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ ആനന്ദപത്മനാഭന്റെ
1: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് ഒന്ന് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
1: 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
1: ഇല്ല.
4: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
1: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
4: എന്നാടാ ഇത്, എന്നെ പോലും ഇത്. രൂമ്പ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്? ആ
1: അതൊന്നുമില്ല മാമ, അങ്ങേ കൊറ്റം ജാസ്തിയാ വേലയിരുന്നത്.
4: ഫോണിൽ പേശുമ്പോ എപ്പോമേ നീ ഇത് താൻ ചൊല്ലത്. ആട്ടെ പോട്ടോ. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയാ?
1: ഇല്ല മാമാ, ഞാൻ വരുമ്പഴിത്താൻ.
4: ഓ ഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
1: എന്നാച്ച് മാമാ കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ച്?
4: ഇല്ല കണ്ണാ, റൊമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതലേ നീ ഒന്ന് സെയ് അങ്ങെ പോയി. കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോതെല്ലാം എപ്പോവും ഓം പത്തി താൻ കേക്കറാൾ. മറക്കാമി നീ അങ്ങ പോണം കണ്ണാ.
1: ശരി മാമാ.
4: ശരി വരട്ടുമാ.
3: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ?
1: അത് തന്നെയാണ് എന്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി, ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എന്റെ മഠം.
3: വലിയ വീടാണല്ലോ സാറിന്റെ. അവിടെ ഇപ്പോ
1: എന്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും,
3: ഓ
1: അവരുടെ കുട്ടികളും, അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്. അതിൽ കുറെ പേർ പുറത്താണ്. ഞാനീ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വെച്ചിരിക്കും. അതൊരു സമാധാനം.
3: ഭാഗ്യാണ് സാറിന്റെ ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്ത് സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
1: അതൊക്കെ പറയാൻ നിന്നാല് പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങള്. എല്ലാം പോയിപ്പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.
5: ഞാൻ വെങ്കിട്ട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ എടുത്തിട്ടാങ്ങളേ.
6: കീഴിറങ്ങടാ.
1: പുഷ്പ എന്നെ തെരിയില്ല അവനക്ക്. ഞാൻ അനന്തരാമനാക്കും.
6: എവളോ വർഷമായി ഉങ്ങളെ പാത്ത്. കടവുളേ, കോഫി പോട്ട് ദോ വന്നിട്ടെ. അയ്യയ്യോ, ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
1: കോഫി ആകത്തുവേ, ചക്കര കൊഞ്ചം പോതും.
6: ശരി, യാരിത് ഉങ്ങളുടെ ഫ്രണ്ട് ആകോ?
1: ആമാ, പേര് ഹൃദയനാഥൻ.
6: ദാ പറേ മല്ലി. ഓ മല്ലിക.
7: ഓ അമ്മ.
6: മല്ലി, നമ്മ പെരിയപ്പ വന്നിട്ടേ.
7: യോ മുരുക,
6: നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ലവ ക്ലീൻ പണിയെടു. കിട്ടിയാ?
7: ആ അമ്മ.
1: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങള്. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ. പുതിയവർക്ക് അത്രക്കില്ല, കാലമേറെ കഴിഞ്ഞില്ലേ.
0: സർ, വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
1: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിന്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
6: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സാപ്പിളാ.
1: ശരി പുഷ്പ. ട്രഡീഷണൽ അരോമ, ഗ്രേറ്റ്.
0: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
1: യെസ്, കുടിക്ക്. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. ആ പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്.
0: ഓ,
1: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളൊന്നാണ് കേട്ടോ. ആ എന്നാ പിന്നെ വേഗമാവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
0: ഓക്കെ സർ.
1: അന്നത്തെ കാലത്ത്, അതായത് സി ഐയുടെ ഹയർ സ്റ്റഡീസിന് കൽക്കട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രേ. മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
0: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
1: ഇഷ്ടപ്രകാരം. അതൊക്കെ ഒരു രസമാടോ.
0: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്ന് വലിക്കാൻ പറ്റുമോ?
1: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത് തന്നെയായാലും.
8: ഡേയ് അനന്തു തലൈവാ.
1: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനേ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
8: എത്ര കാലമാശരാ, നീ എങ്ക ഇപ്പോ എന്നെ വേല പണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ. അനന്തു മുതുക്കനായിട്ടേടാ എന്നെ കോലായത്. താത്താവ് കൂടെ ഇത്ര നനച്ചതേ ഇല്ലയേ. ഒരു മാതിരി ആയിട്ടേടാ നീ.
1: പോടാ പൈറ്റക്കാരാ.
8: ഇത് ആരാവും? ഉം ഫ്രണ്ടാ, പേരെന്നാ?
0: ഹൃദയൻ, ഹൃദയനാഥൻ.
8: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട. നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ് ആത്തല വന്ന് ടിഫൻ സാപ്പിട്ടു താ പോണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പിടിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
1: നോ നോ രാഘവ, ഇനി ഒരു തടവാകലാം.
8: നോ നോ നോ നോ നോ, ഇത്തന കാലത്തുക്ക് അപ്പുറം ഉങ്ങളെ പാർത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിട മാട്ടേ.
1: ശരി വരാൻ രാഘവ. ബട്ട് ഹൃദയനാഥൻ, ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഇരിക്കരുത്, എല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
8: യോ, ആവാ ഒരു യങ് ബ്ലഡ് താനേ. അവൻ തനിയാ പോയി പാക്കട്ടും, എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണ്. നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
0: ഓ
8: വരട്ടുമാ രാസ.
0: ഓക്കെ സർ, ഞാൻ വിളിക്കാം.
6: ഹൃദയ, ഹൃദയനാഥനല്ലേ?
0: അതെ, എന്നെ അറിയോ?
6: പിന്നെ അറിയും, അനന്തേട്ടന്റെ ഫ്രണ്ട് താനേ.
0: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
1: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
0: ഹേയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
1: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
0: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ലപ്പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട് ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
1: പേര് ചോദിച്ചോ?
0: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിൻ്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
1: എന്നെ എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
0: ആ
1: അതെ, വീടെവിടെയാണെന്ന് ചോദിച്ചോ?
0: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിന്റെ താളിൽ പൊതിഞ്ഞു.

തിരഞ്ഞെടുത്തത്. അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും ഓ കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും. എന്താ സാർ, എന്തു പറ്റി? നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: ഹലോ മധു. അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം മധു. വെക്ക് സർ. സർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ. വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം. ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോ ഒരു പ്രശ്നമുള്ളത്, വെങ്കിടിമാമ പാർട്ടിയുടെ അടുക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം വയ്യല്ലോ. ഇപ്പോ ഒന്ന് അവിടം വരെ പോവാൻ തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട, ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്. എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ, പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്ത് എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയം അച്ചക്കപ്പി എന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ, അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ, ഇപ്പം പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സർ. ഇവിടെ ആരുമില്ലേ? ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
0: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്.
0: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
3: ലക്ഷ്മി,
4: ആ പാട്ടി,
3: ആരു വന്നിരിക്കാൻ? അനന്തനാ? ഏ അനന്തൻ വന്നിട്ടിയാ?
4: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നെ.
3: ഓ ആമാ.
0: ധന.
2: ഓ അണ്ണ.
0: ദാ സാറ് തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ. പാട്ടി, പാട്ടി. യോ, പാവൻ തൂങ്കിയാച്ച്.
0: ഇതൊന്ന് വാങ്ങി വെക്കൂ, എന്തായാലും സാറ് തന്നയച്ചതല്ലേ.
2: കവലപ്പട വേണ അണ്ണ, ഇങ്ങ നാനിരിക്കല്ലേ, സ്വീറ്റ്സ് താനേ, എനിക്ക് രൊമ്പ പിടിക്കും.
0: വെച്ചോളൂ.
2: ഒരു നിമിഷം അണ്ണന് കോഫി പോട്ടിട്ട് വരേ.
0: അയ്യോ, ഒന്നും വേണ്ട തന്നെ.
2: അത് ശരിയല്ല അണ്ണ, നിങ്ങ കോഫി സാപ്പിട്ട് താ പോണം, അത് എങ്ങളുടെ വഴക്കം. ഇതോ വന്നിട്ടേ.
0: ഓ ഓ, ആയിക്കോട്ടെ.

0: മാറിയാൽ വേഗം വരും, പട്ടിമേ കാണാം.
1: വരുന്നു നാൻ നനക്കലേ ഡാ മുത്തു പോനതപ്പുറം പോന പയനം താനെ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി, ഉനക്ക് തരുമാ എപ്പടി വരുവാൾ എതുക്ക് വരുവാൾ. അവൻ ഇന്ന കൊലകാരിയെ പാക്കുറതക്ക് എതുക്ക് വരുവാൾ. തുലച്ച് അവനുടെ എല്ലാച്ചിയുടെയും വാഴ്കെ ഇന്ത കയ്യാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങെ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തുണ്ട് എൻ സാവക്ക് കാത്തിട്ടിരിക്കെ. ആനാ എന്ത സപിക്കപ്പെട്ടവൾക്ക് സാവ് ഇന്നും വരല്. എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും? തെരിയില്ലടാ കണ്ണ, തെരിയില്ലേ.
0: ധന, ധനലക്ഷ്മി,
2: എന്നെ പാട്ടിയത് അഴാതെ യാരെന്ന് നനച്ചിട്ടിയത്? യാര് എന്നെ ഒന്നും തെരിയാവേ എന്റെ വിഷയത്തെ പറ്റി പേശ്രത്? കാപ്പി വേണമോ പാട്ടി?
1: വേണ, ഒന്നും വേണ.
2: നിമ്മതിയ തൂങ്ക് പാട്ടിമാ, നാൻ ഇങ്ങ ഇരിക്കല്ലേ. തൂങ്ക്, തൂങ്കുമാ. അണ്ണ കലപ്പെടാതിങ്കോ, അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ. വാങ്ങോ, സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാം റെഡി പണി വെച്ചിരിക്ക. അങ്ങേ ഇരുന്ന് കോഫി സാപ്പിടലാം. കോഫി സാപ്പിടണ?
0: അല്ല, ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
2: ഓ, നാ അപ്പുറമാ സാപ്പിടുറേ.
0: ഒന്ന് ചോദിച്ചോട്ടെ?
2: സൊല്ലണ്ണ.
0: ഈ പാട്ടിയമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.
2: അത് വന്ന് ഒരു പഴയ പെരിയ കഥയ് ചൊല്ലവന്താ കൊഞ്ചം ടൈം ആകുവണ്ണ.
0: ആ മഠത്തിന്റെ പൂമുഖത്ത് നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിന്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിലാ നാട്ടിൽ വലിയ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം. അതിലെ ഒരംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിൻ്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ തൻ്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോയിടുന്നതും കാത്ത് മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
2: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും. അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ രൊമ്പ സന്തോഷമായിരുന്നാ. ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചി അക്ക അങ്ങെല്ലാം സുത്തിയിട്ടേ ഇരുന്നാ. അനന്തപ്പ വരുമ്പോൾ അത് കൊടുക്കുന്നതുക്ക് കൊഞ്ച സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ച അധികമായിരുന്നത്.
3: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധന, ഓ ധന, ധനലക്ഷ്മി.

0: അപ്പാവുടെ കാര്യമായിരുന്നു രൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പ?
1: ഓ,
0: എങ്ങളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്ന. അമ്മ പോന്നതപ്പുറം

0: ரொம்ப கஷ்டப்பட்டு தானே எங்களை வளர்த்தி விட்டது. அப்பாவோட ஏற்று இளைய சிஸ்டர் தானே இந்த கனக சுந்தராம்பாள் பாட்டி. நாங்களை வளர்த்ததுக்காக அவரோட திருமணம் ஒன்றும் வேண்டாம்னு சொல்லிட்டா. பாவம்.
1: பாட்டியம்மா விளிக்கணுண்டல்லோ.
2: வரும் சின்னம்மா, கண்டிப்பா வரும். கே அனந்தப்பாவும் வரும்.
0: யாரோ வராங்கோ, இதோ பார்த்துட்டு வர அண்ணா.
3: கனகம்மா, அம்மா, யாரோ இங்கே வந்துருச்சுன்னு காஞ்சனை இப்பதான் சொல்லிட்டான். யாருது? தூங்கிட்டானே. யாரு நீ? எப்படி உள்ள வந்த?
1: அது தனலட்சுமி. இவட இங்க இருந்த சிறுப்பம் குட்டி, சிறுப்பக்காரி. இப்போடுண்டாயிருந்து
3: எப்பவுமே இதே பேச்சு. மாமி, இங்க யாரும் வரலே, ஒரு ஆளு வந்துருச்சு. ஆனா அது அனந்தப்பனல்லே.
4: ஆமா ஆமா, சரிடா. ஆண்டவா முருகா.
3: நான் பாலசுப்ரமணியம். இங்க எல்லாம் சுப்பு என்று கூப்பிடுவாரு. மாமியோட ரிலேட்டிவ் நேபரும் நான் தான். இனி சொல்லு, யார் நீ? உன் பேர் என்ன? ஊரெங்க? எப்படா நீ உள்ள வந்தே?
1: ஞான்
3: காலையில் என் வைஃப் காஞ்சனா வந்து மாமியை கிளீன் பண்ணி பிரேக்ஃபாஸ்ட் எல்லாம் கொடுத்து வந்தான். அப்போது உன்னை இங்கே எங்கேயும் பார்க்கவில்லையே. அது மட்டுமல்லே, கதக உள்ளிருந்து க்ளோஸ் பண்ணிட்டு காஞ்சன பின்னாடி வழிதான் வந்தது. தொட்டு தொட்டு இருக்கதெல்லாம் மாமியோட ரிலேட்டிவ்ஸ் தான். தெரிஞ்சதா? மாமிக்கு எல்லா கேரும் நாங்கள் கொடுக்கும். அவக்கு இந்த மடத்துல கிடந்துதான் இறந்து போனமென்னு ஒரே ஆசை.
1: அதெல்லாம் மிஸ்டர் பாலசுப்ரமணியம், ஞான் இவட வந்தப்போ என் பேர் ஹிருதயநாதன், சுதேசம் திருவனந்தபுரத்து ஸ்ரீகாര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങ ഇരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ്. ഇന്നും മറ്റന്നാ വന്ന് ഉനക്ക് കോഫി പോട്ട് കൊടുത്താളോ? ഇതേ നാ നമ്പിക്ക വേണമാ? അവള് ധനലക്ഷ്മി. ഇതുവരേക്കും വരലേ. ആ ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
3: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
1: ആ കൂപ്പിടു.
3: കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കും പോലും നാൻ താൻ കൂപ്പിട്ടുണ്ടായിരുന്നേ. കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് നാൻ താൻ. തരുമാ ഉനക്ക്?
1: ആ എനിക്ക് എങ്ങനെ അറിയാം.
5: എന്നെ സുബു, ഇങ്ങ എന്നെ പ്രശ്ന? കാഞ്ചിനി എങ്കടാ?
3: കാഞ്ചി വാഷിങ്ങടാ ഇരുക്ക്. ഇങ്ങേ പ്രശ്ന ഒന്നുമില്ലേ?
6: എന്നെ മാമ എന്നാ ഇങ്ങ കലാട്ടാ?
3: അതെല്ലാം ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്നത് പാകില്ലയാ? ആണാ ഇങ്ങ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്കേ. അണ്ണൻ ചൊല്ലിവിട്ടെന്നും പറഞ്ഞു. ആ ആ ഓക്കെ ഓക്കെ. അപ്പടിയാ? ഓ ആമാ ആമാ. ശരി ശരി, ഇപ്പോ താൻ പുരിഞ്ഞത്. നാളെ കാലയിൽ തന്നെ. ആ ശരി ശരി, അപ്പടിയാവട്ടുമേ. മന്നിച്ചിരു തമ്പി.
1: ഏയ് സാരമില്ല പരസ്യപ്രണയം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
5: ശരി, പോയിട്ട് വാങ്ക.
6: ശരി.
1: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
5: പാട്ടി തൂങ്കിട്ടയാ? പാട്ടി ഉനക്ക് യാരി ഇങ്ങ മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
1: എന്നാൽ
3: ആ ശരി തമ്പി, ഒന്നും മനസ്സിലെ വെച്ചിട്ടാതട്ടെ.
1: ഏയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
3: മീനാ ഇപ്പൊ ചൊന്ന മാതിരി യാര് മല്ലികപ്പൂ ചൂടി ഇങ്ങ വന്നേ? മനാ എനക്ക് അതല്ല ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാർ ഫ്രഷാ കഴുകി കമഴ്ത്തി വച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനി ഒരു വേള ആ പയ്യൻ ചൊന്നത് ആ ആർക്ക് തരും?
0: പെരിയപ്പാ, കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ.
7: പുഷ്പ, കൊഞ്ചം കഴിഞ്ഞ
8: അമ്മാ വാൻ വന്നിരിച്ചേ, പോയിട്ട് വരേ.
0: ഓ ശരി, പാത്ത് പോന്നിട്ടിയാ.
8: ഡാ വെങ്കി അങ്ങൻ ഇല്ലടാ, ഇന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോടാ.
9: അക്ക എടുത്തിട്ട് വാ.
7: പിന്നെ അവിടെയൊക്കെ തിരഞ്ഞിട്ട് അവൾ കണ്ടില്ല ധനലക്ഷ്മിയെ. ഹൃദയൻ, താൻ ആ സിസ്റ്റത്തില് ട്രാക്ക് 15 എന്ന് പ്ലേ ചെയ്യേ.
1: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ, ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യുക? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റായിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതിത്തരങ്ങൾ.
7: ഇല്ലടോ, കളിപ്പിച്ചതല്ല.
1: ഏ
7: അതെ, അവരങ്ങനെയാണ്, അങ്ങനെ ആയിരുന്നു ഹൃദയൻ.
1: സർ എന്താ പറയുന്നത്?
7: അവളുടെ കുടുംബം എൻ്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡിൽ മുകളിലത്തെ ഡ്രോയിൽ എൻ്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കുമോ? ഓ
1: സർ, എന്താ സർ?
7: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ദാ ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിടയിൽ കണ്ട് പരിചയപ്പെട്ടത്?
1: ആ നോക്കട്ടെ. മൈ ഗുഡ്നെസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
7: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
1: അപ്പോ ഞാൻ കണ്ടതൊക്കെ
7: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്ര തെളിഞ്ഞു മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും.
1: എൻ്റെ സ്വപ്നങ്ങളിലെ നിറമങ്ങിയ കുറെ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച്, ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടൻ്റെ, അല്ല എൻ്റെ സേതുലക്ഷ്മി അക്കൻ.

0: തെരയും ആനന്ദ
1: സേതു സേതു സേതു പോയിട്ടിയ സേതു പോയിട്ടിയ

0: ആശുപത്രി കിടക്കയിൽ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ, എന്റെ സേതു, പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തൻ്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തൻ്റെ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏത് ഇരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ല് മുക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എന്റെ സേതുവിന്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തന്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽക്കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത് മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: എനിക്കൊന്ന് കിടക്കണം.
0: എന്ത് പറ്റി? ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: ഒരു ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സർ. തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊഞ്ച തണ്ണി എടുത്തിട്ട് വാ. കിടക്കു ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന്റെ ആരെങ്കിലും ഉണ്ടോ?
3: ആ ഉണ്ട്.
2: ആ പുള്ളിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഓ, ഒന്ന് കാണാൻ.
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
3: ആളെക്കാളും വരുതല്ലോ. ഒന്നും
4: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോൺ ഇങ്ങെടുക്ക്.
3: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയാലും ഈ മുരട്ട് സ്വഭാവം വിടരുത് കേട്ടോ. ഇവിടെ ഫോൺ അലൗഡ് അല്ല. മിണ്ടാതെ അവിടെ കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
2: ഹലോ, മോർണിംഗ്.
4: ആ മോർണിംഗ്.
2: റൌണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാട്ടോ.
3: അപ്പോ അപ്പൊന്ന് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
2: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
4: ആ, നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ്, സ്വീറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിംഗ് ആയിരുന്നു. അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
3: അമ്മയും കുഞ്ഞോടും ഇങ്ങ് വന്നിട്ട് പോരെ.
4: ആ, നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോണം.
3: പിടിക്കട്ടെ.
4: വേണ്ട വേണ്ട വേണ്ട.

0: അത്ര വയസ്സായിട്ടൊന്നുമില്ല.
1: ഓ, പിന്നെ വലിയ വിറ്റായിരിക്കും. ആ, അമ്മയും കുഞ്ഞോളത്തില്ലോ. എന്തേ, ആരാ?
2: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാ നായേ വീട്ടിൽ സേവേ നീങ്ക വാങ്ങിനാ നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
1: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
2: തെരിയോ അമ്മ?
1: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 രൂപ മാത്രമേ ഉള്ളൂ.
2: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും കിട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ, ഉന്നെ പാത്താ ഏൻ തങ്കച്ചി മാതിരി ഇരുക്ക്. അവളുടെ പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
1: അവരിപ്പോ
2: ഇല്ല. ഇല്ലമ്മ, അവളിപ്പ ഇല്ല, പോയാച്ചു. ഈറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
0: ഇതെന്താ ഇവിടെ നല്ല നെയ്യിന്റെ വാസന? അതും നല്ല നറുനെയ്യിന്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
1: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു, തുണി സഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ വാങ്ങി. ലാഭാണ്, ആകെ 150 രൂപ മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
0: ഡോറടക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് എന്താ? നോക്കട്ടെ. ഇത് കുറെ ഉണ്ടല്ലോ. പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവളെങ്ങനെയിരുന്നു അത്?
1: ഒരൽപ്പം തടിച്ച് വെളുത്തിട്ട് മുടിയിലെ കുടമുല്ലപ്പൂക്കളും കനകാംബരവും ചൂടി മൂക്കുത്തിയിട്ട് മൂക്കിന്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യമുണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
0: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
1: 150 രൂപ. എന്തു പറ്റി ഹൃദയം?
0: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
1: ഞാൻ കൊടുത്തതാ.
0: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോ അവള് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട്, ഭദ്രമായി.
1: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലിയാക്കുന്നത്?
0: ഹലോ,
3: ഹൃദയനാഥനല്ലേ?
0: അതെ, ആരാണ്? എന്ത് പറ്റി? എന്താ
3: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി ആയിടിച്ച്. രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച്. അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവ പോയിട്ടോ. ഞാൻ തലയൊരു പോയിട്ടോ തമ്പി. നിറയെ വേല ഇരിക്ക്. ഫ്യൂണൽ വെച്ചാൽ ഒന്നല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മാവ് തെരിയില്ലയാ, അവങ്കളും പോയിട്ടാങ്ക മധ്യാഹ്നത്തോടെ. ഫ്യൂണൽ എല്ലാം നാളെ ആക്കും. വസതിയായിരുന്നാ നാളേക്ക് വാങ്ങളെ.
1: എന്താണ്, എന്താ പറ്റിയേ ഹൃദയാ? പറയാ, എന്താ പറ്റിയേ? എന്നോടൊന്ന് പറ.
0: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
1: എന്താ?
0: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
1: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യൻ. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
0: അത് വന്നോളും. നീ ഇവിടെ ഇരിക്ക എന്റെ അടുത്ത്, എന്റെ കാവലും ഏറ്റെടുത്ത്. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
1: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ. വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
4: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സിയാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ

നൽകിയവർ ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം, മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, വൈ എസ് പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം, ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ ഷിബു.

ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം ഔസേ പച്ചൻ.

അടുത്ത ഗാനം സ്വർണച്ചിറകുമായ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

കാതൽ ദ കോർ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് വേണുഗോപാൽ, ചിത്ര സമന്വിത പ്രശാന്ത്, രചന അൻവർ അലി, സംഗീതം മാത്യൂസ് പുളിക്കൻ.

ബുള്ളറ്റ് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് വിധു പ്രതാപ് നസ്നിൽ. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം കൈതപ്രം വിശ്വനാഥ്.

ശക്തി എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ഗോപൻ, എസ് ജാനകി. രചന ബിജു തിരുമല. സംഗീതം കെ ജെ ജോയ്.

ക്ഷണക്കത്ത് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ രചനയ്ക്ക് ശരത്തിന്റെ സംഗീതം. ഇനി നോവൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഗായകൻ യേശുദാസ്. വരികൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം എം ജയചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ